ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 23 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948 ആഷാഢം 26, കൊല്ലവർഷം 1201 കർക്കിടകം 1, 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൂസക്കോയ നടുവണ്ണൂർ.
2: പുഞ്ചിരിക്കാനും ചിന്തിക്കാനും കഴിവുള്ള ഒരേയൊരു ജീവിയെന്ന് മനുഷ്യനെക്കുറിച്ച് പറയാം. അപരനോട് നടത്തുന്ന ആശയവിനിമയമാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പക്ഷി മൃഗാദികൾക്ക് മനുഷ്യനെപ്പോലെ വിവേകപൂർവം ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവരവർ ചെയ്യുന്ന തെറ്റുകളിൽ പിന്നീട് പശ്ചാത്തപിക്കുന്നതുപോലെ ജീവജാലങ്ങൾ തങ്ങളുടെ ചെയ്തികളെയോർത്ത് പരിതപിക്കുകയോ അപരജീവിയോട് പകയോ വിദ്വേഷമോ

0: വെച്ചു പുലർത്തുകയോ ചെയ്യുന്നില്ല. ചിന്താശേഷിയും വിവേകവുമുള്ള മനുഷ്യന് മറ്റൊരാൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയും. സംസാരത്തിലൂടെ നടക്കുന്ന ആശയവിനിമയം ശ്രോതാവിനെ എല്ലായ്പ്പോഴും തൃപ്തിപ്പെടുത്തണമെന്നില്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനായി ഓരോ വാക്കും അളന്നുമുറിച്ച് ആസൂത്രണം ചെയ്തല്ല ആരും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദുരുദ്ദേശവുമില്ലാതെ സംസാരത്തിനിടയിൽ വന്നുപോയ ചില വാക്കുകൾ പോലും കേൾവിക്കാരനിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കും. അത് അബദ്ധവശാൽ സംഭവിച്ചതാണെന്ന് അയാൾ സമ്മതിക്കുകയും അയാളുടെ വാക്കുകൾ വിശ്വാസയോഗ്യമെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പിന്നെയും അതിൻ്റെ പിന്നാലെ കൂടുന്നത് ഉത്തമ മനുഷ്യന് ചേർന്നതല്ല. സംസാരത്തിൽ വാക്കുകളുടെ സ്ഥാനമാറ്റവും പറച്ചിലിലെ ശബ്ദനിയന്ത്രണവും ഉച്ചാരണത്തിലെ പ്രശ്നങ്ങളുമെല്ലാം യഥാർത്ഥ ആശയവിനിമയത്തിന് തടസ്സമാകാറുണ്ട്. ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നതിന് പകരം ആന പുറത്ത് കയറി എന്ന് പറഞ്ഞുപോയാൽ അർത്ഥം മാറി. കാട്ടാന നാട്ടിൽ വന്നാൽ എന്ത് കാട്ടാന എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ സമ്മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് കാട്ടാന നാട്ടിൽ വന്നാൽ എന്ത് കാട്ടുവാനാണ് എന്ന അർത്ഥവും കാട്ടാന നാട്ടിൽ വന്നാൽ ഇനിയതിന് എന്തിന് കാട്ടാന എന്ന് വിളിക്കണം എന്ന അർത്ഥവുമാകും. വക്താവ് ഉദ്ദേശിച്ച അർത്ഥമെന്താണോ അത് വിനിമയം ചെയ്യപ്പെടും വിധം വളരെ സൂക്ഷ്മമായിരിക്കണം ഉച്ചാരണം. ദ്വയാർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആശയവിനിമയത്തിൽ വരുന്ന പാളിച്ചകൾ മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾക്ക് പോലും ക്ഷതം വരുത്തും. ആളുകൾ അടുക്കുന്നതും അടിക്കുന്നതും വാക്കുകൾ കൊണ്ടാണ്. എടുത്തുചാടി പ്രതികരിക്കുമ്പോൾ വക്താവിൽ തന്നെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങൾ വരുത്തും. താൻ തോറ്റുപോകുന്നു എന്ന ചിന്ത വരുമ്പോഴാണ് ഉടനടി പ്രതികരണം ഉണ്ടാവുക. എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ കാരണം നല്ല കെട്ടുറപ്പോടെ പോയ പല ബന്ധങ്ങളും തകർന്നടിഞ്ഞു പോയതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ കൃത്യവും വ്യക്തവുമാകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഏത് സന്ദർഭത്തിലായാലും എടുത്തുചാടിയുള്ള പ്രതികരണത്തിൻ്റെ ഫലം നിരാശയായിരിക്കും. സമീപകാലത്ത് കേരളീയ അന്തരീക്ഷത്തിൽ വൻ വിവാദങ്ങളായി മാറിയ പല കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്നുള്ള വൈകാരിക പ്രതികരണങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് കാണാം. മുമ്പുള്ളവർ പൊതുവെ പ്രതിപക്ഷ ബഹുമാനത്തോടെയും ആളും തരവും അനുസരിച്ചും സംസാരിക്കുന്നവരായിരുന്നു. പുതിയ കാലത്ത് വായിൽ തോന്നുന്നതെല്ലാം ആർക്കും എവിടെ വെച്ചും പറയാമെന്നായിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും വ്യാപകമായപ്പോഴാണ് പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയാവണം ആളുകൾ ലക്കും ലഗാനുമില്ലാതെ എന്തും വിളിച്ചു പറയാൻ തുടങ്ങുന്നത്. ഇനി ആളുകൾ സംസാരിക്കുന്നതിൽ പിശക് സംഭവിച്ചാൽ അത് പിശകായി കണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് ശ്രോതാവിനും ഉണ്ടാവേണ്ടതല്ലേ? പൊതുസമൂഹത്തിൽ വരുന്ന സംസാരത്തിലെ മനുഷ്യസഹജമായ പിശകുകൾ അവഗണിച്ചും വിവാദ വിഷയങ്ങളിൽ മിതത്വം പാലിച്ചും മാധ്യമങ്ങളും സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കാൻ തയ്യാറാകണം. നമ്മളോട് ഇടപെടുന്ന ഒരു വ്യക്തി നമ്മൾ കാരണം ദുഃഖിക്കുന്നത് വലിയ പാതകമായി കാണാനുള്ള മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാതെയോ വിലയിരുത്താതെയോ പ്രതികരിക്കുക എന്ന സ്വഭാവം സമൂഹത്തിൽ വ്യാപകമാണിന്ന്. കാളപെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നവരുടെ എണ്ണം മുമ്പെന്നത്തേക്കാളും കൂടി വരുന്നു. പ്രതികരിക്കുന്നത് ഏത് വിഷയമായാലും വികാരത്തിന് അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രതികരിച്ചതിന് ശേഷം പറഞ്ഞുപോയതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് വലിയ കാര്യമുണ്ടാവണമെന്നില്ല. വാളുകൊണ്ടുള്ള മുറിവുകൾ മരുന്ന് വച്ച് ഉണക്കാൻ പറ്റിയേക്കും. എന്നാൽ വാക്കുകൾ കൊണ്ടേൽക്കുന്ന മുറിവുകൾ എളുപ്പം ഉണക്കിയെടുക്കാൻ കഴിയില്ലെന്നത് എല്ലാവരും ഓർക്കണം. വിവേകം വികാരത്തിനല്ല, വികാരം വിവേകത്തിനാണ് കീഴ്പ്പെടേണ്ടത്.
1: വചനാമൃതമാണ്
2: The news read by V.C. Pramod. Prime Minister Narendra Modi will visit Haryana, Chandigarh and Punjab today. During his visit to Haryana, the Prime Minister will flag off India's first hydrogen train between Jind and Sonipat at Jind railway station. He will also lay the foundation stone and dedicate to the nation various development projects worth around 14,700 crore rupees at the Eklavya Stadium in Jind and address the gathering on the occasion. Our correspondent reports that the launch of the first hydrogen-powered train marks an important step towards the adoption of clean and sustainable mobility in the railway sector.
3: India has set a new global benchmark with this project. While countries like Germany and China usually run 2 or 3 coach hydrogen trains, India has developed a 10 coach formation. It is designed to carry nearly 2,600 passengers, which is the highest capacity among compared hydrogen trains globally. This hydrogen train is powered by a 3,200 horsepower propulsion system, making it one of the most powerful.

7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരൾ. 7:05 ഓപ്പൺ ഫോറം നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ നദീമു റഹ്മാൻ സംസാരിക്കുന്നു. പാട്ടുപെട്ടിക്കാലം

ഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. ഏഴാം 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് നോവൽ ടൈം. പട്ടുനൂൽ പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. ഗാന്ധിമാർഗം, രാഗപരാഗം, കൃഷിദീപം, ഇളയനില എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു.

0: 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ. യേശുദാസ്, മഞ്ജുള മാത്യൂസ്, സിബല്ല സദാനന്ദൻ എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ, 9:30 ഇശൽ മാല, 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 മാപ്പിളപ്പാട്ടുകൾ, പി ബീന പാടുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ്. 5:45 കേൾക്കാം ലളിതഗാനങ്ങൾ. കമുകറ പുരുഷോത്തമൻ, ചന്ദ്രിക ഗോപിനാഥ്, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയ ഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, കണ്ണൂർ ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ഇതിൽ ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല, എം പ്രകാശുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 8:40 ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഒൻപത് 15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കെ എം നരേന്ദ്രൻ ചെയ്ത പ്രഭാഷണം. ആർ രാജശ്രീയുടെ ആർത്രേയകം എന്ന നോവലിനെക്കുറിച്ച് പി രശ്മി സംസാരിക്കുന്നു. സരസ്വതി ബിജു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. 10:00 ജയശ്രീ രാജീവിൻ്റെ സംഗീത കച്ചേരി. ഇടപ്പള്ളി അജിത് കുമാർ വയലിൻ, ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, എം എൻ ബൈജു വീണ, ജയപ്രകാശ് ഓടക്കുഴൽ. 11:00 കേൾക്കാം ലളിതഗാനങ്ങൾ. നിങ്ങളിതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ
1: കാവ്യാഞ്ജലി.
2: സുഗതകുമാരിയുടെ പാവം മാനവഹൃദയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം സിതാര ടി പി.

0: നിങ്ങൾ കേട്ടത് സുഗതകുമാരിയുടെ പാവം മാനവ ഹൃദയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് സിതാര ടി പി.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാത പ്രക്ഷേപണത്തിലിപ്പോൾ പ്രഭാതഗീതം. അധ്യാത്മ രാമായണം ആരംഭം. ബാലകാന്ഡത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നത് ഹരിപ്പാട് കെ പി എൻ പിള്ള.

സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാസദാഗതി സധയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതിതനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ.

0: അതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചീടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം.
1: നിങ്ങളിതുവരെ കേട്ടത് അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം. പാരായണം ചെയ്തത് ഹരിപ്പാട് KP N പിള്ള. ആകാശവാണി കോഴിക്കോട്.

0: ശ്രദ്ധ.
1: കടൽ കടന്നുള്ള മലയാളിയുടെ പ്രവാസ ജീവിതത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. സ്വന്തം വിയർപ്പും കണ്ണീരും കൊണ്ട് അവർ പടുത്തുയർത്തിയതാണ് കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക മുന്നേറ്റവും സാമൂഹിക പുരോഗതിയുടെയും വലിയൊരു അടിത്തറ. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധമേഘങ്ങൾ വീണ്ടും പുകയുമ്പോൾ അതിന്റെ കനൽ പതിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ നെഞ്ചിലേക്കാണ്. വ്യോമപാതകൾ അടഞ്ഞും സർവീസുകൾ മുടങ്ങിയുമുള്ള യാത്രാ പ്രതിസന്ധിക്ക് പിന്നാലെ വിമാന കമ്പനികളുടെ കണ്ണിൽ ചോരയില്ലാത്ത നിരക്ക് വർദ്ധനവും കൂടിയാകുമ്പോൾ പ്രവാസിയുടെ നാട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും അടയുകയാണോ? പശ്ചിമേഷ്യൻ യുദ്ധവും മലയാളികളുടെ യാത്രാ പ്രതിസന്ധിയും ഈ വിഷയമാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. പ്രകാശ് പി ജോസഫ്, ജനറൽ മാനേജർ, നോർക്ക റൂട്ട്.
2: വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതും സന്ദർശനം നടത്തുന്നതും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതുമായ മലയാളികളുടെ വിവിധ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുന്ന ഒരു സർക്കാർ സംവിധാനമാണ് നോർക്ക റൂട്ട്സ്. കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചു വരുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഈ വർഷം ആരംഭിച്ചതിനെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ സന്ദർശകർക്കും വിദ്യാർത്ഥികൾക്കുമായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരുന്നു. നോർക്കയുടെ 24 മണിക്കൂർ കോൾ സെന്റർ നമ്പർ 1800-4253-939 എന്നീ നമ്പറിൽ മിസ്ഡ് കോൾ സർവീസും അതുപോലെ തന്നെ

0: 8880201235 എന്നീ നമ്പറിൽ 24 മണിക്കൂർ നോർക്കയുമായി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പറിലും സർവീസും ലഭ്യമാണ്. ഈ നമ്പറുകളിലേക്ക് വരുന്ന കോളുകൾ ദ്രുതഗതിയിൽ നമ്മൾ പരിഹരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് പരിഹാരം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് സംഘർഷത്തെ തുടർന്ന് നാട്ടിലെത്താൻ പറ്റാത്തവർക്കും അതുപോലെ യുദ്ധബാധിത പ്രദേശങ്ങളിൽ അകപ്പെട്ടവർക്ക് സഹായങ്ങൾ ഒരുക്കുന്നതിനും വിദേശകാര്യ മന്ത്രാലയം മുഖേനയും അതുപോലെ തന്നെ പ്രവാസി സംഘടനകൾ, ലോക കേരള സഭാംഗങ്ങൾ എന്നിവർ വഴിയായും നമ്മൾ നൽകി വന്നിട്ടുണ്ട്. ഈ സേവനങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. ഗൾഫ് സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധികൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നായിരുന്നു അനിയന്ത്രിതമായ വിമാനയാത്ര കൂലിയുടെ വർദ്ധനവ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ നോർക്കയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിലും ഈ വിഷയം കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. സർക്കാർ വിദേശ കാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അടിയന്തരമായി ഇത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നോർക്ക റൂട്ട്സ് സജീവമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്.
1: നാട്ടിലെത്താൻ കുതിക്കുന്ന പ്രവാസിയുടെ കണ്ണുനീർ ആരും കാണാതെ പോകുന്നു. സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നും KMCC ഭാരവാഹിയും പ്രവർത്തകനുമായ ഷെഫീഖ് മൂവാറ്റുപുഴയുടെ വാക്കുകളിലേക്ക്.
2: ദിവസവും നിരവധി പ്രവാസികളുടെ പ്രയാസങ്ങളും കണ്ണീരും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരാളെന്ന നിലയിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസികൾ. എന്നാൽ ഇന്ന് അവർ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് വിമാന ടിക്കറ്റുകളുടെ അമിത നിരക്ക്. പ്രത്യേകിച്ച് അവധിക്കാലങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും സാധാരണ നിരക്കിന്റെ പല മടങ്ങ് വില ഈടാക്കുന്നതാണ് കാരണം. സ്വന്തം മകളുടെ വിവാഹത്തിനോ രോഗാവസ്ഥയുള്ള മാതാപിതാക്കൾ അവസാനമായി കാണാനോ കുടുംബത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ പോലും പലർക്കും സാധിക്കാതെ പോകുന്നു. മദീനയിൽ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിനിടയിൽ ഇത്തരം നിരവധി ഹൃദയഭേദകമായ അനുഭവങ്ങൾ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇത് ഒരു യാത്രാ പ്രശ്നം മാത്രമല്ല, ആയിരക്കണക്കിന് പ്രവാസികൾ കുടുംബങ്ങളുടെ വേദനയാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. സീസൺ സമയങ്ങളിൽ പ്രവാസികൾക്കായി കുറഞ്ഞ നിരക്കിൽ പ്രത്യേക വിമാന സർവീസിൽ ഒരുക്കാനും കേരള സർക്കാർ നോർക്ക വഴി കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ശക്തമായി ഇടപെട്ട് പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന നടപടി സ്വീകരിക്കുവാനും ദയവായി മുന്നോട്ട് വരണമെന്നും. നമ്മുടെ നാടിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച പ്രവാസികളുടെ ഈ ന്യായമായ അവകാശം ബന്ധപ്പെട്ടവർ ഗൌരവത്തോടെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: നാട്ടിലേക്ക് വരാൻ മറ്റു വഴികളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രവാസികളുടെ നിസ്സഹായാവസ്ഥയെ വിമാന കമ്പനികൾ എങ്ങനെയാണ് കൊള്ളലാഭത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതെന്ന് വ്യോമയാന മേഖലയിലെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ തുറന്നുകാട്ടുകയാണ് അൽ ഹിന്ദ് ഗ്രൂപ്പ് ഓഫ് ട്രാവൽസിന്റെ MD നൂറുദ്ദീൻ എ അഹമ്മദ്.
3: അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങിയത് മുതൽ വളരെ രൂക്ഷമാവുകയും പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട ബഹ്റൈൻ, കുവൈത്ത് പൂർണമായിട്ടും, അതുപോലെ തന്നെ ദുബായ് വളരെ കാലങ്ങളോളം ഒക്കെ അടച്ചിടുകയും സൗദിയുടെ ചില ഭാഗങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഒമാൻ മാത്രമായിരുന്നതിൽ വ്യത്യസ്തമായിരുന്നത്. ആ സമയത്ത് നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ അവിടെയുള്ള പ്രവാസി സംഘടനകളും എയർലൈൻസൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ധാരാളം ചാർട്ടേഡ് സർവീസ് നടത്തിയിട്ടാണ് ആൾക്കാരെ അന്ന് രക്ഷപ്പെടുത്തിയത്. രണ്ടാമത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നീങ്ങി, കർമ്മയങ്ങളൊക്കെ നീങ്ങി എന്ന് മനസ്സിലായ സമയത്ത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് ട്രാഫിക്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തു നിന്നും കേരളത്തിലേക്കുള്ള ട്രാഫിക്. കാരണം അവിടെ സ്കൂളുകളൊക്കെ അവധിയായി വേനൽക്കാലമായതിനാൽ ഇങ്ങോട്ടിപ്പാള് ഇങ്ങോട്ട് വരേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് ഇപ്പം ക്രമാതീതമായിട്ടുള്ള വർധനവാണ്. എല്ലാ വർഷവും നടത്താറുണ്ട്. അതേസമയത്ത് ഈ വർഷം വളരെ കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഏവിയേഷൻ ഫ്യൂവലിന്റെ ഒക്കെ വർധനവ്, ഹോർമൂസ് ക്രൈസിസ് കൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടെ ആണ് ഈ എസ്കലേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതുമായ കാര്യമാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിമാന കമ്പനികളുടെ ഫെയറിനൊരു സീലിംഗ്, അതായത് ഒരു ഇത്ര നിരക്ക് ബിൽ കൂടുതൽ കൂട്ടാൻ പാടില്ല എന്നുള്ള ഒരു നിയന്ത്രണവും നിയമവും കൊണ്ടുവരാൻ പ്രയാസമാണ്. ഗൾഫ് പ്ലെയേഴ്സിൽ പ്രധാനപ്പെട്ടത് ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, സൗദി എയർലൈൻസ്, ഒമാൻ എയർ, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, സലാം എയർ, ഫൈനാസ്, ചെറുതും വലുതുമായതാണ്. നമ്മുടെ ഇവിടുന്ന് ഉള്ള കമ്പനികളിൽ ഇൻഡിഗോ കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ എയർ ഇന്ത്യ വളരെ കുറവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ധാരാളം കൂടുതലുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രാഫിക്കാണ് ഇപ്പം കൂടുതൽ വിമാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. അത് വളരെ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഈ രണ്ടു മൂന്ന് ഘടകങ്ങൾ, ഒന്ന് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇപ്പം വീണ്ടും ബഹ്റൈനും കുവൈത്തിലൊക്കെ വീണ്ടും നല്ല ആശങ്കയുണ്ട്. എയർപോർട്ടുകൾ പിന്നെ ചെറിയ രൂപത്തിലൊക്കെ അടച്ചിടുകയോ അല്ലെങ്കിൽ ഡൈവേർഷനൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിമാനങ്ങളുടെ സർവീസ് കുറയുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ഇത് വെച്ചുകൊണ്ട് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വില കൂടുക എന്നുള്ളതാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 170 ഓളം ചാർട്ടർ ഫ്ലൈറ്റ് ഈ ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നത്.

0: പ്രത്യേകിച്ച് കുവൈത്തിലും ബഹ്റൈനിലും പൂർണ്ണമായി എയർപോർട്ട് അടച്ചതുകൊണ്ട് ബൈപാസിന് തൊട്ടടുത്ത ഇവിടെ കൊണ്ടുവന്നു, പിന്നെ സൗദിയുടെ ബഹ്റൈൻ പാലം കടന്നു, സൗദിയിലേക്ക് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ബസ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്തു. അവിടുന്ന് പല വിമാന കമ്പനികളുടെ സഹായത്തോടെ ഞങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റ് നടത്തിയത്. പ്രവാസി സംഘടനകളുടെ കയ്യിൽ നല്ല നേതൃത്വം വഹിച്ചിട്ടുണ്ട്. നല്ല രൂപത്തിൽ ചെറിയൊരു ഫെയറിന് കൊണ്ടുവരാനും കഴിഞ്ഞു. ഇപ്പോൾ അത് ആ ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നില്ല. കാരണം വിമാനങ്ങളുടെ അവൈലബിലിറ്റി കുറവാണ്. ആ സമയത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സർവീസുകളുടെ എണ്ണം അത്രമാത്രം തിരക്കുള്ള സമയമായിരുന്നില്ല. ഇപ്പൊ ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായിട്ട് ഇപ്പം വന്നിരിക്കുന്നത്. ആ പ്രതിസന്ധി അതിജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും ഇതിനുവേണ്ടി വല്ലാതെ കണ്ണീരൊഴിക്കേണ്ടതും പ്രയാസപ്പെടുന്നതും നമ്മുടെ എക്സ്പാട്രിയേറ്റ് ഇന്ത്യക്കാരായ പ്രവാസികളാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രയാസകരമായ കാര്യം.
1: അതിജീവനത്തിനിടയിൽ യാത്രയും മുടങ്ങുമ്പോൾ പ്രവാസികളുടെ ജീവിതം തീരാ ദുരിതത്തിലാവുന്നു. ദുബായ് KMCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റിൽ ശ്രദ്ധയോട്.
2: വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്, അവിടെ സീസൺ സമയത്ത് എപ്പോഴാണോ പ്രവാസികൾക്ക് നാട്ടിലൊക്കെ കൂടുതൽ പോരുന്നത് ആ സമയം, അല്ലാത്ത സമയത്തൊന്നുമില്ല, ആ സമയത്ത് മൂന്നിരട്ടി ചാർജ് ഒക്കെ എടുക്കുന്നത്. ഈ മാറി മാറി വരുന്ന ഗവൺമെൻ്റ് ഒക്കെ ഈ ഒരു വിഷയത്തിൽ പ്രവാസികൾക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഗൾഫിൽ യുദ്ധത്തിൻ്റെ സമയത്ത്, യുദ്ധം തുടങ്ങിയ സമയത്ത് പല എയർപോർട്ടുകളും ബന്ദാക്കിയ സമയത്ത് പല മാർഗങ്ങളിൽ കൂടി വന്നത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ടിക്കറ്റിന് 1.5 ലക്ഷമോ 1 ലക്ഷമോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പം യുദ്ധമൊന്നുമില്ല, യുദ്ധമുണ്ട് പക്ഷേ ഒരു ഫ്ലൈറ്റ് എയർപോർട്ട് അടിച്ചിട്ടില്ല. എന്നാൽ എന്താ പറയുക, അവിടുത്തെ വെക്കേഷൻ സമയമാണ്. ഈ സമയത്തും ഇങ്ങോട്ട് വാങ്ങുന്നത് 3.5 4 ഇരട്ടി ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ മാറി മാറി വരുന്ന ഗവൺമെന്റിനൊന്നും കഴിഞ്ഞിട്ടില്ല. അവരോടത്ത് നമ്മളൊക്കെ പ്രവാസികൾ ഒന്നടങ്കം സംസാരിക്കുന്ന ഒരു വിഷയമാണിത്. അതാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പൊ അവിടുന്ന് അങ്ങോട്ടാണെങ്കിലോ ആ വരുന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവിടേക്ക് 300-400 ദിർഹം കൊടുത്താൽ മതി. 1800-2000 ഒക്കെ ദിർഹം കൊടുക്കേണ്ട സ്ഥാനത്ത്, 1400 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് 1/3 കൊടുത്താൽ മതി. അതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം. ഇത് ശരിക്കും പ്രവാസികൾക്കൊരു ബുദ്ധിമുട്ടാക്കൽ തന്നെയാണ്. പക്ഷെ ഇതിലൊന്നും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഈ പ്രവാസികളിൽ 90% ബിലോ 1500-2000 താഴെ സാലറി വാങ്ങുന്ന ആളുകളാണ്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എങ്ങനെങ്കിലും ഫാമിലിനെ കാർഡ് എത്തിച്ചിട്ടുണ്ടാവും. ആ ഫാമിലി, ഒരു ഫാമിലി അവിടുന്ന് വരിക എന്ന് പറഞ്ഞാൽ 4-5 ടിക്കറ്റ് അവരെടുക്കേണ്ടി വരും. അത് കാരണം അത്രയും പൈസ കൊടുക്കാൻ അവരെത്തില്ലാത്തത് കാരണം നാട്ടിലേക്ക് വന്ന് കുടുംബത്തിനെ പോലും കാണാൻ കഴിയാത്ത അവസരങ്ങളാണ് ഇന്ന് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം.
1: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹം പ്രതിസന്ധികളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കൈത്താങ്ങാകാൻ ഭരണകൂടങ്ങൾക്കും വ്യോമയാന മന്ത്രാലയത്തിനും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. യുദ്ധത്തിന്റെ ഭീതി ഒരു വശത്തും ടിക്കറ്റ് കൊള്ളയുടെ ചൂഷണം മറുവശത്തുമായി പ്രവാസികളെ ഇനിയും വഴിയിൽ ഉപേക്ഷിച്ചുകൂടാ. കരിപ്പൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ ബദൽ സർവീസുകൾ ഉറപ്പാക്കാനും അടിയന്തരമായി നിരക്കുകൾ നിയന്ത്രിക്കാനും അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നാടിന്റെ നട്ടെല്ലായ ഈ മനുഷ്യർക്ക് സുരക്ഷിതമായി സ്വന്തം മണ്ണിലേക്ക് പറഞ്ഞിറങ്ങാനാകൂ. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ആകാശവാണി കോഴിക്കോട്.
1: ചുറ്റുവട്ടം.
0: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: മേഖലാ ശാസ്ത്ര കേന്ദ്രം, ഗോൾ, ഫുട്ബോളിൻ്റെ ശാസ്ത്രവും സംസ്കാരവും, എക്സിബിഷൻ കാലത്ത് 10 മണിക്ക്, പ്രാവിഡൻസ് കോളേജ് ഓഡിറ്റോറിയം, പ്രാവിഡൻസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കുന്നു, കാലത്ത് 10 മണിക്ക്. UKS റോഡ്, OSK ഹോൾ, മെഡിക്കൽ ക്യാമ്പ്, സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന രോഗം ക്ലാസ്, കർക്കിടക കഞ്ഞി മത്സരം, കാലത്ത് 10 മണിക്ക്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വെസ്റ്റ് ഹിൽ ഇ ലേണിംഗ് സപ്പോർട്ട് ഫെസിലിറ്റി ഉദ്ഘാടനം മന്ത്രി റോജി

എം ജോൺ നിർവഹിക്കുന്നു. കാലത്ത് 11 മണിക്ക്. മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂൾ ഗ്രൗണ്ട്. റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ് നടത്തുന്ന ലോകകപ്പ് ഫുട്ബോൾ പ്രതീകാത്മക ഫൈനൽ മത്സരം ഉച്ചയ്ക്ക് 2:30.

0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടം സമാപിച്ചു. ഇനി ട്രെയിൻ സമയം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടം സമാപിച്ചു. ഇനി ട്രെയിൻ സമയം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

7:05 ഓപ്പൺ ഫോറം നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തു നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക്

0: ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഢിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500+ മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസിഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
2: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
1: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടകമാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ O.സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി

0: സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന പി എസ് സി അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ എം പിമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും ബി പി എം ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഹരിയാണ ചണ്ഡിഗഡ് പഞ്ചാബ് സ്ഥലാനാം യാത്രയൈ നിർഗമിഷ്യതി. അത്രാവസരെ പ്രധാനമന്ത്രി ഹരിയാണായാ ജിന്ദ് റെയിൽസ്ഥാനകെ ജിന്ദ് സോനിപത ക്ഷേത്രയോഃ ഭാരതസ്യ പ്രഥമായ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിൽയാനായ ഹരിത പതാകാം പ്രദർശയിഷ്യതി. അനേനൈവ സഹ ശ്രീമോദി ജിന്ദ് നഗരസ്ഥേ ഏകലവ്യ ക്രീഡാംഗണേ 17,14,000 crore rupees വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. പ്രഥമസ്യ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിൽയാനസ്യ അയം ശുഭാരംഭഃ റെയിൽക്ഷേത്രേ സ്വച്ഛ സതത വികാസായ കശ്ചന മഹത്വപൂർണഃ പദക്ഷേപോ വർത്തതേ. ജിന്ദനഗരാത് പ്രധാനമന്ത്രി ചണ്ഡിഗഡം പ്രതി പ്രസ്ഥാസ്യതി. യത്ര അപരാഹ്നേ പാദോന ദ്വിവാദനേ സഹ 17,14,000 crore rupees വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ആധാരശിലാം സ്ഥാപയിഷ്യതി. അത്രാവസരെ സഹ ജനസഭാമപി സംബോധയിഷ്യതി. തതഃ പരം പ്രധാനമന്ത്രി പഞ്ചാബസ്യ ജാലന്ധരനഗരം പ്രതി ഗമിഷ്യതി. യത്ര സഹ

0: ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: കലിയുഗത്തിൽ നാമജപമാണ് മോക്ഷമാർഗം എന്ന് സനാതനധർമ്മം ഉപദേശിക്കുന്നു. നാമങ്ങളിൽ തന്നെ ഉത്കൃഷ്ടമാണ് രാമനാമം. രാമനാമം തെറ്റായി ഉച്ചരിച്ചാൽ പോലും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിൽ വാൽമീകി തന്നെ രാമനാമ മാഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട്. രാമലക്ഷ്മണന്മാരും സീതയും അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ചിത്രകൂടത്തിന് സമീപം എത്തുന്നു. തങ്ങൾക്കുള്ള ഉചിതമായ വാസസ്ഥലം നിർദ്ദേശിക്കുന്നതിന് അവർ വാൽമീകിയോട് അഭ്യർത്ഥിക്കുന്നു. വാൽമീകി ആദ്യം

0: രാമനെ സ്തുതിക്കുകയാണ്. തുടർന്ന് രാമനാമ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നതിനായി സ്വന്തം കഥ പറഞ്ഞു. ഞാൻ ആദ്യം കിരാതന്മാരോടൊപ്പം താമസിക്കുകയും ശൂദ്രന്മാരുടെ പ്രവൃത്തിയിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ബ്രാഹ്മണത്വം ജന്മമാത്രമായിരുന്നു. ശൂദ്ര സ്ത്രീയിൽ എനിക്ക് പുത്രന്മാരും ഉണ്ടായി. കള്ളന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഞാനും കള്ളനായി തീരുകയും എല്ലായ്പ്പോഴും അമ്പും വില്ലും ധരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം 7 മുനിമാർ വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ളതെല്ലാം അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മുനിമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഈ മഹാപാപം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് വിവരം തിരക്കി. അവർ പറഞ്ഞത്, പാപം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ധനം മാത്രം അനുഭവിക്കാനുള്ളവരാണ് എന്നത്രേ. ഇത് കേട്ട് വിഷണ്ണനായി മുനിമാരുടെ സമീപമെത്തി കാര്യം ബോധിപ്പിച്ചു. അല്ലയോ രാമ, മുനിമാർ എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങയുടെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധയുള്ളവനായി ഒരിടത്ത് ഏകനായിരിക്കാൻ മുനിമാർ എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഞാൻ ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ രാമശബ്ദം ഞാൻ ഉച്ചരിച്ചത് മരാ മരാ എന്നായിരുന്നു. എന്നാൽ അത് ആവർത്തിച്ചാവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ രാമ എന്നായി. അങ്ങനെ നിശ്ചലനായിരുന്ന എനിക്ക് ചുറ്റും ചിതൽപ്പുറ്റു വളർന്നു. 1000 യുഗം കഴിഞ്ഞപ്പോഴാണ് ആ മുനിമാർ അവിടെ തിരിച്ച് എത്തിയത്. അവർ ചിതൽപ്പുറ്റിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു. അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ വാൽമീകിയാണ്. ഇപ്പോൾ നിങ്ങൾ വൽമീകത്തിൽ നിന്ന് പുറത്തു വരിക. രാമനാമ ജപം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ 2ാം ജന്മം ഉണ്ടായിരിക്കുന്നു. ഞാൻ പുറത്തു വന്നു. എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ വാൽമീകി മഹർഷിയായിരിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കോഴിക്കോട്, പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
6: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

തൊഴിലിന്റെ ഭാഗമായും മറ്റാവശ്യങ്ങൾക്കും കോഴിക്കോട് എത്തിപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും ക്രമേണ ഇവിടുത്തുകാരായി മാറുന്നതാണ് അനുഭവം. അവർ പോലും അറിയാതെ അവർ ഇന്നാട്ടുകാരെന്നറിയപ്പെടാൻ ആഗ്രഹിക്കും. കോഴിക്കോടിന്റെ സ്നേഹാശ്ലേഷം അവരെയെല്ലാം ചേർത്തുപിടിക്കുന്നു. ഇന്ന് നമ്മൾക്കൊപ്പം ഈ അനുഭവങ്ങൾ പങ്കിടുന്നത് ഡോക്ടർ എൻ കെ തുളസീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവിയായി വിരമിച്ച അദ്ദേഹം ഇപ്പോൾ KMCT

0: മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അധ്യക്ഷനാണ്. പ്രിയനഗരത്തെക്കുറിച്ച് ഡോക്ടർ എൻ കെ തുളസീധരൻ.
1: ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് ആലപ്പുഴ ജില്ലയാണ്. അതായത് വള്ളികുന്നം എന്ന് പറയുന്ന വില്ലേജാണ്. അത് കൊല്ലത്തിനും ആലപ്പുഴയുടെയും രണ്ട് ബോർഡറായിട്ട് വരും. അവിടെയാണ് എൻ്റെ ജനനം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം SSLC വരെ അവിടെയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാനങ്ങ് ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് MBBSന് വീണ്ടും ആലപ്പുഴ വന്ന് പിന്നെ PG ആയിട്ട് ട്രിവാൻഡ്രത്ത് പോയി. PG കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ സർവീസിൽ ജോയിൻ ചെയ്ത് 10-14 വർഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ പ്രവൃത്തിയും. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞത്. കോഴിക്കോട് സത്യം പറഞ്ഞാൽ മറ്റ് പലരെയും പോലെ ഞാനിവിടെ എത്തിപ്പെട്ടതാണ്. 2004 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ പ്രൊഫസറായിട്ട് പ്രൊമോഷൻ കിട്ടുമ്പം അവിടെ ഒഴിവില്ലാത്തത് കൊണ്ട് അർദ്ധമനസ്സോടെ കോഴിക്കോട് വന്ന് പെട്ടതാണ്. അങ്ങനെയാണ് കോഴിക്കോട് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. നമ്മൾ അന്ന് കാലിക്കട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം എന്ന തെക്കുള്ളവർക്ക് ഇപ്പോഴൊക്കെ മാറി, നമ്മുടെ പുതിയ പുതിയ യാത്രാ സംവിധാനങ്ങൾ വന്നപ്പോൾ അത് മാറി. എങ്കിൽ പോലും അക്കാലത്ത് അതൊരു വലിയൊരു ആകാംക്ഷയായിരുന്നു. ഇത്രയും ദൂരം പോയി വർക്ക് ചെയ്യാൻ പിന്നെ തിരിച്ച് എത്താൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ആകാംക്ഷകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് തിരിച്ച് പോയില്ലെന്നുള്ളതാണ് ചരിത്രം. സത്യം പറഞ്ഞാൽ അടുത്ത വേക്കൻസി വരുമ്പോൾ തിരിച്ച് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്ന് പെട്ടത്. പിന്നെ ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് നാളുകൾ കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ വൈഫിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി കൊണ്ടുവന്ന് കുട്ടികളെ ഇങ്ങോട്ട് മാറ്റി. ചുരുക്കത്തിൽ ഇവിടെ ഒരു പറിച്ചു നടൽ പോലെ. എങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ വേക്കൻസി വന്നപ്പോഴും തിരിച്ചു പോകണമെന്ന് ഞാൻ പറയുമ്പം എന്നേക്കാൾ കൂടുതൽ താല്പര്യം കുട്ടികൾക്ക് പോകണ്ട അല്ലെ വൈഫിന് പോകണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിൽ ഉത്തരവില്ല. അതിന് പല ഘടകങ്ങളുണ്ടാവും. അപ്പം അതിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. നമുക്ക് എന്ത് ആവശ്യം വന്നാലും അവരൊരു സഹായിക്കാനുള്ള ഒരു സന്മനസ്സുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് അത് എല്ലാ തുറകളിലുള്ള എൻ്റെ കൊളീഗ്സിൻ്റെ ആണെങ്കിലും നൈബേഴ്സിൻ്റെ ആണെങ്കിലും പബ്ലിക് ഇൻ ജനറൽ ആണെങ്കിലും പൊതുവെ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മേ ബി അതായിരിക്കാം എൻ്റെ അനുഭവത്തിൽ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അത് ഈ പറഞ്ഞ ഒരു ജനറേഷൻസ് കൊണ്ട് വന്ന് ചേർന്ന ഒരു ഇതായിരിക്കാം. അത് മറ്റ് സ്ഥലത്ത് അത് ഇല്ലയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലാ നാടിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. വർഷങ്ങളായിട്ട് അവർ സംശീകരിച്ച ഒരു ശൈലിയാണത്. അത് അതിൻ്റെ പ്രത്യേകത ഉണ്ടാകും. അപ്പം അത് ഇവിടുത്തത് ഇങ്ങനെയാണ്. അതുകൊണ്ടത് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ ഒരു സെർവൻ്റ് ഞാനുമായിട്ട് ആദ്യം വരുന്നത്, വൈഫൊന്നും അന്ന് വന്നില്ല. അപ്പോൾ ഒരു വീട് പെട്ടെന്ന് വേണം, അവരെ കൊണ്ടുവരണം. അപ്പോൾ അതിന് അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ കൊളീഗ് ഡോക്ടർ ബിനോയ് ഇപ്പോൾ വേറൊരാളിനെ കണ്ടുപിടിക്കുന്ന ഓടി നടന്ന് വീടൊക്കെ ശരിയാക്കി തന്നത് പുള്ളിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഉള്ള ഒരു വേറിട്ട അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അത് മറ്റേ നമ്മൾ നമ്മുടേതായ കഴിയുമ്പോൾ അവർ ഒരു ഇൻഫർമേഷൻ തന്ന് അവരുടെ ജോലി കഴിഞ്ഞു എന്നാണ്. പക്ഷേ അതിൽ നമ്മുടെ കൂടെ നിന്ന് അത് എക്സിക്യൂട്ടഡ് ആകുന്നത് വരെ അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ കൊണ്ടേക്കുന്നത്.
0: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
1: നമ്മൾ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് വരുമ്പോഴേ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, ഒക്കാത്തത് അവരോട് തുറന്നു പറയുക, അതെവിടെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ റെമഡി കിട്ടുമെന്നുള്ള അവർക്കൊരു സജഷൻ കൊടുക്കുക, അത് ആണ് ഏറ്റവും. അല്ലാതെ എല്ലാം നമ്മൾ ഫൈനൽ വാക്കാണെന്നുള്ള രീതിയിൽ പോകാതെ നമ്മളുടെ കഴിവും കഴിവുകേടും നമ്മൾ തിരിച്ചറിയുന്നിട്ടതാണ് നമ്മളുടെ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം എല്ലാ ലൊക്കേഷനിൽ നിന്നും ആരെങ്കിലും ഒരാൾ പിന്നെ അവരാണ് ഫർദർ എൻ്റെ പ്രൊപ്പണൻസ്. അത് പിന്നെ തിരൂരിൽ നിന്നുണ്ട്, വടകരയിൽ നിന്നുണ്ട്, മാനന്തവാടിയിൽ നിന്നുണ്ട്, ഗൂഡല്ലൂരിൽ നിന്നുണ്ട്. അങ്ങനെ ഇപ്പം അവർ പറഞ്ഞു കൂടെ ഒരാൾ മറ്റോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് വരുന്ന ഒരു സ്നേഹബന്ധമാണ്. അപ്പോൾ വരുന്നവരാരും എന്താ പറയുക നല്ല പിന്നെ ഇതുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരുപക്ഷെ അവരൊക്കെ തന്നെയാണ്. പിന്നെ ആ രോഗികളുടെ ഭാഗത്തു നിന്നുള്ളത് പോലെ തന്നെയാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. അത് എല്ലാ തറയിലും എല്ലാ ആൾക്കാരിലും ആ ഒരു വ്യത്യാസം കാലിക്കലിൽ ഫീൽ ചെയ്തൊരു സംഭവമാണത്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇപ്പം രാവിലെ ആകാശവാണിയിലേക്ക് പോരാന്ന് തുടങ്ങിയപ്പോൾ ഞാൻ മോളോട് ചോദിച്ചിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൾ കാനഡയിലാണ് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അവൾ ഓർത്ത് പറഞ്ഞത് ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ യാത്ര കാരിക്കടിലേക്ക് ഞങ്ങൾ നമ്മുടെ മാരുതി ഏറ്റുകളിലായിരുന്നു. അത് ഓടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പം അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അത് രാമനാട്ടുകാരെ ആ ഭാഗത്ത് എവിടെയോ ഭക്ഷണം കഴിക്കാൻ നിർത്തി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പം അപ്പോൾ കുറച്ച് കൊണ്ട് അപ്പോൾ ഒരാൾ പുറകിന് ഓടിക്കൊണ്ടുവരിക, ഒരു ബാലൻസ് തരണം. അപ്പോൾ അവിടെ ഇതൊക്കെ നമ്മൾ ഒരു വേറിട്ട അനുഭവമാണ്. അപ്പോൾ അതൊരു സത്യസന്ധത എന്നുള്ള ഒരു വശമാണ്. പിന്നെ അവൾ പ്രത്യേകം പറഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ച് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ് അവളുടെ ഭാഗം. പക്ഷേ വൈഫിൻ്റെ ആംഗിളിൽ നിന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് വൈഫിനോട് അത് നീതി പുലർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ കൾച്ചറൽ

0: സന്ധ്യകളൊക്കെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരുടെ എല്ലാം പരാതി. നമ്മൾ കാലിക്കറ്റ് വരുന്നു പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ ടൗൺ ഹാളിലെ പ്രോഗ്രാംസ്, നാടകങ്ങൾ, ഇതൊന്നും ഞാനീ വൈകുന്നേരം പേഷ്യൻസുമായിട്ട് പോകുന്നതുകൊണ്ട് ഒരിക്കലും അത് പറ്റുന്നില്ലാണ് ദൈനംദിനമുള്ള പരാതിയാണ്. റിട്ടയർ ചെയ്തിട്ടും അത് പറ്റുന്നില്ല. ഇവ ഈ സന്ധ്യ ഇവിടുത്തെ സാംസ്കാരിക കൂട്ടായ്മകളും സന്ധ്യകളും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അതായിരിക്കാം വൈഫിൻ്റെ ആംഗിളിൽ നിന്ന് കാലിക്കറ്റിനെ വേർതിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ വൈകുന്നേരം എന്ത് വിഷമം ഉണ്ടായാലും ബീച്ചിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ വയനാടായി. അപ്പം ഇത്തരം കാര്യങ്ങളാണ് വൈഫിനെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയാനുള്ളത്. ഒരേ ഒരു ബുദ്ധിമുട്ട് ചില ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ഞാൻ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ബന്ധുക്കൾ പലരും തെക്കുന്നതാണ്. ഒരു ഫംഗ്ഷൻ നടക്കുമ്പം അവരെ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് നമ്മളുടെ ഈ ദൂരം കാരണം പല ഫംഗ്ഷൻസ് നമുക്ക് പങ്കെടുക്കാനുള്ളൊരു വിഷമമുണ്ട്. അല്ലെങ്കിൽ അല്ലാത്തതിന് പല ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളും വരാറുണ്ട്. വന്നവർക്കൊക്കെ നല്ലത് തിരിച്ചു പോകുമ്പോൾ അവരും ഇതേ ഏറെക്കുറെ ഇതേ അനുഭവം തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ അവരെ കൊണ്ടുവരിക, അവരെ മോൻ്റെ കല്യാണം കഴിഞ്ഞ്, മോളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന പല ബന്ധുക്കളും താമസിച്ചത് നമ്മുടെ നൈബേഴ്സിൻ്റെ വീട്ടിലാണ്. അത് വേറൊരു ആംഗിളാണ്, നമ്മളെ ഹെൽപ്പിങ്ങിൻ്റെ വേറൊരു വശമാണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ പലരും രണ്ട് മൂന്ന് ദിവസങ്ങൾ താമസിച്ചത് ആ വീടുകളിലാണ്. തിരിച്ചു പോകണമെന്നുള്ള ഇതിന് എന്നേക്കാൾ മുമ്പേ നോ പറയുന്നത് നമ്മളുടെ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിപ്പം ഇപ്പം എൻ്റെ നാടേതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടായി എന്നാണ് തീർച്ചയായിട്ടും പറയാം. ഞാൻ 2021 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ KMCT മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്ത്. ഇപ്പം അവിടെ ഇപ്പം 2026 അപ്പം 5 വർഷമാകുന്നു. അപ്പോൾ അവിടുത്തെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ട് അങ്ങനെ പോകുന്നു. കുട്ടികളും ഒക്കെ ആയിട്ട് വൈകുന്നേരം രോഗികൾ നോക്കിയ ആ ഒരു രീതിയിലാണ് കഴിഞ്ഞത്. അപ്പോൾ സമയമില്ലായ്മ അന്നും ഇന്നും തുടരുകയാണ്. അതാണ് വീട്ടിലെ പരാതി.
1: പ്രിയ നഗരത്തെക്കുറിച്ച് ഡോക്ടർ NK തുളസീധരൻ. നിർവഹണ സഹായം ആദിത്യൻ SS. നഗരവീ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.

0: ആരോഗ്യം അമൂല്യം.
1: വാർദ്ധക്യത്തെ നേരിടാൻ തയ്യാറാകേണ്ടത് എപ്പോൾ? ഈ വിഷയം അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസിലെ കൺസൾട്ടന്റ് ജെറിയാട്രീഷ്യൻ ഡോക്ടർ നദീമോ റഹ്മാൻ.
2: ശാസ്ത്രീയമായിട്ട് നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പതുക്കെ പതുക്കെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങുമെന്നാണ് പറയുന്നത്. നമ്മൾ കിഡ്നി ആണെങ്കിലും തലച്ചോറാണെങ്കിലും പേശികളാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ള പേശികളും കിഡ്നിയും എല്ലാ അവയവങ്ങളും ഉണ്ടാവുക നമുക്കൊരു 30 to 35 വയസ്സിനകത്തായിരിക്കും. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ കോശങ്ങൾ പ്രായമായി തുടങ്ങും. അപ്പം ആ ഒരു പ്രായത്തിലേ നമ്മൾ വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറായി തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി അവെയർ ആവണം. നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു അവയവം നമ്മുടെ കാലാണ്. നമ്മുടെ കാലിന് നമുക്ക് നല്ല പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അവസാനം വരെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രായമായവരുടെ ചികിത്സയിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഒരു പക്ഷേ ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു ഒരു 80-ാമത്തെ വയസ്സിൽ, ആ ക്യാൻസർ ചികിത്സിച്ച് മാറ്റുക എന്നതല്ല അവിടെ ലക്ഷ്യം. അവിടെ ആൾ 85-ാമത്തെ വയസ്സിലായാലും ആൾ മരണപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ ആ 85 വയസ്സ് വരെ മറ്റൊരാളുടെ സഹായമില്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രായമായിട്ടുള്ള ആളുകളുടെ ചികിത്സയിലൊരു ഗോള്. ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേശികളുടെ ബലം, എല്ലിൻ്റെ ബലം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ പ്രായം തൊട്ടേ 30 വയസ്സ് തൊട്ടേ നമ്മൾ പതിയെ പതിയെ നമ്മളെ കാലുകൾക്കും കൈകൾക്കും വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നടത്തത്തിന് ഉപരി പതുക്കെ പതുക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു ദിവസം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെ പേശികൾക്ക് ബലം വെക്കാനുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. ഇതേ എക്സസൈസുകൾ തന്നെ നമുക്ക് എല്ലുകൾക്കും ബലം വെക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. മാത്രവുമല്ല നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഒരു സമീകൃതമായിട്ടുള്ളൊരു ആഹാരം നമ്മൾ ഈ പ്രായത്തിലെ ശ്രദ്ധിച്ചു തുടങ്ങണം. അതായത് നമ്മൾ പ്രോട്ടീനും, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം നമ്മുടെ ആഹാരക്രമമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്.

0: പക്ഷേ നമ്മളത് വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഈ ഒരു പ്രായത്തിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുമ്പോൾ നാലിലൊന്ന് പ്രോട്ടീനും നാലിലൊന്ന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, നാലിലൊന്ന് മാത്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മതി. പലപ്പോഴും നമ്മൾ 90% നമ്മൾ ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഒരു പക്ഷേ അത് ഭാവിയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, നമ്മൾ കൃത്യസമയത്ത് 35 വയസ്സ് കഴിയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തി എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, ഇത് മൂന്നും നമ്മളൊരു 30-35 വയസ്സാകുമ്പോൾ തയ്യാറായി തുടങ്ങേണ്ടതുണ്ട്.
1: ഈ വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രത്യേകതരം ലൈഫ് സ്റ്റൈലോ ആരോഗ്യക്രമമോ പാലിക്കേണ്ടതുണ്ടോ? പോഷകാഹാരങ്ങൾ അവരുടെ ഭക്ഷണക്രമത്തിൽ കുറഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ അവർക്കൊരു പ്രത്യേക ആഹാര രീതിയോ ഒരു ലൈഫ് സ്റ്റൈലോ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ?
0: ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോട്ടീൻ ഇൻടേക്കാണ്. നമ്മൾ പ്രോട്ടീൻ്റെ അളവ് പ്രായമാകുമ്പോൾ കുറയുമ്പോൾ അത് നമ്മളുടെ പേശികളുടെയും എല്ലുകളുടെയും ബലക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ പ്രായമാകും വരെ നമുക്ക് തുടരാം. പക്ഷേ അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേശികളുടെ ബലവും എല്ലുകളുടെ ബലവുമാണ്. അതിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രായമാകുന്ന സമയത്ത് പലപ്പോഴും പുറത്തു പോയിട്ട് മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും വാങ്ങി കഴിക്കാറില്ല. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചില കഞ്ഞിയോ ഓട്സോ കഴിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. എല്ലാ നേരത്തെ ഭക്ഷണത്തിലും തൈരോ മുട്ടയോ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഒന്ന് ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് പ്രായമായ ആളുകൾ. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വ്യായാമങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു റിട്ടയർമെൻ്റ് കഴിഞ്ഞ ആളുകൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ, അതായത് റിട്ടയർമെൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ് വേണം. നമ്മൾ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അത് റിട്ടയർ ആയി കഴിയുമ്പോഴാണ് എല്ലാ രോഗങ്ങളുടെയും തുടക്കമുണ്ടാവുക. എനിക്ക് 2-3 രോഗികളുണ്ട് റിട്ടയർ ആയതുകൊണ്ട് മാത്രം ആങ്സൈറ്റി ഉറക്കക്കുറവ് വന്ന ആളുകളുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് മുന്നേ നമ്മൾ ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് റിട്ടയർ ആകുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജോലിയോ അവരുടെ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് അവർക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ കാര്യത്തിൽ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലും 55 വയസ്സിലും അവർ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. അവർക്ക് എന്തെങ്കിലും നിത്യജീവിതത്തിൽ നമുക്ക് അവരുടെ വരുമാനത്തിനല്ല പ്രയോറിറ്റി, അവരുടെ ആരോഗ്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്ത് എന്തെങ്കിലും ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് പ്ലാനും കൂടെ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
2: വാർദ്ധക്യത്തെ നേരിടാൻ തയ്യാറാകേണ്ടത് എപ്പോൾ? ഡോക്ടർ നദീമോ റഹ്മാൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: എച്ച് ബാബു അലത്തിയൂർ, മോളി റാവു എന്നിവർ പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന കെ ടി മുഹമ്മദ്. സംഗീതം കെ എസ് സേതുപതി.

0: ആകാശവാണി കോഴിക്കോട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തുന്നു. 45 മുതൽ 60 ദിവസം വരെ പ്രായമായ, ഉയർന്ന ഉൽപ്പാദന ശേഷിയുള്ളതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർത്തിയാക്കിയതുമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. വരുന്ന ശനിയാഴ്ച, അതായത് ജൂലൈ 18 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കോഴിക്കോട് ജില്ലാ വെറ്റിനറി കേന്ദ്രം പരിസരത്ത് വെച്ചായിരിക്കും വിതരണം നടത്തുക. വിശദവിവരങ്ങൾക്കായി 9847932809. നിങ്ങൾ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kootanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
1: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kootanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും

0: വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
0: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചു വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഡാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ഡാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ഡാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും

0: കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ആം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2-ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് വീണ്ടും സ്വാഗതം.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: When did you reach here and how long will you be here? താങ്കൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? പിന്നെ എത്ര നാൾ ഉണ്ടാകും ഇവിടെ?
5: I reached here last night. But I have no idea when I will be returning.
6: ഇന്നലെ രാത്രിയാണ് എത്തിയത്. പക്ഷേ എപ്പോൾ തിരിച്ചു പോകും എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല.
7: ചോദ്യകർത്താവ് when എന്ന പദം question word അഥവാ ചോദ്യപദമായി ഒരു ചോദ്യം ചോദിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. When did you reach here? താങ്കൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? എന്നാൽ ഉത്തരത്തിൽ ചോദ്യമായിട്ടല്ല പ്രയോഗിച്ചത്, തിരിച്ചു പോകുന്ന സമയം അഥവാ വേള സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഐ ഹാവ് നോ ഐഡിയ വെൻ ഐ ബി റിട്ടേണിംഗ്. എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയും ഇല്ല. ചോദ്യപദമായി അല്ലാതെ വെൻ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ള വാചകങ്ങൾ കേൾക്കാം. ലെറ്റ്സ് ഹിയർ സെന്റൻസസ് വിത്ത് വെൻ ഇൻ എ നോൺ ക്വസ്റ്റ്യൻ ഫോമാറ്റ്. വെൻ, WHEN, when.

0: ഇപ്പോൾ. When my mother asked me, I could not hold myself and told her the entire truth. എന്റെ അമ്മ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് എന്നെ പിടിച്ചു നിർത്താനായില്ല. ഞാൻ അവരോട് സത്യം മുഴുവനും പറഞ്ഞു. When my mother asked me, I could not hold myself and told her the entire truth. ഈ സെന്റൻസിനെ നമുക്ക് ലളിതമാക്കിയാലോ? Let us simplify this sentence. When my mother asked, I told her the entire truth. എന്റെ അമ്മ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് മുഴുവൻ സത്യവും പറഞ്ഞു. When my mother asked, I told her the entire truth. Do let me know when the dates are finalized. തീയതികൾ തീരുമാനിച്ചാൽ എന്നെ അറിയിക്കുക. Do let me know when the dates are finalized. Please give me a call when you are free. താങ്കൾ ഫ്രീ ആയിരിക്കുമ്പോൾ ദയവായി എന്നെ വിളിക്കൂ. Please give me a call when you are free. Do listen carefully to the next situation. കൊറിയർ വന്നു. ആ സമയം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് കൊറിയർ വന്നത്. ഈ ഒരു സന്ദേശം നമുക്ക് പല രീതിയിൽ പറയാം. ഇവയിൽ ഓരോന്നിലും when എന്ന പദത്തിന്റെ പൊസിഷൻ അഥവാ സ്ഥാനം ശ്രദ്ധിക്കുക. ആദ്യത്തേത്, കൊറിയർ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. When the courier arrived, I was not at home. When the courier arrived, I was not at home. ഇത് തന്നെ മറ്റൊരു രീതിയിൽ, I was not at home when the courier arrived. I was not at home when the courier arrived. കൊറിയർ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു. അടുത്തത്, ഞാൻ വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ കൊറിയർ വന്നു. When I was not at home, the courier arrived. When I was not at home, the courier arrived. ഇത് തന്നെ മറ്റൊരു രീതിയിൽ, The courier arrived when I was not at home. The courier arrived when I was not at home. ഞാൻ വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ കൊറിയർ വന്നു. അർത്ഥം ഈ സെന്റൻസസിലെല്ലാം ഒന്ന് തന്നെയാണെങ്കിലും ഉദ്ദേശം രണ്ട് വിധത്തിലും വ്യത്യസ്തങ്ങളാണ്. When I walked into the room, she came running to me. ഞാൻ മുറിയിലേക്ക് കടന്നപ്പോൾ അവൾ എന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടു വന്നു. When I walked into the room, she came running to me. I do not know when the examination will begin. പരീക്ഷ എപ്പോൾ തുടങ്ങും എന്ന് എനിക്ക് അറിയില്ല. I do not know when the examination will begin. Friends, have you heard this proverb? When in Rome, do as the Romans do. റോമിൽ ഉള്ളപ്പോൾ റോമാക്കാരെ പോലെ പ്രവർത്തിക്കുക. ഈ പഴഞ്ചൊല്ലിന്റെ മലയാളം എന്താണെന്ന് അറിയണ്ടേ? നാടോടുമ്പോ നടുവേ ഓടണം. മറ്റൊന്നുകൂടിയുണ്ട്, പാമ്പനെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തന്നെ തിന്നണം. ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ രീതികളുമായും മാറിയ സാഹചര്യങ്ങളുമായും ഇണങ്ങി ജീവിക്കാൻ പഠിക്കുക. മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, മാറുന്ന കാലത്തിനനുസരിച്ച് മുന്നേറാൻ പ്രാപ്തരാവുക. അപ്പോഴാണ് ജീവിതം സന്തോഷകരമാവുന്നത്. Let us be flexible enough to embrace the changes around us and equip ourselves with skills to move ahead in these dynamic times. That is when life becomes beautiful.
1: English Matters, presented by Smita Manikoth.
2: Novel Time, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്.
3: ദാമുച്ചേട്ടൻ പണ്ട് ഞങ്ങളുടെ പറമ്പിലാണ് താമസിച്ചോണ്ടിരുന്നത് അല്ലേ? ഏത് ദാമു? പറമ്പിൽ പണിക്ക് വരുന്നയാൾ കയ്യാല കെട്ടാനും നടക്കും? സ്റ്റീഫൻ പിന്നെയും സംശയത്തോടെ നോക്കി. ദേ ഇത്രയും പൊക്കം, കുറച്ചു മുൻപ് കടയിൽ വന്ന് അരി മേടിച്ചോണ്ട് പോയി. ഓ, നമ്മുടെ ദാമു. സ്റ്റീഫൻ കുറച്ചുനേരം ആലോചിച്ചു നിന്നു. എന്നോട് അയാള് തന്നെ പറഞ്ഞു അവിടെ താമസിച്ചിട്ടുണ്ടെന്ന്. എന്നാ ശരിയാണ്, നീ ഉണ്ടാകുന്നതിന് മുൻപാണ്.

0: വിജയൻ ചേട്ടൻ, നിങ്ങളുടെ വീട് പണിയുന്നതിനു മുൻപ് ഞാനും അന്നേരം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ചാച്ചൻ ഒറ്റക്കാലം ജോർപ്പയുടെ കാൽ അന്നേരം പോയിട്ടില്ല. പുള്ളി രണ്ടു കാലിൽ നടക്കുന്ന സമയമായിരിക്കും. ദാമുച്ചേട്ടൻ അന്നേരം പയ്യനാണ്. ആയിരിക്കും, ഉറപ്പല്ലേ?
1: വീടിന്റെ അടുത്തുവരെ എത്തിയതുകൊണ്ട് സ്റ്റീഫൻ സഞ്ജി സാംസയ്ക്ക് കൈമാറി.
0: സൂക്ഷിച്ചു പിടിക്കെ, വള്ളി പൊട്ടിപ്പോകും. ദാമുച്ചേട്ടന്റെ അനിയനെ ആ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ആ മുരിക്കുമരം നിൽക്കുന്നതിനടുത്ത്.
1: സ്റ്റീഫൻ അതുവരെയുള്ള ഭാവം വിട്ട് അല്പം കൂടി ഗൗരവത്തിലായി. അവനവിടെ നിന്നു. കയ്യും കഴുത്തുമില്ലാത്ത വെള്ളബനിയനാണ് അവൻ ധരിച്ചിരിക്കുന്നത്. പഴകിയതിന്റെ ഫലമായുണ്ടായ ചെറിയ തുളകളും കരിമ്പനും അതിലുണ്ട്. തോളിലിട്ടിരുന്ന തോർത്തെടുത്ത് മുഖവും കക്ഷവും തുടച്ചുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചു. എന്നിട്ട് സാംസയെ നോക്കി അഭിനന്ദനഭാവത്തിൽ ചിരിച്ചു.
0: നീ ആള് കൊള്ളാവല്ലോ എന്ന മട്ടിൽ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ.
1: സംഗതി ശരിയാണ്, ദാമു പറഞ്ഞത്

0: എടുത്ത് മുഖവും കക്ഷവും തുടച്ചുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചു. എന്നിട്ട് സാംസയെ നോക്കി അഭിനന്ദനഭാവത്തിൽ ചിരിച്ചു. നീ ആള് കൊള്ളാവല്ലോ എന്ന മട്ടിൽ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ. സംഗതി ശരിയാണ്, ദാമു പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊന്നുമില്ല, എന്നാലും ശരിയാണ്. അന്നൊക്കെ ഒരു തള്ള 10 or 12 പേറും. ചിലത് അന്നേരവേ ചാകും, ചിലത് വളർന്നു വരുമ്പോ ചാകും, 2-3 ബാക്കി വരും. സ്റ്റീഫൻ ഒന്ന് നിർത്തി. അവസാനം അവരും ചാകും, അത് വേറെ കാര്യം. അവന് എന്റെ കൃത്യം പ്രായമാണെന്നും കണ്ടാൽ ഏതാണ്ട് എന്നെപ്പോലെ ഉണ്ടെന്നും ദാമുചേട്ടൻ പറഞ്ഞു. ശരിയാണ്, നിന്റെ പ്രായം തന്നെയാണ്. പക്ഷേ അവനല്ല, അവളാണ്. ദാമുവിന്റെ അനിയത്തിയാണത്.
1: അല്ല, അത് ആൺകുട്ടിയാണ്.
0: നീ എന്നോടാണോ പറയുന്നത്? അത് ഒന്നാന്തരം പെങ്കൊച്ചായിരുന്നു. സ്റ്റീഫൻ അല്പം ഇഷ്ടപ്പെടാതെ തന്നെ പറഞ്ഞു. സാംസ പിന്നോട്ടുപോയി ഒന്നുകൂടി ആലോചിച്ചു. ശരിയാണ്, ദാമു അത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല, പെൺകുട്ടിയാണെന്നും ദാമുചേട്ടൻ പറഞ്ഞില്ല. അതിനെ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. എടാ പൊട്ടാ, ഞാനാണേലും നീയാണേലും ചത്തു കഴിഞ്ഞാൽ അത് എന്നേ പറയൂ. എനിക്കറിയാം, അത് പെണ്ണായിരുന്നു, ആരോട് വേണേൽ ചോദിച്ചോ. ഇപ്പോൾ ആ കൊച്ചുണ്ടായിരുന്നേൽ വലിയ പ്രായമായി കാണും അല്ലേ? ദാമുചേട്ടന്റെ തൊട്ട് താഴെ. സ്റ്റീഫന് സാംസ പറഞ്ഞതിന്റെ യുക്തി മനസ്സിലായില്ല. അതെങ്ങനെയാടാ ശരിയാകുന്നത്? മരിച്ചാ പിന്നെ പ്രായം കൂടില്ല. അന്നത്തെ വയസ്സാണ് ഇപ്പോഴും ആ പെണ്ണിന്, 13 നിന്റെ പ്രായം തന്നെ. അടുത്ത വർഷം 9 കയറും. അത്രയും പറഞ്ഞ് സ്റ്റീഫൻ പെട്ടെന്ന് തന്നെ അവന്റെ വീടിരിക്കുന്ന പറമ്പിലേക്ക് കയറി. അവന് വിശക്കുന്നുണ്ട്. വീടിന് നേർക്ക് നടക്കും വഴി ഈന്തുമരത്തിലൊന്ന് കൊട്ടി. സഹോദരാ, താമസിക്കാതെ കാണാടാ. അവൻ മരത്തോട് അങ്ങനെ പറഞ്ഞ് കിണറ്റിൻകരയിൽ കാലും മുഖവും കഴുകി അകത്തേക്ക് കയറി. സാംസ അത് നോക്കി നിന്ന ശേഷം വീട്ടിലേക്ക് നടന്നു.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
3: ആകാശവാണി കോഴിക്കോട്.

ലോകത്തിലെ എല്ലാ വിശ്വാസ സംഹിതകളിലെയും ഒരു അനിവാര്യ ഘടകമാണ് സദാചാരം. എന്നാൽ മതത്തെ മാറ്റി നിർത്തിയാൽ സദാചാര നിയമം ദീക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ സാമാന്യ ബുദ്ധി ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. അത് ദീക്ഷിക്കുന്നതിലൂടെ മാത്രമേ സന്തുഷ്ടരായിരിക്കാൻ കഴിയൂ എന്ന് നമുക്ക് ആശിക്കാനാകൂ. ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലേക്ക് രണ്ട് ജാലകങ്ങളുണ്ട്. ഒന്ന്, അവൻ എപ്രകാരമാണോ അതേപടി സ്വയം വെളിപ്പെടുത്തുന്നത്. രണ്ട്, അവൻ എപ്രകാരമാണോ ആയിത്തീരേണ്ടത് അതേപ്രകാരമുള്ളത്. ശ്രദ്ധാപൂർവം ഉള്ളിലേക്ക് നോക്കുകയും താൻ എപ്രകാരമാണോ അതേപ്രകാരം തന്നെ കാണുകയും ചെയ്യേണ്ടത് എല്ലാ മനുഷ്യരുടെയും കർത്തവ്യമാണ്. മാത്രമല്ല, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സ്വയം അഭിവൃദ്ധിപ്പെടാനുള്ള ഒരു ശ്രമവും പാഴാക്കുകയും ചെയ്യരുത്. അനീതിയും ക്രൂരതയും പൊങ്ങച്ചവും മറ്റും വരുത്തിവെച്ച വേണ്ടാതനങ്ങളെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കണം. അവയോട് പൊരുതാൻ പരമാവധി ശ്രമിക്കുകയും വേണം. പ്രായോഗിക തലത്തിൽ പിന്തുടരപ്പെടാത്ത സദാചാര സിദ്ധാന്തങ്ങൾ ഒന്നിനും കൊള്ളാത്തവയാണ്. സദാചാര തത്വങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയും അവയെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുകയും ചെയ്യുന്ന പലരെയും നാം കാണുന്നു. എന്നാൽ അവ പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ഒട്ടും ധാരണയില്ല. പരലോകത്തിൽ നമ്മുടെ മാർഗദർശനത്തിനു വേണ്ടി മാത്രമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് എല്ലാ സദാചാര നിയമങ്ങളും എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് നിസ്സന്ദേഹം ഉറപ്പിച്ചു പറയാൻ കഴിയും. സദാചാര നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരുക്കമല്ലാത്ത ഒരു മനുഷ്യനെ ആ വാക്കിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യനാണെന്ന് പറയാനാവില്ല. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നാൽ കൂടിയും നീതിയിലും സത്യസന്ധതയിലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. ദൈവം സർവശക്തനാണ്. അവൻ പരിപൂർണതയുടെ മൂർത്തീകരണമാണ്. അവൻ്റെ നീതിക്കും കാരുണ്യത്തിനും ആർക്കും പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. എങ്കിൽ പിന്നെ അവൻ്റെ ഭക്തരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നാം സദാചാര പ്രതിജ്ഞയെ അനുസരിക്കുന്നതിൽ ഉപേക്ഷ കാണിക്കാൻ ധൈര്യപ്പെടുന്നതെങ്ങനെ?

പ്രതിഫലം ആശിച്ച് സദാചാര ജീവിതം നാം തീർച്ചയായും നയിക്കരുത്. നന്മ നിറഞ്ഞൊരു ജീവിതം നമുക്കുമേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അത് നമുക്ക് നന്മ വരുത്തും എന്നതുകൊണ്ടല്ല, ശാശ്വതവും മാറ്റമില്ലാത്തതുമായ ഒരു പ്രകൃതി നിയമമായതുകൊണ്ടാണ്. തീർച്ചയായും സദ്പ്രവൃത്തികൾ നമുക്ക് ഭക്ഷണത്തെക്കാളും വസ്ത്രത്തിനേക്കാളും ഉപരിയാണ്. വിശക്കുമ്പോൾ നമ്മെ ഊട്ടുന്ന ഒരാളോടുള്ളതിലും ഉപരി ഒരു സത്കൃത്യം ചെയ്യാൻ നമുക്കൊരവസരം തരുന്ന ആളോടാണ് കടപ്പാട് തോന്നേണ്ടത്. പുറമോടി കാണിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകയോ ലോകത്തിൽ വലിയൊരാളാകാൻ വേണ്ടി വെമ്പുകയോ ചെയ്യുന്ന ഒരാൾക്കും യഥാർത്ഥത്തിൽ സദാചാരനിഷ്ഠനാകാൻ കഴിയില്ല. ശുചിത്വത്തിലോ അറിവിലോ പരിശ്രമശീലത്തിലോ അല്ല സദാചാരം അടങ്ങിയിരിക്കുന്നത്. ഇവയെല്ലാം തീർച്ചയായും സദാചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഒരു മനുഷ്യനെ സദാചാരനിഷ്ഠനാക്കാൻ ഇവ കൊണ്ട് മാത്രം മതിയാവില്ല. സദാചാരനിഷ്ഠനായ ഒരു യഥാർത്ഥ മനുഷ്യൻ സദ്വൃത്തിയുടേതായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതവന് നന്മയുണ്ടാക്കും എന്നതുകൊണ്ടല്ല, അതവൻ്റെ ഉണ്മയുടെ സാക്ഷാൽ പ്രാണന്റെ നിയമമായതുകൊണ്ടാണ്. ചുരുക്കത്തിൽ സദ്ഗുണമാണ് അതിൻ്റേതായ പ്രതിഫലം.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് ഹിന്ദുസ്ഥാനിയിലെ മിയാ കി മൽഹാർ എന്ന രാഗമാണ്. മിയാ മൽഹാർ എന്നും പറയാറുണ്ട്. മഴരാഗങ്ങളെയാണ് മൽഹാറുകൾ എന്ന് വിളിക്കുന്നത്. പലതരം മൽഹാറുകളുണ്ട്. മേഘ് മൽഹാറുണ്ട്, ധൂലിയ മൽഹാറുണ്ട്, നാനക് മൽഹാറുണ്ട്, നട്ട് മൽഹാറുണ്ട്, ഗൗഡ് മൽഹാറുണ്ട്. അങ്ങനെ മിയാ മൽഹാറിലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മലയാള ചലച്ചിത്ര ഗാനമാണ്

0: കൃഷിദീപം.
1: കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായിനി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടുന്ന തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കായി 7707010485 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7709010485. കാലവർഷക്കാലത്താണ് റബ്ബർ തൈകൾക്ക് ചീക്ക് അഥവാ പിങ്ക് രോഗം ബാധിക്കുന്നത്. മരങ്ങളുടെ കവരഭാഗത്ത് തൊലിപ്പുറമേ വെളുപ്പോ ഇളം ചുവപ്പോ നിറത്തോടുകൂടി ചിലന്തി വല പോലെ പൂപ്പൽ വളരുകയും കേടുവന്ന ഭാഗത്തുനിന്ന് കറ ഒലിച്ചിറങ്ങുകയും രോഗാക്രമണം ഉണ്ടായ ഭാഗത്തെ പട്ട അഴുകി വിണ്ടുകീറുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ രോഗബാധയുള്ള ഭാഗങ്ങളിൽ അതിന് ഒരടി മുകളിലേക്കും താഴേക്കുമായി ബോഡോ മിശ്രിതം പുരട്ടണം. രോഗം ഗുരുതരമായി ബാധിച്ചെങ്കിൽ ബോഡോ കുഴമ്പ് തേച്ച് അത് ഉണങ്ങിയ ശേഷം കുമിളും കേടുവന്ന പട്ടയും ചുരണ്ടിക്കളഞ്ഞ് വീണ്ടും ബോഡോ കുഴമ്പ് പുരട്ടാവുന്നതാണ്. തിറം എന്ന കുമിൾനാശിനി 10 ഗ്രാം 1 കിലോഗ്രാം പെട്രോളിയം ഉൽപ്പന്നത്തിൽ കലക്കിയ മിശ്രിതവും രോഗനിവാരണത്തിന് ഉപയോഗിക്കാം.

0: കൃഷിദീപം. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ മികവ് ഒന്നുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു തമിഴ് ചിത്രമായിരുന്നു സി വി ശ്രീധർ സംവിധാനം ചെയ്ത് 1982 റിലീസ് ചെയ്ത നിനൈവെല്ലാം നിത്യ. ഈ ചിത്രത്തിൽ നിന്നുള്ള ഒരു യുഗ്മഗാനം ആലപിച്ചത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും. ഈ ഗാനത്തിന് എസ് ജാനകിയുടെ ഒരു സോളോ വേർഷൻ കൂടിയുണ്ട്. ഗാനരചന വൈരമുത്തു.

നിങ്ങൾ കേട്ടത് ഇളയനില, ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8 മണിക്ക് സമാചാര പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ശൂർപ്പണഘാഗമനം, ശൂർപ്പണഘാവിലാപം, മാരീച്ച നിഗ്രഹം, സീതാപഹരണം, സീതാന്വേഷണം, അങ്ങനെ ആരണ്യകാണ്ഡം സംഭവബഹുലമായി മുന്നേറി കിഷ്കിന്ധാകാണ്ഡത്തിലെത്തുന്നു. ഹനുമൽ സമാഗമത്തോടെ ആരംഭിക്കുന്ന കിഷ്കിന്ധാകാണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഹനുമാൻ. സുന്ദരകാണ്ഡത്തിന്റെ തുടക്കത്തിൽ നാം സമുദ്രലംഘനത്തിന് സന്നദ്ധനായി നിൽക്കുന്ന ഹനുമാനെ കാണുന്നു. യുദ്ധകാണ്ഡത്തിൽ ഹനുമാന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം. സേതുബന്ധനോദ്യുക്തരായി നിൽക്കുന്ന വാനരപ്പടയ്ക്ക് മുന്നിൽ രാമകഥ പാടുന്ന ഹനുമാനെ നാം കാണുന്നു. ഗായകൻ യേശുദാസ്. സംഗീതം ദക്ഷിണാമൂർത്തി.
1: രാമജയം ശ്രീ.

1958 പുറത്തിറങ്ങിയ സമ്പൂർണ രാമായണത്തിൽ എൻ ടി രാമറാവുവിന് ശ്രീരാമന്റെ വേഷമായിരുന്നു. സീതയായി പത്മിനി വെള്ളിത്തിരയിലെത്തി. ശിവാജി ഗണേശന് ഭരതന്റെ റോളായിരുന്നു. ടി കെ ഭഗവതിയായിരുന്നു സമ്പൂർണ രാമായണത്തിലെ രാവണൻ. ചിത്രത്തിൽ നിന്ന് അതീവ ഹൃദ്യമായ ഒരു ഗാനം, സി എസ് ജയരാമന്റെ കിടയറ്റ ആലാപനം. യുദ്ധരംഗത്ത് നിരായുധനായിപ്പോയ രാവണനോട് ഇന്ന് പോയി നാളെ വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഔദാര്യം കാട്ടിയപ്പോൾ അപമാനിതനായ രാവണന്റെ ഹതാശമായ ആത്മഗതവും പ്രാർത്ഥനയുമാണ് ഈ ഗാനം.

മറാഠിയിലും ഹിന്ദിയിലും ഒരേ സമയം നിർമ്മിച്ച് 1943 പുറത്തിറങ്ങിയ രാമരാജ്യ എന്ന സിനിമ സംവിധാനം ചെയ്തത് വിജയ് ഭട്ടാണ്. ഈ സിനിമയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ

രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കണ്ട ഏക സിനിമ ഇതാണത്രേ. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ശങ്കർ റാവു വ്യാസ്. ഉത്തര രാമചരിതത്തെ ആസ്പദമാക്കി മെനഞ്ഞെടുത്ത ഈ സിനിമയിലാണ് പ്രശസ്ത ഗായകൻ മന്നാഡെ ആദ്യമായി പിന്നണി പാടുന്നത്. ജനാഭിപ്രായമനുസരിച്ച് സീതയെ കാട്ടിലുപേക്ഷിക്കുന്ന ശ്രീരാമൻ, മറ്റൊരു വികാര തീവ്ര മുഹൂർത്തം. ഗാനരംഗത്ത് ശ്രീരാമനായി പ്രേം അദീപും സീതയായി ശോഭനാ സമർത്ഥം.

രാമരാജ്യ എന്ന ചിത്രത്തിനെ ഓരോ ഫ്രെയിമിലും അനുകരിക്കുന്ന ചിത്രമാണ് മലയാളത്തിലെ സീത. ചിത്രത്തിൽ പ്രേം നസീർ ശ്രീരാമനായും കുശലകുമാരി സീതയായും പ്രത്യക്ഷപ്പെടുന്നു. വാൽമീകിയുടെ ആശ്രമത്തിൽ ലവകുശന്മാരെ താരാട്ടുപാടി ഉറക്കുന്ന സീത. അതിപ്രശസ്തമായ ഈ ഗാനം പാടിയത് പി. സുശീല. പി. സുശീലയുടെ ആദ്യ മലയാള ഗാനം കൂടിയാണ് ഈ പാട്ട്.

രാമരാജ്യയിൽ പ്രശസ്ത ഗായകൻ വിഷ്ണുപന്ത് പഗ്നിസ് നേതൃത്വം നൽകുന്ന ഒരു ഗാനത്തിൽ ശ്രീരാമകഥയെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. സംഗീതം ശങ്കർ റാവു വ്യാസ്.

സമാന സന്ദർഭത്തിലുള്ള ഗാനം. ഗാനസാഹിത്യത്തിലും ഈണത്തിലും മൂല സിനിമയിലെ മൂലഗാനത്തെ പിന്തുടരുന്നു. ഈ ഗാനം പാടിയിരിക്കുന്നത് എം രാജ, പി ബി ശ്രീനിവാസ്. ഗാനരചന അഭയദേവ്. സംഗീതം ദക്ഷിണാമൂർത്തി.

രാമായണത്തിലെ പ്രധാന സംഭവങ്ങൾ പരാമർശിച്ച് മുന്നേറുന്ന ഒരു ഗാനം രാമരാജ്യയുടെ തമിഴ് പതിപ്പിൽ ഡി കെ പട്ടമ്മാളും പാടുന്നുണ്ട്.

1943 രാമരാജ്യ എന്ന ചിത്രത്തിന്റെ നേരനുകരണമായ സീത എന്ന മലയാള ചിത്രത്തിലെ ചില ഗാനങ്ങളും രാമരാജ്യയിലെ ഗാനങ്ങളുടെ നേരനുകരണമായിരുന്നു. ഗായിക പി. സുശീൽ.

ഈ ഗാനം പിൻപറ്റിയിരിക്കുന്നത് മൂലചിത്രമായ രാമരാജ്യയിലെ സമാന സന്ദർഭഗാനത്തിന്റെ ഈണത്തെയും ഗാനസാഹിത്യത്തെയുമാണ്. ഗായിക സരസ്വതി റാനേ.

0: കാലത്തിന്റെയും ദേശത്തിന്റെയും ജനതയുടെയും അതിർത്തികൾക്കപ്പുറത്തേക്ക് പടർന്നുകിടക്കുന്ന ഒന്നാണ് രാമായണത്തിന്റെ സ്വാധീനം. പാട്ടായും പഴഞ്ചൊല്ലായും പടമായും തിരൈപ്പടമായും അതങ്ങനെ വിവിധ ആവിഷ്കാരങ്ങളെയും തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. വിവരണം വിനീതാസുമം, നിർവഹണം കെ വി ശരത് ചന്ദ്രൻ.
1: ശ്രീരാമകഥയുടെ തിരസാക്ഷ്യങ്ങൾ ചിത്രീകരണം സമാപിക്കുന്നു.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം മേടമാസ കന്യകയ്ക്ക് എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന PS നമ്പീശൻ, സംഗീതം VDക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം മലയത്ത് അപ്പുണ്ണി രചിച്ച് കെ കുഞ്ഞിരാമൻ സംഗീതം പകർന്ന് മഞ്ജുള മാത്യൂസ് പാടിയത്. പുഴയുടെ തീരത്ത് എന്ന് തുടങ്ങുന്നു.

ലളിത ഗാനങ്ങളിൽ അവസാനമായി പൂവിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം. ഗായിക സിബല്ല സദാനന്ദൻ. ഈ ഗാനത്തിൻ്റെ രചന നടുവട്ടം രവീന്ദ്രൻ. സംഗീതം നൽകിയത് ഹരിപ്പാട് KPN പിള്ള.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സിബല്ല സദാനന്ദൻ, മഞ്ജുള മാത്യൂസ്, യേശുദാസ് എന്നിവർ പാടിയത്. ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ ആരംഭിക്കുന്നു. ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം സഞ്ചാരി. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം നൽകിയത് കെ ജെ യേശുദാസ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: സുവർണമലരികളിൽ അടുത്ത ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം അമ്മയും മകളും. ഗാനമൊരുക്കിയത് ONV കുറുപ്പ്, ശ്യാം.

0: തടവറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഈ ഗാനമൊരുക്കിയത് സത്യനന്ദിക്കാട് എ ടി ഉമ്മർ.
1: ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ഇനി എസ് ജാനകി പാടിയ ഗാനമാണ് ചിത്രം അമ്മയും മകളും. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

അടുത്തതായി ശ്രീകുമാരൻ തമ്പി രചിച്ച്, വിദ്യാധരൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം വീണപ്പൂവ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇശൽമാല

ഒരു കാലത്ത് വിദ്യാഭ്യാസം അധസ്ഥിത വിഭാഗക്കാർക്ക് ഒരു കിട്ടാക്കനിയായിരുന്നു. അറേബ്യയിൽ നിന്നും കച്ചവടം നടത്താൻ ഇവിടെ എത്തിയ അറബികൾ കച്ചവട സാധനങ്ങൾക്കൊപ്പം അവരുടെ സംസ്കാരവും കൂടെ കൊണ്ടുവന്നിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവോടെ അറേബ്യയിൽ ഇസ്ലാം മതം ശക്തമാകുകയും അത് പ്രചരിപ്പിക്കാൻ മതപ്രചാരകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. അധികം താമസിയാതെ കേരളത്തിലും ആ മതത്തിന് അനുയായികളെ ലഭിച്ചു. ജാതി വിവേചനത്തിൽ നിന്നും വിഭാഗീയതയിൽ നിന്നും മോചനം ലഭിക്കുമെന്ന ആഗ്രഹത്താൽ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നുമായിരുന്നു ഏറിയവരും ഈ മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. സ്വതവേ അക്ഷരജ്ഞാനമില്ലാത്ത അധസ്ഥിതർ പുതിയ സംസ്കാരത്തിലേക്ക് ചേക്കേറുമ്പോൾ നിരക്ഷരതയെയും അവർ കൂടെ കൊണ്ടുപോയിരുന്നു. പുതിയ മതത്തിന്റെ നിയമങ്ങളും രീതികളും പഠിക്കേണ്ടുന്നതിന്റെ ഭാഗമായി ഖുറാനിന്റെ ഭാഷയായ അറബി പഠിക്കേണ്ടത് ആവശ്യമായി വന്നു. അപ്പോഴും മാതൃഭാഷയിൽ, അതായത് മലയാളത്തിൽ, എഴുതുവാനും വായിക്കുവാനുമുള്ള അറിവ് അവർക്ക് അന്യമായിരുന്നു. ഈ ന്യൂനത പരിഹരിക്കുന്നതിനായി കാലാന്തരത്തിൽ വികസിപ്പിച്ച രീതിയാണ് അറബി മലയാളം ലിപി. മലയാള ശബ്ദത്തെ അറബി ലിപികൾ ഉപയോഗിച്ച് പ്രകാശിതമാക്കുന്ന ഒരു എഴുത്ത് രീതിയാണിത്. വിശ്വാസം, സംസ്കാരം, ചരിത്രം, സമരം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മാപ്പിളപ്പാട്ട് എന്ന കാവ്യസംഗീത ശാഖ പിൽക്കാലത്ത് കേരളക്കരയിൽ ഉരുത്തിരിഞ്ഞുവന്നു. വക്കം അബ്ദുൾ ഖാദർ മൗലവി 1932 അൽ അമീൻ എന്ന പത്രത്തിലാണ് ആദ്യമായി ഈ കാവ്യശാഖയെ മാപ്പിളപ്പാട്ട് എന്ന പേരുകൊണ്ട് അഭിസംബോധന ചെയ്തത്. കേരളത്തിലെ മുസ്ലിങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ച നൂറ്റാണ്ടുകളായി ഗദ്യപദ്യ വിഭാഗങ്ങളിലും മറ്റു രചനകളിലും ഉപയോഗിച്ചു വരുന്ന ഈ ഭാഷ തന്നെയാണ് അവർ രചനാവിശ്യാർത്ഥം മാപ്പിളപ്പാട്ടിലും ഉപയോഗിച്ചത്. AD 14 മലയാളത്തിലെ കാവ്യശാഖയെ മണിപ്രവാളം എന്നും പാട്ട് എന്നും രണ്ടായി വർഗീകരിച്ചതായി കാണാം. തദ്ദേശീയ ഭാഷയിലെ പദങ്ങളും, അതായത് മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും കൂട്ടിച്ചേർത്ത ഒരു രചനാരീതിയായിരുന്നു അത്. കേരളത്തിലെ തന്നെ മറ്റൊരു പ്രബല വിഭാഗത്തിന്റെ ജീവിതരീതികളും സംസ്കാരങ്ങളും ഓളം വിട്ടുന്ന കാവ്യശാഖയായ മാപ്പിളപ്പാട്ടിലും മണിപ്രവാളത്തിന്റെ രചനാശൈലി കാണാം. ഇവിടെ സംസ്കൃതത്തിനു പകരം അറബിയും മലയാളം, തമിഴ്, പേർഷ്യൻ ഭാഷകളുമാണ് മാപ്പിള കവികൾ അവരുടെ രചനകളിൽ ഉപയോഗിച്ചത്. ഹിജ്റയുടെ ചന്തവും ചരിത്രവും സ്പന്ദിക്കുന്ന മനോഹരമായ രചനാവിലാസം കൊണ്ട് അനുഗ്രഹീതനായ നടപ്പുതലമുറയിലെ വിഖ്യാതനായ മാപ്പിളപ്പാട്ട് രചയിതാവ് ബദൽ

പാട്ടുകൾ, കത്തുപാട്ടുകൾ, നവോത്ഥാന ഗാനങ്ങൾ, ചികിത്സാഗാനങ്ങൾ, സ്വാതന്ത്ര്യസമര ഗാനങ്ങൾ തുടങ്ങി എണ്ണമറ്റ വിഷയങ്ങളും സാഹചര്യങ്ങളും ഉൾക്കൊണ്ട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ ഓരോന്നും വിശദമായി പിന്നീടൊരിക്കൽ വിവരിക്കാം. പുണ്യപുരുഷന്മാരുടെ അവദാനങ്ങൾ വർണ്ണിക്കുന്ന കൃതികളാണ് മാലപ്പാട്ടുകൾ. ബാഗ്ദാദിലെ ജീലാൻ എന്ന പ്രദേശത്ത് ഹിജ്റ 471 ജനിച്ച പണ്ഡിതൻ അബ്ദുൾ ഖാദർ ജീലാനിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ കറാമത്തുകളും, അതായത് ദിവ്യകഴിവുകളും, ആദ്യ മാപ്പിളപ്പാട്ട് കൃതി കൂടിയായ മുഹിയുദ്ദീൻ മാലയിൽ പ്രതിപാദിക്കുന്നു. കേരളത്തിൽ വ്യത്യസ്ത സൂഫി മാർഗങ്ങൾ, അതായത് ത്വരീഖത്തുകൾ ശക്തമായ കാലഘട്ടത്തിലാണ് മാലപ്പാട്ടുകൾ ഇത്ര ജനപ്രിയമായി മാറിയത്. പുണ്യപുരുഷന്മാരുടെ അവദാനങ്ങളും അവരെ മുൻനിർത്തി ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ് മാലയിൽ അവലംബിച്ചു വരുന്ന രചനാരീതി. പ്രമുഖ സൂഫി വര്യൻ സയ്യിദ് അഹമ്മദുൽ കബീറു റിഫായിയെ പ്രകീർത്തിച്ച് രചിക്കപ്പെട്ട കൃതിയാണ് റിഫായി മാല. മുഹിയുദ്ദീൻ മാലയിലെ ചില വരികളോടും ആശയത്തോടും സാമ്യത പുലർത്തിയാണ് ഇത് രചിക്കപ്പെട്ടത്. രണ്ട് കൃതികളിലെയും തുടക്കത്തിലെ വരികളിൽ നിന്ന് തന്നെ രചനയിലെ ഈ സാമ്യത ആരംഭിക്കുന്നതായി കാണാൻ സാധിക്കും. റിഫായി മാലയുടെ രചയിതാവിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് മാപ്പിളപ്പാട്ട് രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിശ്വാസപരമായും അല്ലാതെയും ഏറെ അവതരിപ്പിക്കപ്പെട്ടതുമായ കൃതികളിലൊന്നാണ് ഇത്. കേൾക്കാം റിഫായി മാലയിലെ തുടക്കത്തിലെ ഏതാനും വരികൾ.

കണ്ടെടുക്കപ്പെട്ട ആദ്യ മാപ്പിളപ്പാട്ട് കൃതിയായ മുഹ്യുദ്ദീൻ മാലയ്ക്ക് ശേഷം ചരിത്രഗതിയിൽ ഇങ്ങോളം എണ്ണമറ്റ മാപ്പിളപ്പാട്ട് കൃതികളും പിറക്കുകയുണ്ടായി. വ്യത്യസ്ത ചരിത്ര സന്ദർഭങ്ങളിലും വിശ്വാസപരമായ ഉദ്ദേശങ്ങളിലുമൊക്കെ മാപ്പിള കാവ്യരചന നടത്തപ്പെട്ടിട്ടുണ്ട്. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, ഖിസപ്പാട്ടുകൾ, ഉറുതിഗാനങ്ങൾ, സർക്കീട്ടുപാട്ടുകൾ

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഇന്ന് വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. അഞ്ചുമണിക്ക് മാപ്പിള പാട്ടുകൾ പി ബീന പാടുന്നു. 5:45 ലളിതഗാനങ്ങൾ കമുകര പുരുഷോത്തമൻ, ചന്ദ്രിക ഗോപിനാഥ്, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല എം പ്രകാശുമായി അഭിമുഖം. 7:35 യുവവാണി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 10-ാം നിലയിലെ തീവണ്ടി എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വിജയ് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഭാസ്കർ ദ റാസ്കൽ. ഈ ഗാനത്തിൻ്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ദീപക് ദേവ്.

അടുത്ത ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് ഇളയരാജ ഇണം നൽകിയത്. ഗായകർ പി വി പ്രീത, രഞ്ജിനി ജോസ്. ചിത്രം ശ്രീരാമ രാജ്യം.

പി വി പ്രീത, രഞ്ജിനി ജോസ് എന്നിവർ ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിനായി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി കോഴിക്കോട്. ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
4: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ടു തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന ഒരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികളൊരു പഞ്ഞമാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. ഇപ്പോൾ നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മഴക്കാലമാകുമ്പോഴത്തേനും രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ്, അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞണ്ടുപോലെ പിടിക്കുന്നു എന്നാണ്. അതെല്ലാ കാര്യത്തിലും, ഇപ്പം നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ് കർക്കിടകം. മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിനേക്ക് വേണ്ടിയിട്ട് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ ഒ പിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യൻ്റ് പറയുകയാണ്, ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് ഒ പിയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനൊരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക. കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. അപ്പോൾ ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം, മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പം അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും അതുപോലെ

0: അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കിടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടുനിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കിടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് എഫക്റ്റ് ഉള്ളൂ എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
0: അതെ, അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, സുഖ ചികിത്സ അസുഖ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവൻറ്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിന് സുഖ ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം, മാത്രമല്ല വരാൻ സാധ്യതയുള്ള ഇപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന് അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെൻറ്റ് നൽകണം. പൊതുവെ അതായത് മഴക്കാല പൂർവ്വമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാലപൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്, ഒരു മൈൽഡായിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സുഖ ചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്നൊരു ഹെഡിങ്ങിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: അതെന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ ശീലങ്ങൾ ആചരിച്ച് വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിൽ ഒഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മുന്നേ ശരീരത്തിന് പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കിടക ചികിത്സ. വർഷം തോറും കർക്കിടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർക്കിടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
0: അതായത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ളൊരു ആഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷേ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ് ചെലവുകൾ

0: ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിൻ്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ കഞ്ഞി ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി, ആ കർക്കിടക മാസത്തിൽ മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവെ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാലരി, കാർഗോഗുലരി, ധാന്യങ്ങളൊക്കെ അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം. ഇപ്പോൾ കർക്കിടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറ് നിറച്ച് ആഹാരം കഴിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കർക്കിടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കിടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ 3 നേരത്തെ ആഹാരവും കഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു, മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ഒരു ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷേ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കിടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം അതിൻ്റെ പ്രധാന അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കിടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ചികിത്സയും രണ്ട് തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത് മൺസൂൺ സമയത്ത് നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയമുണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കുക. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പലരും ഈ കർക്കിടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞു പോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സൊക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത് അത് ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കിടക ചികിത്സ, അതായത് ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അവർക്ക്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ്, അതുപോലെ തന്നെ സന്ധിവേദന, പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും. അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ, അത് കർക്കിടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത്, പക്ഷേ കർക്കിടക മാസം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികൾ അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചിൽ, ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും, സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം, പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ, കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ അവരുടെ

0: സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് മൺസൂൺ കർക്കിടക മാസം ആകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യകാര്യങ്ങളിൽ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക, അതെന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിന് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യകാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ള സന്ദേശം. അങ്ങനെ നമുക്ക് പൊതുവെ, അതായത് ഇപ്പോൾ ശുചിത്വ ശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വ ശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളുമൊക്കെ എന്തായാലും നമ്മൾ ഈ രണ്ടൊരു മാസം മിഥുനം കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് രൂപകൽപ്പന ചെയ്തത്. റെയിൽവേയിൽ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകളുൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ, ആരോഗ്യം, സംസ്കാരം, ഗതാഗത വാർത്താവിതരണ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെൻറ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിൻ്റെ അംബാസിഡർമാരാവാൻ യുവാക്കൾ പ്രതിജ്ഞയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ആരോഗ്യ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും സംഘടിപ്പിച്ച വെബിനാറിൽ രാജ്യത്തെ 10,000 യുവാക്കൾ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗജ് അതിർത്തി ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുകയും 18th Battalion ഔട്ട്പോസ്റ്റിലെ BSF ജവാന്മാരുമായി സംവദിക്കുകയും ചെയ്യും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 അറസ്റ്റിലായി. ബിലാൽ ആബിദ് ഭായ്, ഷേര മുഹമ്മദ്, അയ്യൂബ് കതിവാല, മുഹമ്മദ് പാലൻപുരി എന്ന ഖാലി അയ്യൂബ് സുൻസാര, ഷെഫിയ റൈസ് മുക്തി, മുഹമ്മദ് ഹസൻ കർദിയ എന്നിവരാണ് അറസ്റ്റിലായത്. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്നതിന്

ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതുയുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്താണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷനാവും. മന്ത്രി PK ബഷീർ, KFrancis George MP, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. കോളേജിലെ അലുമിനി അസോസിയേഷൻ്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനിയായ കൊച്ചിയിലെ ടാൽറോപ്പിൻ്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജോയിൻറ്റ് ലേബർ കമ്മീഷണറാണ് റിപ്പോർട്ട് തേടിയത്. ഈ മാസം 20 റിപ്പോർട്ട് ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കർക്കിടകം 1, കേരളത്തിലെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ വീടുകളും ക്ഷേത്രങ്ങളും ഇന്നു മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെൻ്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൗൺസിലിങ്ങും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് HSE.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്ന യൂത്ത് ലീഗ്, MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കർക്കിടക മാസത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഫർണിച്ചറിലെ ശബ്ദമലിനീകരണത്തിനെതിരെ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം KBijunathന്റെ ഉത്തരവ്. കോഴിക്കോട് ഫറോക്ക് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൗൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P.Sathidevi പറഞ്ഞു. കോഴിക്കോട്ട് വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

ലഭ്യമാക്കാൻ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 24:48. 438.6 മീറ്ററിൽ, അതായത് 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.

0: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

0: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
0: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ആകാശവാണി 103.6 റിയൽ എഫ്. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന റെയിൽവേയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ പ്രവർത്തന വേഗത്തിലും 110 കിലോമീറ്റർ ഡിസൈൻ വേഗത്തിലും സഞ്ചരിക്കും. ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ

0: വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് UDF ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡ് വിഷയത്തിൽ ലീഗിന്റെ പ്രതികരണം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മുസ്ലീങ്ങൾ അല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണെന്നും ഇതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി August 15 വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യവുമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്നും ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതിയ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമ്പസിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും വ്യവസായ വിദ്യാഭ്യാസ മേഖലകളുടെ സഹകരണത്തിനും ഊർജ്ജം പകരുന്നതായിരിക്കും പുതിയ കോറിഡോറും ഇൻക്യുബേറ്ററും. ചടങ്ങിൽ കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന യൂത്ത് ലീഗ് MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ അറിയിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് അബ്ദുൾ സലാം.
1: ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനിൽ ട്വിൻ ഓട്ടർ ഇരട്ട എഞ്ചിൻ സാങ്കേതിക മികവുള്ള സീപ്ലെയിനുകളാണ് പ്രാഥമികമായി സർവീസുകൾ ആരംഭിക്കുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കീർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കഴിഞ്ഞ വിവിധ ഘട്ടങ്ങളിലായി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പൂർത്തീകരിച്ചിരുന്നു. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സീപ്ലെയിൻ സേവനങ്ങൾ ആരംഭിക്കുക. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 2,000 മുതൽ 4,000 രൂപ വരെ നിരക്കിൽ പരിമിതമായ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളും ക്ഷേത്രങ്ങളും ഇന്നുമുതൽ രാമായണ പാരായണത്താൽ മുഖരിതമാകും. നാലമ്പല ക്ഷേത്രങ്ങളിൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം, മുഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങളിലാണ് നാലമ്പല ദർശനം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, പ്രത്യേക സൂക്തങ്ങൾ ചൊല്ലി പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളാണ്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ലഹരിവിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ 4,000-ത്തോളം പേർ ലഹരിവിരുദ്ധ റാലിയിൽ പങ്കെടുക്കുമെന്ന് സജീവ് ജോസഫ് MLA അറിയിച്ചു. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് CPI CPI യാതൊരു തർക്കവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി CPI വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷ

0: വിദ്യാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 1,100,000+ പേർ മെഡിക്കൽ ഡെന്റൽ ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P.Sathidevi പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ T.K. Ramakrishnan പറഞ്ഞു. കോഴിക്കോട് ഫറോക്ക് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി V.D. Satheesan നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
2: മൈജി ഹൗ ഫാസ്റ്റ്,
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൗഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: इतिहास के पन्नों में दर्ज हो गया है. आज यहां से देश को पहली हाइड्रोजन ट्रेन मिली है. भविष्य में जब भी हाइड्रोजन ट्रेन का जिक्र आएगा तो जिंद का, सोनीपत का, हरियाणा का नाम भी
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1990

0: കേരളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത്

0: 108 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ക്യാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ ക്യാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. ക്യാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് UDF ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നയമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. മുസ്ലീം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറത്ത് സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് രാവിലെ അടിയന്തര യോഗം വിളിച്ചത്. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് CPI CPI യാതൊരു തർക്കവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി CPI വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസർ തിരുവനന്തപുരം 14th ബിരുദദാന ചടങ്ങ് ഞായറാഴ്ച രാവിലെ 10:30 വിദുര ക്യാമ്പസിൽ. നീതി ആയോഗ് അംഗം പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് പവന് 104,520 രൂപയായി. ജാതിയോ മതമോ നോക്കാതെ അനാഥർക്കും ആലംബഹീനർക്കും സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കി ഇടുക്കിയിലെ തിലകാശിപീഠം ശ്മശാനം മാതൃകയാകുന്നു. ഇടുക്കി അണക്കെട്ടിന് സമീപം ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവക്ഷേത്ര ട്രസ്റ്റിന് കീഴിലാണ് ശ്മശാനം. FM പ്രധാന വാർത്തകൾ ഇനി 3:00.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം, ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക്. നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. വാട്സപ്പ് നമ്പർ പറയട്ടെ, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി. 9400224440. തിരിച്ചു വിളിക്കാം. ഹായ് ഇടുന്നവരെ കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കാം. നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം പരിപാടി തത്സമയ പരിപാടിയിലേക്ക് വരാം.

0: ഹലോ, നമസ്കാരം ഗാനോത്സവം.
1: ഹലോ, നമസ്കാരം സാർ.
0: ആ ഹാ, എന്തൊക്കെയാണ്? കുറെ കാലമായി കാത്തിരിക്കുന്നു.
1: ആ സാർ, ഞാൻ June 8 തൊട്ടിട്ടായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: ആ, ഇതുവരെ ഇപ്പം July 8 കഴിഞ്ഞു, July 17 ആവാറായി.
1: അതെ അതെ,
0: 40 ദിവസത്തെ കാത്തിരിപ്പായി അല്ലേ?
1: അതെ അതെ അതെ, ഇന്നലെ ഓരോ ദിവസം പ്രതീക്ഷിക്കും, എന്തായാലും ഇനി വിളിക്കാനിരിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു.
0: എപ്പോഴായാലും വിളിക്കും. അതെ
1: അതെ അതെ,
0: എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം.
1: അതെ അതെ,
0: അതിലാണ് ഞങ്ങൾക്കും ഉത്തരമില്ലാത്തത്, നിങ്ങൾക്കും ഉത്തരമില്ലാത്തത്.
1: അതൊരുപാട് കോൾ ഇങ്ങനെ വരുമ്പേ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ വിളിക്കുന്നുള്ളതേ.
0: ഞങ്ങൾക്ക് എല്ലാരെയും ഇതുപോലെ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പേരെന്തായിരുന്നു?
1: എന്റെ പേര് നിഷ.
0: നിഷ അല്ലേ, ബേപ്പൂര. അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ വീട്ടിലാണോ?
1: ആണല്ലേ,
0: ഓക്കെ. അപ്പോ നിഷയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ കാര്യങ്ങൾ ഉഷാറായി പോകുന്ന ആരെങ്കിലും? മക്കളൊക്കെ?
1: മക്കള് രണ്ടാൺകുട്ടികളാണ്. ഒരാള് +2 പഠിക്കുന്നു, ചെറിയാള് 9th പഠിക്കുന്നു.
0: അവരുടെ കാര്യങ്ങളിൽ തന്നെ അത്യാവശ്യം അമ്മേനെ ഡിമാൻഡ് ചെയ്യും, പലതും വേണമെന്ന് പറയില്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും, അതേ ഉള്ളൂ, ഡിമാൻഡ് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും.
0: അപ്പൊ മക്കള് അമ്മയ്ക്ക് എന്താണ് സഹായം ചെയ്തു തരിക? അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നു, അമ്മ ചെയ്തു കൊടുക്കുന്നു, തിരിച്ചോ? അമ്മയൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, അമ്മയൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് മാത്രം പറയും. എന്നാലും ആ പഠിപ്പിന്റെ ഇടയിൽ കൂടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒക്കെ അമ്മയും ചില ഡിമാൻഡൊക്കെ മുന്നോട്ട് വെക്കണം.
1: കിച്ചണിൽ വന്നു കഴിഞ്ഞാലുള്ള സഹായവും അന്നേരം ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടിയും കാര്യങ്ങളും ഷെയറിംഗ് ഒക്കെ ഉണ്ട്.
0: നല്ലതാ, ചെറിയ ജോലി, നല്ല ഐഡിയയാണ്. കാരണം ചെറിയൊരു വർക്കും ഷെയറിംഗും ടോക്കും ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയായിട്ട് മാറുമല്ലോ.
1: അതെ അതെ അതെ അതെ,
0: സന്തോഷം.
1: ഞാൻ സത്യം പറഞ്ഞ ഫുൾ എക്സൈറ്റഡ് ആണ്. ഞാൻ വിളിക്കുന്നു
0: വിചാരിച്ചിട്ടില്ല,
1: കൊയിലാണ്ടി അങ്ങനെ ഏത് ഭാഗത്തുനിന്ന് കോള് വന്നാലും ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഇനിയിപ്പ എന്നെ വിളിക്കലുണ്ടാവില്ല.
0: എന്തായാലും സന്തോഷം, നമുക്ക് പരിചയപ്പെടാനും വർത്താനം പറയാനൊക്കെ ഒരു അവസരമായല്ലോ.
1: കുഞ്ഞുങ്ങളെ,
0: മക്കളുടെ പേരെന്താ?
1: മൂത്താളുടെ പേര് നിവേദ് കൃഷ്ണ, ചെറിയാളെ പേര് നീരദ് കൃഷ്ണ.
0: ഓക്കെ, അവരൊക്കെ വരുമ്പോ, വീട്ടുകാരൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയും.
1: മോനോട് പറയാം, അമ്മ കിട്ടില്ല, അമ്മ കിട്ടില്ല, അമ്മ വെറുതെ മിസ്, അമ്മ ഇങ്ങനെ ആയിട്ടിരിക്കലേ ഉണ്ടാവുള്ളൂ.
0: മോനോട് പറയണം, അമ്മയുടെ ഒരു ശുഭാപ്തി വിശ്വാസം മോനും വേണം. എന്നാലും ജീവിതത്തില് എപ്പോഴെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചൊക്കെ നടക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം എന്ന് പറയണം.
1: അതിനൊരു തെളിവാണ് ഇപ്പൊ സാർ എന്നെ വിളിച്ചത്.
0: അതെ, അത് മോനോട് ഷെയർ ചെയ്യും, മോൻ അത് ജീവിതത്തില് പകർത്തട്ടെ.
1: അതെ അതെ
0: അല്ലേ, അപ്പൊ അവന് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി ഒക്കെ
1: ഉണ്ടാവട്ടെ.
0: തകരയിലെ മൗനമേ അല്ലേ?
1: അതെ അതെ,
0: പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം അല്ലേ, ജാനകി അമ്മയുടെ പാട്ട് കേൾക്കാം.
1: വളരെ സന്തോഷമായി,
0: ഞങ്ങൾക്കും അതുപോലെ
1: ഒരുപാട് കാലായിട്ട് കാത്തുനിൽക്കുന്ന ഒരു
0: കോളാണ്. ഞാൻ ഒരു എന്താ പറയാ, ടോക്ക് ഞങ്ങളെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നു.
1: ഓക്കെ,
0: അപ്പൊ വെൽക്കം.
1: ഓക്കെ, ആയിക്കോട്ടെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം ദീപു.
1: നമസ്കാരം സാർ.
0: ഇവിടെ കോഴിക്കോട് ബീച്ചിലാണോ ഉയലാണ്ടിയാണോ എവിടെയാണ്?
1: ഞാൻ 2007 മുതൽ സ്റ്റാർട്ടിങ് അവിടെ കോഴിക്കോട് ബീച്ചിലാണ്. ഒരു 5 വർഷം അവിടെ
0: ലൈഫ് ഗാർഡ് ആയിട്ട് അല്ലേ?
1: ലൈഫ് ഗാർഡ് ആയിട്ട്.
0: ഇപ്പൊ മാറിയോ?
1: ഇപ്പോ ഞാൻ ധർമ്മടത്താണ്.
0: അതെയോ?
1: കണ്ണൂർ ജില്ലയിലെ.
0: അവിടെ ഇതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടാണോ?
1: ഓ, ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെയാണ് ഈ ഐലൻഡ് ഒക്കെ കിടക്കുന്നത്.
0: ഓഹോ,
1: ധർമ്മട ഐലൻഡ്.
0: അതിപ്പോ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടിട്ടുണ്ട്.
1: ഓ, ഒരുവിധം സഞ്ചാരികൾ വരുന്നു.
0: വീക്കെൻഡിലൊക്കെ വൻ തിരക്കാണ് അല്ലേ?
1: ഓ, ഭയങ്കര തിരക്കാ.
0: നിവിന്റെ സ്വദേശം എവിടെയാ?
1: ഞാൻ കൊയിലാണ്ടിക്കാരനാണ്.
0: കൊയിലാണ്ടി?
1: കൊയിലാണ്ടി സിവിൽ സ്റ്റേഷന്റെ ബാക്കില്.
0: ഓ, അത് ശരി. അപ്പൊ കോഴിക്കോട് ബീച്ചിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങളെ മുമ്പിലല്ലേ കുറെ കാലം ഇരുന്നത്?
1: തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടി.
0: അതെ അല്ലേ? ഒരുപാട് നിങ്ങളെ വലിയ വിലപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഒരു പ്രവർത്തനമാണല്ലോ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: പലപ്പോഴും പല നടത്തിയ പല രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറും അറിയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നാലും ചിലരൊക്കെ കണ്ണു വെട്ടിച്ച് ചിലതൊക്കെ നമ്മൾ അറിയാതെയും ചിലതൊക്കെ സംഭവിച്ചു പോകുന്നു അല്ലേ?
1: സംഭവിച്ചു. അതൊക്കെ നമ്മൾ അറിയാത്ത ഒരു മേഖലയിൽ പോയിട്ടാണ് അവര് കുളിക്കുന്ന. അന്ന് ഇന്നിപ്പം കുറവാണ് സാറ്.
0: ആ കാലത്ത് ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ബോധ്യമുണ്ട്, ഇത് കുറച്ച് അപകടമാണെന്ന്.
1: തീർച്ചയായിട്ടും. അതെ അതെ.
0: അല്ലാതെ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും വിഷമതകളും മനസ്സിലാക്കിയ ഒരു എന്താ പറയാ, ഒരു അവയർനെസ് കൊണ്ടാണല്ലോ, അവബോധം ഉണ്ടാവുന്നോണ്ടാണല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾക്ക് അതുപോലെ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ള, ഈ ജനങ്ങളോട് പറയാനുള്ളതാണ്, ഈ ഫാമിലി ആയിട്ട് വരുന്നവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഇപ്പം ധർമ്മടത്തായപ്പോ കോഴിക്കോടായപ്പോ

0: എന്നാൽ ഈ കുട്ടികളെയും കൊണ്ട് വരും, ഈ അമ്മമാരൊക്കെ വരും. അപ്പൊ അവരിങ്ങനെ ഈ ഇന്ന് മൊബൈലിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്ക, എന്നിട്ട് അവര് കുട്ടികളെ ശ്രദ്ധിക്കില്ല. അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ വേറെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ആയിരിക്കും നമ്മളോട് പറയാ, സാറേ അത് അവിടെ കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നേരാണ് അവരെ നമ്മൾ അങ്ങോട്ട് എത്തുക. നോക്കുമ്പോ അവരെ കുട്ടികളവിടെ കടലിലായിരിക്കും,
1: ഇവര്
0: ഫാമിലി ഒക്കെ അങ്ങനെ
1: അശ്രദ്ധമായിട്ടാണ് നീങ്ങുന്നത് പലപ്പോഴും.
0: അതെ അതെ അതെ, അങ്ങനെ കൊറേ ഞങ്ങള് എടുത്ത് കൊണ്ട് അവരെ ഏൽപ്പിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര വിഷമം. പിന്നെ നമ്മൾ വെക്കുന്ന സൈൻ ബോർഡിന്റെ മുകളിൽ ഇവരെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിങ്ങനെ വെക്കും. അവര് കടലിറങ്ങാൻ വേണ്ടിട്ട് വെക്കുന്ന ഈ ചുരിദാറിന്റെ ഷാളോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഉണ്ടാവല്ലോ,
1: മുന്നറിയിപ്പ് മറ്റൊരാൾ കാണാതെയും പോകും.
0: കാണാതെയും പോകും. അത് ഭയങ്കര സങ്കടമുള്ള എന്റെ ഞങ്ങൾ പിന്നെ നമുക്കൊരു മോശമല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ഒന്നും പബ്ലിക് ചെയ്യില്ല എന്നുള്ളൂ. നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ.
1: ദീപ് പറഞ്ഞു, നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതില് എങ്ങനെ ഒരു പൊതു ഇടത്ത് എന്നാൽ പ്രത്യേകിച്ച് വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊരു ഒരു ബോധ്യം നന്നായിട്ടുണ്ടാവണം.
0: തീർച്ചയായും
1: വെള്ളം വളരെ ആകർഷകമാണെങ്കിലും അത് അത്രമാത്രം അപകടകാരിയും കൂടിയാണ്. അതിൽ പോയാൽ പോയത് തന്നെ, പ്രത്യേകിച്ച് കടലൊക്കെ അല്ലേ,
0: കടലൊക്കെ
1: അങ്ങ് വലിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് നീന്തിക്കൊണ്ട് രക്ഷപ്പെടുത്തലൊക്കെ ബുദ്ധിമുട്ടല്ലേ.
0: തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ, കാരണം കുട്ടികൾക്കൊന്നും അധികം സമയം വേണ്ട.
1: മനസ്സിലായി.
0: വലിയവരൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും തെരഞ്ഞെടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കൈ ഉയർത്തോ സ്വയം രക്ഷപ്പെടാനോ ശ്രമിക്കും. ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് വീണു പോയിക്കണ്ടല്ലോ, അന്നേരം തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരാ ലെൻസിൽ അവർക്ക് എത്തും. അപ്പൊ അതിന് കൂടുതൽ സമയം വേണ്ടി വരില്ല. അത് ഈ അച്ഛനമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ള ഒരു സന്ദേശം നമുക്ക് പറയാനുള്ളൂ.
1: എന്തായാലും ദീപ് അത് പറയാൻ വേണ്ടി ഒരു മെസ്സേജ് ഇടുകയും നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്ത ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാര്യം അനേകർക്ക് ഇതൊരു ജീവൻ മരണ പ്രശ്നമാണിത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതില് നമ്മളൊരു സന്തോഷിക്കാൻ പോയിട്ട് അതൊരു ദുഃഖമായി മാറരുതല്ലോ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊരു ആ ഒരു പെരുമാറ്റ രീതികൾ അത് എല്ലാരും പറയുന്നതാണ്. പക്ഷെ താങ്കളെ പോലെ അതില് നേരനുഭവമുള്ള ഒരാൾ അത് പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ ഗൗരവം വളരെ വലുതാണ്. അത് കൂടുതൽ പേര് മനസ്സിലാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
0: തീർച്ചയായിട്ടും പ്രതീക്ഷിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹം.
1: അതെ, ഉറപ്പായിട്ട് സംഭവിക്കട്ടെ. കാരണം
0: നിങ്ങൾ ബീച്ചിൽ വരുന്നവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കലോ അതന്നെ, നിങ്ങൾ കളിച്ചോ, പക്ഷെ നിങ്ങൾ രക്ഷാക്കൾ നിങ്ങളെ കൂടെ കയ്യിലുണ്ടായിരുന്ന സുരക്ഷിതമായിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കളിച്ചോ, കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലാതെ ഞങ്ങളെ കണ്ണു വെട്ടിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ, ഞങ്ങളെന്നല്ല നാട്ടിലുള്ള ആൾക്കാരായാലും ഏത് സ്ഥലത്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, മറ്റേ താമസ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊന്ന് ജസ്റ്റ് പോയി ചോദിച്ചിട്ട് നിങ്ങൾ കടലിറങ്ങോ പുഴയിലിറങ്ങോ ചെയ്താൽ ഒരു അപകടം ഇവിടെ സംഭവിക്കില്ല.
1: മനസ്സിലായി.
0: അങ്ങനെ അപകടത്തിലേക്ക് പോകും, അതാണ് സംഭവം.
1: എന്തായാലും അങ്ങനത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനുള്ള ഒരു കാരണമായിട്ട് നമ്മുടെ ഒരു സംഭാഷണം ചെറുതായ രീതിയിലെങ്കിലും സംഭാവന ചെയ്യട്ടെ കേട്ടോ.
0: ഓക്കെ
1: ദീപു, എന്തായാലും താങ്കൾ ഇത്രയും ആഗ്രഹിച്ചു. അതെ, ഞങ്ങൾക്കാണ് സന്തോഷം ദീപു. കാരണം എന്താ വെച്ചാൽ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ താങ്കൾ കാണിച്ച സന്മനസ്സിന് നന്ദി.
0: ഓക്കെ, താങ്ക് യു സാർ.
1: അപ്പൊ പാട്ട് വേണ്ടത് ഹിസാനസ് അബ്ദുള്ളയിലെ പ്രമദവാനം കേൾക്കാം. കൂടെ സഹപ്രവർത്തകരായോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ, ടൂറിസ്റ്റ് അവിടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് കേട്ടോ.
0: ഓക്കെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, വെൽക്കം. റൈറ്റ്.

0: ആ നമസ്കാരം സിന്ധു.
1: നമസ്കാരം.
0: അത് എവിടെയാ സിന്ധുവിന്റെ സ്ഥലം?
1: ഞാൻ വെങ്ങേരി.
0: വെങ്ങേരി. ആ ഹാ, നമ്മുടെ കാർഷിക മൊത്ത വിപണന കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ അല്ലേ?
1: അതിനടുത്തായിട്ട് വരും, അവിടുന്ന് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ.
0: അതിനേക്കാൾ പ്രശസ്തം വെങ്ങേരിയിലെ നിറവാണ് അല്ലേ? സിന്ധുക്ക് നിറവിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും?
1: അതില്ലല്ല, അത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്.
0: ഓ, റെസിഡൻസ്. അപ്പുറത്തെ റെസിഡന്റ് അല്ലേ?
1: റെസിഡൻസ് വേറെ.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള കുറെ സംരംഭങ്ങളൊക്കെ അവിടെ വളരെ മാതൃകാപരമായ പച്ചക്കറി കൃഷി പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതുപോലെ നല്ല പച്ചക്കറികളൊക്കെ അവിടെ വിൽപ്പന, അങ്ങനെ പല പരിപാടികളും നിറവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ?
1: വേറെ ഒന്നുമില്ല, ഇപ്പൊ വീട്ടിലിരിക്കുന്നു.
0: ആ, അപ്പൊ ജോലിയായിരുന്നോ?
1: ജോലിയായിരുന്നു, ഇപ്പം റിട്ടയർഡ് ആയി.
0: അതെയോ?
1: ടീച്ചറായിരുന്നു.
0: ആ, അധ്യാപികയായിരുന്നോ?
1: അതെ.
0: എവിടെയായിരുന്നു, ഏത് ഭാഗത്താ?
1: ഞാൻ വെങ്ങേരി യു പി സ്കൂളിലായിരുന്നു.
0: ആ, നാട്ടിൽ തന്നെ?
1: അതെ, അവിടുന്ന് അടുത്ത് തന്നെയാണ്, ഒരു ജസ്റ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളു.
0: ഓ ഹോ, അപ്പൊ ഒരു ഒരുപാട് കാലം അവിടെ ഒരു പക്ഷേ ജോലി ചെയ്ത് കാണും അല്ലേ?
1: 10-18 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ കൊല്ലാണ് റിട്ടയർ ആയത്, 25.
0: അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പൊ മുതിർന്നവരും അവരുടെ മക്കളും ഒക്കെ ഒരു പക്ഷേ സ്കൂളിലേക്ക് വന്ന് കാണും.
1: അതെ അതെ, ഞാൻ ചെറിയ ക്ലാസ്സിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, കൊറേ കൊല്ലങ്ങളായിട്ട്. 1-ാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു.
0: ഓ, 1-ാം ക്ലാസ്സിലെ ടീച്ചറൊന്നും ഒരു കാലത്ത് ആരും മറക്കൂല. അങ്ങനെയല്ല, കാരണം നമുക്ക് ഏറ്റവും വലിയ ഗ്രൂമിംഗ് ഒരു പീരീഡിലേ നമുക്ക് ഒരു പല രീതിയിൽ നമുക്ക് അതുപോലെ ശിക്ഷണത്തിനായാലും വാത്സല്യത്തിലായാലും നമുക്ക് അക്ഷരങ്ങളിലായാലും ഭാഷയിലും ഒക്കെ ഒരു പ്രാവീണ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ നിർണായക സ്വാധീനമാണല്ലോ ആ ടീച്ചർ.
1: അതെ അതെ.
0: അപ്പൊ അത്

0: വലിയ ഒരു മഹത്തായ പ്രവർത്തനം തന്നെ എല്ലാം കൊണ്ടും. ഇപ്പോ ടീച്ചിങ് അസൈൻമെന്റ്സ് ഒന്നും ഇല്ലേ?
1: ഇല്ല, ഇപ്പം വീട്ടില് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. പിന്നെ അങ്ങനെ സമയം വായിച്ചിട്ടോ അങ്ങനെ ചെറുങ്ങനെയൊക്കെ സമയം പോകുന്നു. വീട്ടിലത്തെ ജോലികളും എല്ലാം ആയിട്ട് അങ്ങനെ
0: മീറ്റ് ടൈം ഉപയോഗിക്കുന്നു.
1: അതെ.
0: ഓക്കേ, നമുക്ക് ഏത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ആ സിനിമയിലെ പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: അതിൽ ഏത് പാട്ടാ വേണ്ടേ?
1: ഓർമ്മകൾ
0: ഓടിക്കളിക്കുവാൻ എത്തുന്ന അല്ലേ. ഓക്കേ, ആ പാട്ട് കൊടുക്കാലോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം എല്ലാവരോടും പറയൂ കേട്ടോ. എന്തായാലും വിളിക്കാൻ വേണ്ടി കുറച്ചു കാലം മെസ്സേജ് ഒക്കെ ഇട്ടതിൽ പ്രത്യേക സന്തോഷം.
1: അതെ, താങ്ക് യു. ഞാനും എന്റെ മകളുമാണ് ഇപ്പൊ വീട്ടിലുള്ളത്.
0: അതെല്ലേ,
1: മകള് ജോലിക്ക് പോയിരിക്കാണ്.
0: ആ, മകള് വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. ഓക്കെ ടീച്ചർ, താങ്ക് യു, താങ്ക് യു,
1: താങ്ക് യു.
0: റൈറ്റ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. നമസ്കാരം പുഷ്പരാജ്. ആ നമസ്കാരം. പന്തീരങ്കാവിലാണോ?
1: ആ പന്തീരങ്കാവ് മര സ്റ്റോപ്പിന്റെ അടുത്താ വീട്.
0: ആ ഹാ ഹാ. അപ്പൊ എന്തായാലും ഒരു പാട്ട് കേൾക്കണം എന്ന് കുറെ കാലം ആഗ്രഹിക്കുന്നു.
1: അതെ,
0: നമ്മള്
1: എന്താച്ചപ്പ ആദ്യത്തെ മാതിരി വിളിച്ചാൽ അങ്ങനെ
0: കിട്ടുന്നില്ലല്ലോ. അല്ല, അത് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടി സൗകര്യമായില്ലേ. നമ്മളിങ്ങനെ ഒരു സമയം ഒരു മണിക്കൂർ ഫോണിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെടണ്ടല്ലോ.
1: ഞാൻ എനിക്ക് ടൈലറിംഗ് ആണ് ജോലി.
0: ആ അപ്പോ കുറെ കൂടെ സൗകര്യമായി. അപ്പൊ നമുക്ക് തയ്യൽ നടക്കും, പാട്ട് കേൾക്കാം.
1: ഞാൻ പിന്നെ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്.
0: ആ ഹാ ഹാ. മുമ്പ് നമ്മളെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു
1: അല്ലേ, കുറച്ച് മുമ്പ്. ആ കുറെ പ്രീതേച്ചൊക്കെ ഉള്ള സമയത്ത്.
0: അത് കുറച്ച് മുമ്പാണ് അല്ലേ.
1: ആ ഞാൻ പിന്നെ പിന്നെ ഇവിടെ മിഠായി തെരുവിലൊക്കെ ജോലി ചെയ്ത വാർത്തയിലൊക്കെ.
0: ആ ഹാ ഹാ. അപ്പൊ കുറെ കാലമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ഇതുപോലെ ഫാഷൻ അതുപോലെ തയ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്.
1: ആ അത് പിന്നെ കുറെ കാലം മിഠായി തെരുവിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാന് സ്വന്തമായിട്ട് ഇവിടെ തുറന്നിരുന്നു, ഇവിടെ പന്തിന ഇവിടെ പൊക്കുന്ന.
0: ആ
1: അപ്പൊ പിന്നെ അവിടെ കൊറോണ വന്ന സമയത്തൊക്കെ
0: കുറച്ച് ബുദ്ധിമുട്ടായി.
1: ആ ബുദ്ധിമുട്ടായിട്ട് പിന്നെ അത് ഒഴിവാക്കി.
0: ഇപ്പൊ പന്തീരങ്കാവിൽ വർക്ക് ചെയ്യാണ്?
1: അല്ലല്ലല്ല, അപ്പം പന്തീരങ്കാവല്ല വീട്, ഇപ്പം ചെറുവണ്ണൂരല്ല.
0: ആ വർക്ക്. ഓക്കെ.
1: ബൈപ്പാസ്.
0: ആ അപ്പൊ അവിടെയൊക്കെ നല്ല ഒരു ബൈപ്പാസ് വന്നപ്പോ കുറച്ച് സൗകര്യങ്ങൾ കൂടിയല്ലോ അല്ലേ.
1: അതല്ല, പാലത്തിന്റെ പണി നടന്നു.
0: അതെ, അത് കഴിയുമ്പോ കുറെ കൂടെ ആ പ്രദേശത്തെ ബുദ്ധിമുട്ടുകൾ മൊത്തത്തിലെ അങ്ങ് പരിഹരിക്കും.
1: ആ സൗകര്യം കൂടും. പക്ഷെ ഇപ്പം ഭയങ്കര ബ്ലോക്കും.
0: ഇപ്പൊ അതെ, ഇപ്പൊ എല്ലാരും ദുരിതക്കയത്തിലാണ്.
1: പെട്ടെന്ന് പണി നിന്നല്ലോ. അപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനൊക്കെ ആള് മറിയനെ കൊണ്ട് പെട്ടെന്ന് പണി നിന്നതിനെ കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടപ്പോ ബ്ലോക്കും കാര്യൊക്കെ ആയിട്ട്.
0: ഇപ്പൊ എല്ലാരും പറയാറുണ്ട് അങ്ങോട്ട് യാത്ര കോഴിക്കോട് നഗരത്തിലേക്ക് ആ വഴി വരുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അനുഭവമാണല്ലോ.
1: ആ ബോബിയാറിന്റെ വീട് ഇപ്പൊ വെള്ളിമാട് കുന്ന് തന്നെയാണ്.
0: അതെ, ഈ ഭാഗത്തൊക്കെ തന്നെ താമസിക്കുന്നത്.
1: അല്ല, ആദ്യം വെള്ളിമാട് കുന്ന് ഇനിയല്ലോ.
0: ഞാനിവിടെ കോഴിക്കോട്ട് തന്നെ. ഓക്കെ. അപ്പൊ നമുക്ക്
1: നല്ല വിഷമുണ്ട്.
0: ദിവസങ്ങളായി
1: പാട്ട് കേൾക്കുന്ന
0: നമ്മള് കുറെ ദിവസങ്ങളായിട്ട് ഈ അതിന് ശേഷം ആ വിയോഗത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നത് ജാനകമ്മയുടെ പാട്ടുകൾ തന്നെയാണ്.
1: അതെ, പെട്ടെന്ന് അത് നല്ല സമയത്ത് തന്നെ ജാനകമ്മ പാട്ട് നിർത്തും ചെയ്തു. അതൊക്കെ ഒരു നല്ലൊരു ദൈനി.
0: പിന്നെ ഈ പറഞ്ഞ പോലെ ചില അനിവാര്യതകളെ നമ്മള് ആയി സ്വീകരിച്ചേ പറ്റൂ, പൊരുത്തപ്പെട്ടേ പറ്റൂ.
1: ഇതന്നെ.
0: എന്നാ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. കുയിലിനെ തേടിയിലെ പാട്ടല്ലേ ആവശ്യപ്പെട്ടേ?
1: ആ മുല്ലവള്ളിക്കുടിൽ.
0: ആ മുല്ലവള്ളിക്കുടിൽ. ആ ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിന്റെ സംഗീതം അല്ലേ.
1: ഓക്കെ.
0: ഓ താങ്ക് യു പുഷ്പരാജ്. ഞങ്ങളെ സ്നേഹാന്വേഷണം അവിടെ ചെറുവണ്ണൂരുള്ള ആൾക്കാരോടൊക്കെ പറയൂട്ടോ, നമ്മളെ സഹപ്രവർത്തകരോടും വീട്ടുകാരോടൊക്കെ. ഓക്കെ.
1: ഓക്കെ,
0: റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഇതാരാ? സൗദ?
1: സൗദ അല്ല, സുഹറ.
0: സുഹറ സുഹറ, ഓ സോറി.
1: ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കോൾ ചെയ്തത്. എന്റെ ഉമ്മന്റെ പേര് കുഞ്ഞാത്ത. ഞാൻ കൊടുക്കാം.
0: ഓ
1: നമസ്കാരം. ഹലോ.
0: ആ ഹലോ ഉമ്മ, നമസ്കാരം. നമസ്കാരം.
1: ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാണ് നിങ്ങളെ സംഭാഷണമൊക്കെ. വിളിക്കാനൊന്നും അറിയില്ല.
0: അതെ, അതല്ലേ മോള് ഇപ്പൊ സുഹറ സഹായിച്ചത്?
1: ഓള് ഇന്നലെ വന്നതാണ്.
0: ആണോ? ഉമ്മ എവിടെയാ താമസിക്കുന്നേ?
1: ഇവിടെ പന്തിരങ്ങാവ്.
0: ആ മോളോ?
1: മോള് ഞാൻ പൊന്നാനിയാണ്.
0: ഓ അതെയോ?
1: ആ അപ്പൊ ഞാൻ ഉമ്മക്ക് വയ്യായിട്ട് ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഇന്നലെ. ഇന്നലെ ഞാൻ വന്നപ്പോഴും ഉമ്മ ഇങ്ങനെ പാട്ട് കേട്ട് കിടക്കുകയാണ്. അപ്പൊ ഇന്ന് ബസപ്പ എന്നോട് പറഞ്ഞു ഇതിലൊന്നൊരു ഹായ് വിട്ടാൽ അവിടുന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്ന് വിളിക്കും പറഞ്ഞിട്ട് നമ്പറൊക്കെ പറഞ്ഞു. നമ്പറൊക്കെ ബൈഹാർട്ടാണ്.
0: ശരി.
1: അപ്പൊ സാറിന്റെ ഇത് വരുമ്പോഴാണ് അത് ഭയങ്കര ഇഷ്ടം. ആ സംസാരം ഭയങ്കര ഇഷ്ടമാണ്.
0: വളരെ സന്തോഷം അതൊക്കെ കേൾക്കുന്നതിൽ. എന്തായാലും ഉമ്മ ഇത്രയും ആഗ്രഹിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ആയല്ലോ എന്നുള്ളതാണ് അത് അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പൊ ഉമ്മ അത്രയും ആഗ്രഹിച്ചു എന്നതിന്റെ അർത്ഥം. അതെ, അത് മതി. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊരു അവസര സാഹചര്യത്തെ നേരിടേണ്ടത് അല്ലേ. അപ്പൊ പൊന്നാനിക്ക് പോയിട്ട് എത്ര കാലായി?
1: അവിടേക്ക് പോയിട്ട് ഇപ്പം 16 വർഷമായി.
0: അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും?
1: ആ വരും. ഉമ്മക്ക് ഇങ്ങനെ വയ്യാനാലൊക്കെ വരും. ഞാൻ ഹെർബാ ലൈഫ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വർക്കുണ്ട്. എങ്ങനെങ്കിലും ഒക്കെ ഒഴിവാക്കിട്ട് വരികയാണ് ഉമ്മനെ കാണാൻ.
0: ഉമ്മയുടെ കൂടെ വേറെ സഹോദരങ്ങളുണ്ടോ?
1: ആ അനിയനും ഭാര്യയും കുട്ടികളും ഉണ്ട്.
0: ഇവിടെയുണ്ട്.
1: രണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ട്. അവരൊന്ന് ഒരാള് മാങ്കാവാണ്, ഒരാള് ഫറോക്ക് ആണ്.
0: താങ്കൾ മാത്രമേ സുഹറ മാത്രമേ അങ്ങോട്ട് പൊന്നാനിക്ക് പോയുള്ളൂ?
1: ആ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങള് വെച്ചാല് ഉപ്പ ഒരുപാട് ചെറുപ്പത്തിൽ മരിച്ചതാണ്. 5-3 വയസ്സാണ്. ഉമ്മക്ക് 24 വയസ്സാണ്. അന്ന് മുതലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിച്ച ഒരാളാണ്. കുറച്ച് ശരീരത്തിനൊക്കെ വയ്യാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആണ്. എന്തായാലും
0: നിങ്ങൾ എല്ലാരും മക്കളൊക്കെ ഓടി ഓടി വരുന്നു എന്നുള്ളത് തന്നെ ഉമ്മക്ക് ഒരു ആശ്വാസം. ശരീരത്തിന് ആശ്വാസം കുറവഞ്ഞാലും മനസ്സിന് ആശ്വാസം ഉണ്ടല്ലോ.
1: എന്ന് വിളിക്കും ഞാൻ, എന്നും വിളിക്കും. അവര്
0: എന്തായാലും ഉമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? എന്താ ഉമ്മയുടെ ഭക്ഷണം കഴിഞ്ഞോ?
1: ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോവാണ്.

0: ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.
1: എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉമ്മക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കിയോ? സുഹൃത്തുക്കളൊക്കെ അത് കേട്ട് പന്തീരങ്കാവ് പരിസരത്തുള്ള സുഹൃത്തുക്കളൊക്കെ വന്നാലും വരാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി കൂടുതൽ അരി ഇരുന്നോട്ടെ. അപ്പോ ജാനകി അമ്മയുടെ പാട്ടാണ് ഉമ്മയ്ക്ക് വേണ്ടത് അല്ലേ? നമുക്ക് അമ്പലപ്രാവിലെ താനേ തിരിഞ്ഞും പറഞ്ഞും കൊടുത്താലോ? പി ഭാസ്കരൻ, എം എസ് ബാബുരാജിന്റെ. അപ്പൊ ഉമ്മയോട് ഒരിക്കൽ കൂടി സ്നേഹാന്വേഷണം കേട്ടോ, ഉഷാറായി വരട്ടെ. എന്നാ ശരി, പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം അശുതോഷ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: അശുതോഷ് എവിടെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്.
1: അതെ അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ആർ ഒ വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്.
0: അതെ അല്ലേ. ആ ഹാ ഹാ
1: അതെ അതെ.
0: അപ്പോൾ നമ്മളെ ഒരു പ്രോഗ്രാമിൽ ഒരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം താങ്കൾ മെസ്സേജ് ഇട്ട് കണ്ടു.
1: അതെ അതെ, രണ്ടു മൂന്ന് ദിവസമായി. ഞാനിപ്പോ ലഞ്ച് ബ്രേക്കിനെ വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയൊരു റേഡിയോ സെറ്റ്
0: മേടിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ റേഡിയോ എന്ന് പറഞ്ഞാൽ മറ്റേ സ്പീക്കർ സെറ്റ് മാത്രം, ബ്ലൂടൂത്തിന്റെ.
0: എന്നിട്ട് നമ്മൾ ഫോണിൽ നിന്ന് നേരെ അതിലേക്ക് കണക്ട് ചെയ്യും.
1: അതെ അതെ അതെ, ഓൺലൈനായിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ നിങ്ങൾ വിളിക്കുന്നതും ആ സംഭാഷണം കേൾക്കുന്നതും പഴയ ഒരു ചെറുപ്പകാലത്തേക്കാണ് കൊണ്ടുപോകുന്നത്.
0: ആ ചെറുപ്പകാലം എവിടെയായിരുന്നു?
1: ചെറുപ്പകാലം ഇവിടെ കോഴിക്കോടായിരുന്നു. ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ഞാൻ 99 മുതൽ ഡി ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ഡി ടി പി സെന്റർ ആയിരുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഗ്രാഫിക് ഡിസൈനിലേക്ക് മാറി. മൾട്ടിമീഡിയ ഉണ്ടായിരുന്നു, എല്ലോറ മൾട്ടിമീഡിയ, കോഴിക്കോട് ഫേമസ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്പിറേഷൻസ് ആണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. യൂണിവേഴ്സിറ്റി ആയിരുന്നു ഫാദർ. ഫാദറിന്

0: ആക്സിഡന്റ് പറ്റിയിട്ട്.
1: ആ അപ്പൊ അങ്ങനെ നമുക്ക് കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സിൽ വരേണ്ടി വന്നു. ഓക്കെ മനസ്സിലായി.
0: അതെ അതെ വരേണ്ടി വന്നു.
1: ഇപ്പോ നഗരത്തിലാണോ താമസം, അതോ അവിടെ ആ ഭാഗത്താണോ?
0: അല്ല ഇവിടെ തന്നെ. നമ്മള് യൂണിവേഴ്സിറ്റി അക്കറിയത്തെ സമയത്ത് നമ്മുടെ തറവാടൊക്കെ ബാക്കോട്ട് പോകുന്ന യൂണിവേഴ്സിറ്റി.
1: ഓ അങ്ങനെ അവിടെ ആയിരുന്നു. ആ പണ്ട് തറവാട് ആ ഭാഗത്തായിരുന്നു അല്ലേ?
0: ആ ഈ ഭാഗത്തായിരുന്നു.
1: ഓക്കെ. അപ്പൊ
0: ഇപ്പൊ ബോർഡറിൽ തന്നെയാണ് അച്ഛൻ വീട്
1: വെച്ചത്, താമസിക്കുന്നത്.
0: ഓക്കെ.
1: എന്തായാലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ താല്പര്യം
0: എന്നെ വിളിച്ച് ഹായ് പറഞ്ഞ് അതിൽ കിട്ടിയാൽ ഏറ്റവും വലിയ സന്തോഷം. അതിൽ എന്നെ വിളിക്കാൻ എന്താ ബോബി ചേട്ടനാ?
1: എന്റെ പേര് ബോബി. അതെ ബോബി എന്നാ പേര്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഞങ്ങള് റാൻഡമായിട്ടേ കൊറേ പേര് ഇങ്ങനെ വിചാരിക്കുമല്ലോ, ഇതിപ്പോ ഇന്ന് തന്നെ വിളിച്ചാൽ എങ്ങനെ കിട്ടിയത്. ഞങ്ങള് റാൻഡമായി സെലക്ട് ചെയ്യാണ്. ഇപ്പൊ എല്ലാ അത്രേ നമുക്ക് കഴിയുള്ളൂ. ഒരുപാട് അല്ല, അതിന് കുഴപ്പമില്ല. ആർക്കിപ്പോ ഞങ്ങളെ എല്ലാരെയും ഒരുപോലെ ഞങ്ങക്ക് പരിഗണിക്കണമെന്നുണ്ട്. പക്ഷെ
0: അപ്പൊ ചിലർ പറയും പിന്നെ എന്താ പറയാ, പറഞ്ഞപ്പോഴേ
1: ഇൻഫാക്ട് നമ്മള് റാൻഡമായിട്ട് ഓരോ മെസ്സേജ് തുറക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അതുകൊണ്ടാ
0: ഇന്നിപ്പോ പൊന്നാനിയത്തെ അവര് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന്.

0: ഓക്കേ. എന്തായാലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ താല്പര്യം
1: വിളിച്ച് ഹായ് പറഞ്ഞ് അതിൽ കിട്ടിയാൽ ഏറ്റവും വലിയ സന്തോഷം. അതിൽ എന്താ ബോബി ചേട്ടനാ?
0: എന്റെ പേര് ബോബി. അതെ, ബോബി എന്നാ പേര്.
1: ഞങ്ങള്
0: റാൻഡമായിട്ടേ കൊറേ പേര് ഇങ്ങനെ വിചാരിക്കുമല്ലോ ഇതിപ്പോ ഇന്ന് തന്നെ വിളിച്ച് എങ്ങനെ കിട്ടിയത്. ഞങ്ങൾ റാൻഡമായി സെലക്ട് ചെയ്യാണ്. ഇപ്പൊ എല്ലാ അത്രേ നമുക്ക് കഴിയുള്ളൂ. ഒരുപാട് അല്ല, അതിന് കുഴപ്പമില്ല. ആർക്കും ഇപ്പൊ ഞങ്ങളെ എല്ലാരെയും ഒരുപോലെ ഞങ്ങക്ക് പരിഗണിക്കണമെന്നുണ്ട്. പക്ഷേ
1: അപ്പൊ ചിലർ പറയും പിന്നെ എന്താ പറയാ, കൊറേ ആയി ശ്രമിക്കണെന്നൊക്കെ പറഞ്ഞപ്പോഴേ കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല.
0: ഇൻഫാക്ട് നമ്മള് റാൻഡമായിട്ട് ഓരോ മെസ്സേജ് തുറക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അതുകൊണ്ടാ
1: അപ്പൊ ഇന്നിപ്പോ പൊന്നാനിയത്തെ അവര് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി ഇന്ന് തന്നെ ഒരു പക്ഷെ വിളിക്കോ.
0: ചില ഇൻട്യൂഷൻസ് മേ വർക്ക് അല്ലേ?
1: അതെ അതെ അതെ. നല്ല സൗണ്ടാട്ടോ.
0: ഓ താങ്ക് യു, താങ്ക് യു. എന്തായാലും നമുക്ക് വേണ്ട പാട്ട് പ്രണയവർണ്ണങ്ങളുടെ പാട്ടല്ലേ വേണ്ടല്ലേ? വരമഞ്ഞളാടിയ
1: പഴയൊരു നൊസ്റ്റാൾജിയയും കൂടിയാണ്
0: തീർച്ചയായിട്ടും. അസോസിയേഷൻസ്, അതെ, പ്രണയം എല്ലാ കാലത്തും സജീവമായി നിൽക്കട്ടെ. അതൊരു നൊസ്റ്റാൾജി ആയാലും ജീവിതത്തിനെ പ്രചോദിപ്പിക്കുന്ന ഊർജമായിട്ട് ഒക്കെ നിൽക്കട്ടെ.
1: തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ എന്തായാലും ഇതിനൊരു സന്മനസ് കാണിച്ചാൽ പ്രത്യേകം നന്ദി. താങ്ക് യു. റൈറ്റ്.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം. എന്തോ?
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഹാ,
1: നമസ്കാരം.
0: എവിടെയായ സ്ഥലം?
1: ഞാൻ പുതിയ നിർത്തുന്ന സർ.
0: ആ ഹാ ഹാ,
1: ഇന്ദു. അതെ.
0: നമ്മളെ മെസ്സേജസൊക്കെ മുമ്പ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം സംസാരിച്ചിട്ട്
1: ഹലോ.
0: കുറച്ചാലായി അല്ലേ? അല്ല, മെസ്സേജസ് ഒക്കെ കാണാറുണ്ടെന്ന് പറയാം.
1: അതെ. ഞാനിത് പ്രേഗ്യത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്,
0: കിട്ടിയിട്ടില്ല.
1: എടുക്കുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നില്ല.
0: അതെ അതെ, മുമ്പ് കുറച്ച് മുമ്പ് ഒരിക്കലും നമ്മൾ സംസാരിച്ചു സംശയം എനിക്ക് കുറേ മുമ്പ്.
1: കുറച്ച് മുമ്പ്, ഒരു വർഷം മുമ്പ് ഞാൻ തങ്ങളോട് സംസാരിച്ചിരുന്നു.
0: അതെ. എന്ത്, വീട്ടില് ട്യൂഷൻ ഉണ്ടോ?
1: ട്യൂഷൻ എടുക്കുന്ന ആളാണ്
0: യെസ്. അപ്പൊ നമ്മൾ മറന്നിട്ടില്ല അല്ലേ?
1: ഓർമ്മയുണ്ട്.
0: ഞാൻ അപ്പൊ ആൾക്കാരേക്ക് ആരെയും ട്യൂഷന് കുട്ടീനെ കൊണ്ടാക്കി വന്നു. അതല്ല നമ്മള്,
1: അല്ല, നമ്മള് മുമ്പ് സംസാരിച്ചു.
0: അതെ, പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആ സ്ഥലം, അതെ അതെ, ആ സ്ഥലം ആ റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ, അങ്ങനെ എന്തോ എന്റെ മനസ്സിൽ കിടക്കുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ
1: അന്ന്.
0: ആ അതെ അതെ അതെ, റൈറ്റ് റൈറ്റ്. ആ, കുഴപ്പമില്ല. അതിനെന്താ അപ്പോ വേറെ എന്തൊക്കെ വിശേഷം? ഓ, താങ്ക് യു, താങ്ക് യു. ആയിക്കോട്ടെ. എന്നെ തള്ളിക്കയറ്റാണ് ഇപ്പൊ പരിപാടി. ഓക്കെ, അല്ല ആയിക്കോട്ടെ. അല്ല,
1: കൃഷ്ണകുമാർ
0: അതെ അതെ, കൃഷ്ണകുമാർ
1: നല്ല അവതരണ രീതി.
0: യെസ്. അപ്പൊ എന്തായാലും ഇന്ദുവിനെ പോലെയുള്ള ആൾക്കാരുടെ പ്രോത്സാഹനമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഊർജസ്വലരായി നിലനിർത്തുന്നത്. അപ്പൊ അതുപോലെ തിരിച്ചും അതെ അതെ. അപ്പൊ എഫ് എമ്മിന്റെ, അതെ, ഞാനതാ പറഞ്ഞത്, അത് തിരിച്ച് നിങ്ങളെയും എഫ് എം പ്രോഗ്രാമിലൂടെ കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ടും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്നിപ്പോ ചീന വലയിലെ പാട്ടാണ് ഓപ്റ്റ് ചെയ്തത്. തളിർ വലയോ താമര വലയോ അല്ലേ? വയലാറിന്റെ രചനയാണ്, എം കെ അർജുനന്റെ സംഗീതം യേശുദാസ് പാടിയത്.
1: ഞാൻ ഉദ്ദേശിച്ചത് ജാനകിയമ്മയുടെ ഒരു പാട്ടായിരുന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന്
0: സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ അല്ല. നമ്മളിപ്പോ പാട്ട് നമ്മൾ കേട്ടല്ലോ, എന്നാ ഇത് കേൾക്കാം, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഓക്കെ, സന്തോഷം. കൊടുക്കട്ടെ, പാട്ട് കൊടുക്കട്ടെ. ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ ഷീല, ഇത് എവിടെയാ സ്ഥലം?
1: ഇത് ഇരിട്ടി ആറളം.
0: ഓ
1: ആറളം
0: ഓ ഓ
1: ആറളത്തിന് പോകണം. ചെടിക്കുളം എന്ന് പറയും, നമ്മൾ ശരിക്കും നിൽക്കുന്ന സ്ഥലം.
0: ആ കുറച്ചും കൂടി ഉള്ളിലേക്കാണോ?
1: ഉള്ളിലേക്കാണ്,
0: ആ
1: ഉള്ളിലേക്കാണ്.
0: ആറളം ഫാമും അങ്ങൊക്കെ വാർത്തകളിൽ പലപ്പോഴും പല
1: ആ
0: ബുദ്ധിമുട്ടുള്ള
1: ഫാമിന്
0: കാര്യങ്ങളെ കുറിച്ച്.
1: പറഞ്ഞല്ല, ഫാം പറ നമുക്ക് പറ പുഴ അക്കരെ ഇക്കരെ അങ്ങനെയാണ്.
0: ഓ, അക്കരയാണോ കാട്?
1: അക്കരെയാണ് കാട്.
0: അവിടെയാണ് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് അല്ലേ? അതെ അതെ, പലപ്പോഴും അതെ വാർത്തകളിൽ വളരെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും കേൾക്കാറുണ്ട്.
1: അതെ അതെ അതെ. പക്ഷെ നമുക്ക് നാട്ടിലേക്ക് അങ്ങനെ നമ്മളെ ഭാഗത്തേക്ക് അങ്ങനെ ഇറങ്ങിയില്ല, എന്നാലും ഉണ്ട് കുറച്ച് ഭാഗത്തുനിന്നെല്ലാം നമുക്ക് കേൾക്കാം. വെടി എല്ലാം പൊട്ടുന്ന നമുക്ക് കേൾക്കാം പടക്കം.
0: അതെ, ഇതൊക്കെ നമുക്കൊരു താമസിക്കുമ്പോ ചെറിയ മുമ്പുള്ളതിനേക്കാൾ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യല്ലോ അല്ലേ?
1: ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെ, ഒരു രാത്രി ആകുമ്പോ നമുക്ക് ആ ഭാഗത്തെല്ലാം എത്തിയല്ലോ, ഇനി ഇങ്ങോട്ട് എപ്പോ എത്താൻ
0: പറ്റും. അവിടെയൊക്കെ കഴിയുന്ന മനുഷ്യരുടെ അതെ ഒരു മനോനില നമുക്കറിയാം, ഊഹിക്കാം. കുറഞ്ഞൊരു എപ്പോഴും ഒരു ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും.
1: അതെ അതെ അതെ.
0: ശീല, എന്താ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ?
1: ഇല്ലില്ല,
0: ഹൗസ് വൈഫ് തന്നെ അല്ലേ?
1: ഓക്കെ.
0: നമ്മുടെ സമയം,
1: മോളെ ഒരു മോനുണ്ട്, മോനെ സ്കൂൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. മോൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനെ നോക്കി രാവിലെ
0: അതെ
1: രാവിലെ വിടണം, വൈകുന്നേരം വരുന്ന നോക്കി നിൽക്കണം.
0: ഇനിയിപ്പോ 4 മണിയാകുമ്പോഴേക്ക് എത്തുവോ?
1: 4 മണിക്കൊക്കെ എത്തും.
0: ആ, അടുത്താണോ സ്കൂള്?
1: അല്ല, കീഴ്പള്ളി അൽഫോൻസ.
0: ആ, കീഴ്പള്ളി. അപ്പൊ വരുമ്പോഴേക്കും അമ്മമ്മ എന്തെങ്കിലുമൊക്കെ റെഡി ആയിരിക്കണം. വെറൈറ്റി ആണ് വേണ്ടത്.
1: വെറൈറ്റി ആണ് വേണ്ടത്. പക്ഷെ അവൻ എല്ലാം കഴിക്കുന്ന കൂട്ടല്ല,
0: അങ്ങനെയുണ്ട്. നോക്കിയും കണ്ടും വേണം. അപ്പൊ
1: നോക്കിയും കണ്ടും വേണം. അതെ,
0: എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. പാട്ട് കേൾക്കാനും കുറച്ച് സമയം വളരെ കുറവേ ഉള്ളൂ.
1: അത്രേ ഉള്ളു അല്ലേ? എന്നാലും സാരമില്ല, സംസാരിക്കാൻ പറ്റിയല്ലോ, അതന്നെ ഏറ്റവും വലിയത്. എന്റെ ഭർത്താവാണ് ഇതിന്റെ വലിയ ആള്. കൊറേ നാളായി പറയാൻ തുടങ്ങി.
0: അദ്ദേഹത്തിന്റെ പേരെന്താ?
1: അശോകൻ.
0: അശോകനോട് പറയൂ, ഇനി അശോകനോട് സംസാരിക്കാൻ സമയം വേറൊരു സാവാം.
1: ആയിക്കോട്ടെ,
0: എന്നാ ശരി. ഓക്കെ, ഞങ്ങൾ സ്നേഹാന്വേഷണം എല്ലാവരും പറയൂ കേട്ടോ.
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ബിനിത, സാങ്കേതിക സഹായം മഹേശ്വർ റെഡ്ഡി. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. Prime Minister Narendra Modi flags off India's first hydrogen train in Jind, Haryana. Also lays foundation stone and dedicates various development projects worth over 14,000 crore rupees. DGM

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം 14-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി.

0: ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ചിദംബരം, ഞാൻ ക്ഷമ ചോദിക്കുന്നു.
2: കൊള്ളാം, അന്ന് എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്?
1: അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?
2: അങ്ങനെ കരുതണ്ട. തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ.
1: ഏയ്, ദേഷ്യമൊന്നുമില്ല.
2: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ? നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല.
1: സോറി, ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത്. എന്നിട്ടും ഐ ആം സോറി.
2: നോ സോറി, നോ താങ്ക്സ്. അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ. അന്നയ്ക്ക് കാപ്പിച്ചിനോ അല്ലേ? ഞാൻ ഫിൽട്ടർ കോഫി പറയാം. ബേറർ ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്.
1: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്.
2: എന്താണ് ആ കാര്യം?
1: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തീരുമോ എന്നറിയില്ല, ഒരല്പം നീണ്ടതാ.
2: ധൈര്യമായി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
1: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യ സ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
2: ചോദിച്ചിരുന്നു.
1: എങ്കിൽ ഒളിക്കാതെ ഞാനിത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനിൽ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: യെസ് മാഡം, ഹൗ കൻ ഐ ഹെൽപ് യു?
1: കൻ വി മീറ്റ് ഡേവിഡ് ആരോഗ്യസ്വാമി, ആർ ജെ?
0: റിഗാർഡിംഗ്?
1: വി വൺ എ ഗിഫ്റ്റ് പ്രൈസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോണ്ടെസ്റ്റ്, സോ
0: പ്ലീസ് വെയിറ്റ്.
1: താങ്ക് യു.
2: ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർ ജെ ഫ്രീ ആയിരിക്കും.

0: Yes, I am David. RJ, who wanted to see me?
1: Hello, David. I am Anna. And this is my friend, Chitra.
0: Hi. Hello, Anna.
1: Hi.
0: Hello, Chitra. What's the matter?
1: We got a gift in the contest. 2 tickets for the movie. But those tickets are for a Kannada movie.
0: Yes, for a Shivraj Kumar movie. Heard it is a nice one.
1: Maybe, but you know, we are Malus. So, is there any chance to get Malayala movie tickets?
0: Oh, sorry, sorry. How is that possible?
2: Anna, നീ ഇങ്ങി വന്നേ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റി തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ, ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങേടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കി വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM-ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആരും ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ, കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ടൊന്ന് പറയൂ.
1: ഷുവർ ഷുവർ.

0: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം അടക്കായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന ടിക്കറ്റുമായി ഞങ്ങൾ തിയേറ്റർ

0: ഹാവും ഒരുവിധം ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്,
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോണിന് ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിന് ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ. വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു അന്ന. സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ. ഇത്തിരിങ്ങത്താ,
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാല്ലേ. അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? ഈറ്റിംഗ് പോപ്കോൺ വിൽ മേക്ക് യു ലെസ് ആംഗ്രി.
0: എവിടെ നോക്കട്ടെ?
1: ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
0: എന്ത്?
1: പോപ്കോൺ എവിടെ നിന്ന് വന്നെന്ന്
0: നീ കാര്യം തെളിച്ചു പറ.
1: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പോപ്കോൺ.
0: ഓ ക്രിഞ്ച്, വല്ല പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ അടുത്തെങ്ങാനും പയറ്റാൻ പറ. ഇമ്മാതിരി വേല.

0: ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിലെത്താൻ എത്ര മണിയാവും എന്തോ.
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരും സമയത്തിന് ചേറി കണ്ടില്ലേ നില വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂണിംഗ് ടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം 99.9 ജോളി എഫ്എം. ഐ ആം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
0: പറഞ്ഞു വെച്ചത് പോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
0: ഏ ചിത്ര, ഇത് ആരെ ഉദ്ദേശിച്ച? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫ് ആക്ക്.
0: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
0: Chitra, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണ. എന്നാലും റേഡിയോ കൂടി പബ്ലിക് ആയിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ എഫ്എം സ്റ്റേഷൻ.
0: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു.

0: കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി.

0: The Real FM 103.6.
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KS ചിത്ര ആലപിച്ച ഗസലുകൾ കേൾക്കാം.

കെ എസ് ചിത്ര ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:56. 438.6 meters 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

മറഞ്ഞിരിക്കുന്ന വൈരത്തിന്റെയും അഭിമാന ബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തലൂടെയാണ് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം കടന്നുപോയത്. ഫോക്ലാൻഡ്സ് യുദ്ധം മുതലുള്ള കുടിപ്പകയുമായാണ് ഇരു ടീമിലെയും കളിക്കാർ മുഖാമുഖം വന്നത്. ആ പോരാട്ടത്തിലാണ് അർജന്റീന വിജയം രുചിച്ചത്. ഒരു ഗോളിനു പിന്നിൽ നിന്ന ശേഷം രണ്ടു ഗോൾ തിരിച്ചടിച്ച് അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കലാശപ്പൂരിൽ സ്പെയിനിനെ മുൻ ചാമ്പ്യന്മാർ നേരിടും. ഇപ്പോൾ ചർച്ചയാകുന്നത് അർജന്റീനയുടെ ആദ്യ 11-ൽ ഇടം പിടിച്ച മധ്യനിര താരം ജൂലിയാനോ സിമിയോണിയാണ്. മുൻ താരം ഡീഗോ സിമിയോണിയുടെ മകനാണ് ജൂലിയാനോ. മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്ന റോഡ്രിഗോ ഡി പോളിനെ മാറ്റിയാണ് സിമിയോണി ഇറങ്ങിയത്. 1998-ലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഡീഗോ സിമിയോണിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പു കാർഡ് കണ്ട് പുറത്തുപോയിരുന്നു. ഏറെ വിവാദമായ സംഭവമായിരുന്നു ആ പുറത്തുപോകൽ. അത് അഭിനയമായിരുന്നെന്ന് പിന്നീട് സിമിയോണി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മത്സരം നിശ്ചിത സമയത്ത് 2-2 തുല്യതയിൽ പിരിഞ്ഞതോടെ ഷൂട്ടൌട്ടിൽ 6-5 അർജന്റീന ജയിച്ചു. 2002-ൽ ആ അഭിനയത്തിന് ബെക്കാം കണക്കുതീർത്തു. ഡേവിഡ് ബെക്കാമിന്റെ

മധുര പ്രതികാരം കണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ട് എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചു. ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലായിരുന്നു ജയം. ഇംഗ്ലീഷുകാർ ഹാൻഡ് ഓഫ് ഗോൾഡ് മറക്കാത്തതുപോലെ ഈ സംഭവവും ഒരു കാലത്തും മറക്കാത്തതാണ്. ഈ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്താനാണ് സിമിയോണിയെ കളത്തിലിറക്കിയത് എന്ന് വാദിക്കുന്നവരുണ്ട്. കളത്തിൽ സിമിയോണിയുമായി ഇംഗ്ലീഷ് താരങ്ങൾ കോർക്കുന്നതും കണ്ടു. ലോകകപ്പ് ചരിത്രത്തിൽ ഇരു ടീമുകളും ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3-1 അർജന്റീനയെ തോൽപ്പിച്ചത്. റോൺ ഫ്ലവർ, ബോബി ചാൾട്ടൺ, ജിമ്മി ഗ്രീവ്സ് എന്നിവർ ഇംഗ്ലണ്ടിനായും ഹോസെ സാൻഫിലിപ്പോ അർജന്റീനയ്ക്കായും ഗോൾ നേടി. 1966 ക്വാർട്ടർ ഫൈനലിലും ജയം ഇംഗ്ലണ്ടിനായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. ജെഫ് ഹോസ്റ്റ് വിജയ ഗോൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മത്സരമാണ് 1966.

1966 ക്വാർട്ടർ ഫൈനലിലും ജയം ഇംഗ്ലണ്ടിനായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. ജെഫ് ഹോസ്റ്റ് വിജയ ഗോൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മത്സരമാണ് 1966. മാർഡോണയുടെ കൈകൊണ്ടുള്ള ഗോളും നൂറ്റാണ്ടിന്റെ ഗോളും കണ്ട മത്സരത്തിൽ 2-1 അർജന്റീന ജയിച്ചു. ഗ്യാരി ലിനേക്കറാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. മാത്രമല്ല, എവേ ജേഴ്സി ധരിച്ചാൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്താമെന്ന വിശ്വാസവുമുണ്ടായിരുന്നു അർജന്റീനയ്ക്ക്. അതും ഫലിച്ചു. എവേ ജേഴ്സിയിൽ ഒരിക്കൽ കൂടി അർജന്റീന ഇംഗ്ലണ്ട് പടയെ വീഴ്ത്തി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ തങ്ങളുടെ ആകാശനീലയും വെള്ളയും കലർന്ന ജേഴ്സിക്ക് പകരം നേവി ബ്ലൂ നിറത്തിലുള്ള എവേ ജേഴ്സി ധരിക്കാൻ ഫിഫയോട് അനുവാദം ചോദിക്കുകയും ഫിഫ അനുമതി നൽകുകയും ചെയ്തു. കേവലം കാഴ്ചയിലെ ഭംഗിയേക്കാൾ ഉപരിയായി ഒരു മാനസിക മുൻതൂക്കം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ അർജന്റീന ധരിച്ചിരുന്നത് ഈ നേവി ബ്ലൂ ജേഴ്സിയായിരുന്നു. ഡീഗോ മറഡോണയുടെ പ്രശസ്തമായ ദൈവത്തിന്റെ കൈഗോളും നൂറ്റാണ്ടിന്റെ ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മാത്രമല്ല, 1998 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 തോൽപ്പിച്ചപ്പോഴും അർജന്റീന ഇറങ്ങിയത് നേവി ബ്ലൂ ജേഴ്സി ധരിച്ചായിരുന്നു. ഈ ലോകകപ്പിലും നേവി ബ്ലൂ ജേഴ്സി അണിഞ്ഞ് അർജന്റീന ജയം കൈപ്പിടിയിലാക്കി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നാടകീയ വിജയം നേടിയതിനുശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വിജയാഘോഷം വിവാദത്തിൽ. ഫോക്ലാൻഡ്സ് യുദ്ധപരാമർശമുള്ള ബാനറുമായി മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചത്. മാൽവിനകൾ അർജന്റീനക്കാരാണ് എന്നെഴുതിയ ബാനറാണ് ജിയോവാനി ഉയർത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നർത്ഥം വരുന്നതാണ് ഈ വാക്കുകൾ. അർജന്റീനയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 480 km അകലെ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് ഓവർസീസ് പ്രദേശമായ ഫോക്ലാൻഡ് ദ്വീപുകൾക്ക് അർജന്റീന ഉപയോഗിക്കുന്ന പേരാണ് ലാസ് മാൽവിനാസ്. ദ്വീപുകളുടെ പരമാധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ യുദ്ധങ്ങൾ മുതൽ ആരംഭിച്ചതാണ് ഈ തർക്കം. 1982 ഏപ്രിൽ 2 മുതൽ ജൂൺ 14 വരെ നീണ്ടുനിന്ന സംഘർഷം അർജന്റീനിയൻ സൈന്യത്തിന്റെ കീഴടങ്ങലോടെയാണ് അവസാനിച്ചത്. ഈ പോരാട്ടത്തിൽ 649 അർജന്റീനിയൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഫോക്ലാൻഡ് യുദ്ധം തീർത്ത ശത്രുതയുടെ അലയൊലികൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ട്. അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമുകൾ നേർക്കുനേർ വരുമ്പോഴൊക്കെ ഈ യുദ്ധത്തോടാണ് ആരാധകർ ഉപമിക്കാറുള്ളത്. മത്സരങ്ങളിൽ രാഷ്ട്രീയ പതാകകൾ, മുദ്രാവാക്യങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് കർശനമായ നിരോധനമാണ് ഫിഫയും ഫുട്ബോളിന്റെ നിയമങ്ങൾ സ്ഥാപിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അർജന്റീന താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ അർജന്റീനയോട് പരാജയപ്പെട്ട് ഗ്രൌണ്ടിൽ നിന്ന് കയറിപ്പോകുന്നതിനിടെ അർജന്റീന താരത്തിന്റെ തലക്കടിച്ച് ഇംഗ്ലണ്ട് മധ്യനിര താരം ജൂഡ് ബെല്ലിംഗ്ഹാം. ഗ്രൌണ്ടിൽ വിജയാഘോഷം നടത്തുന്ന താരങ്ങൾക്കടുത്തേക്ക് നടന്നടുത്ത അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് കൈകൊടുത്ത ശേഷമാണ് താരത്തിന്റെ പ്രകോപനം. മാർട്ടിനസിന് പിന്നാലെ എത്തിയ വിജയാഘോഷത്തിൽ പങ്കുകൊള്ളാനെത്തിയ പ്രതിരോധ താരം വാലന്റിൻ ബാർക്കോയെ തലയ്ക്കു പിന്നിൽ അടിക്കുകയായിരുന്നു. ടീമംഗങ്ങൾ ഒന്നിച്ച് ആലിംഗനം ചെയ്ത വിജയാഘോഷം നടത്തുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ബെല്ലിംഗ്ഹാം ബാർക്കോയ്ക്ക് സമീപമെത്തി തലയ്ക്ക് അടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി പ്രഹരമേറ്റ ബാർക്കോ ഉടൻ തന്നെ ബെല്ലിംഗ്ഹാമിനെ പുറകോട്ട് തള്ളി. പിന്നാലെ മറ്റു താരങ്ങളും വാഗ്വാദത്തിലേർപ്പെട്ടു. ഇംഗ്ലണ്ട് താരങ്ങൾ കൂടി എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനലിനു ശേഷം രസകരമായ കാര്യവും മൈതാനത്തു നടന്നു. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടാൽ അർജന്റീന താരങ്ങളുടെ കിക്കുകൾ എങ്ങനെ തടയണമെന്ന് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോ ദാൻ പിക്ഫോർഡ് വെള്ളക്കുപ്പിയിൽ എഴുതിവച്ചത് മെസ്സിയും സംഘവും കണ്ടുപിടിച്ചു. ഈ കുറിപ്പുകൾ അർജന്റീന താരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരാൻ സാധ്യതയുള്ള മത്സരങ്ങളിൽ എതിർ ടീം ഏതു രീതിയിലാണ് ഷോട്ട് എടുക്കുക എന്ന കാര്യം ഗോളിമാർ വെള്ളക്കുപ്പിയിൽ എഴുതിവയ്ക്കുന്നത് സാധാരണയാണ്. കുറിപ്പിൽ ആദ്യത്തെ പേര് മെസ്സിയുടേതായിരുന്നു. മെസ്സിയുടെ ഷോട്ട് തടയാൻ ഇടത്തോട്ട് ചാടുന്നതായി അഭിനയിച്ച് വലത്തോട്ട് ചാടണം എന്നാണ് എഴുതിയിരുന്നത്. മെസ്സി കളിക്കളത്തിലെ മാന്ത്രികനാണെന്ന് പറയുന്നവരുണ്ട്.

0: അയാളുടെ കാൽപാദം പതിഞ്ഞ ഇടങ്ങളിലെല്ലാം പുതുചരിത്രം പിറന്നു. മെസ്സിയുടെ കാലിൽ മാത്രമല്ല, കൈ പതിഞ്ഞയിടത്തും അത്ഭുതം പിറന്നിട്ടുണ്ട്. അങ്ങനെയൊരു അത്ഭുത വിരുന്ന് 23-ാം ലോകകപ്പ് ഫൈനലിൽ സംഭവിക്കും. വർഷങ്ങൾക്ക് മുൻപ് മെസ്സി കുളിപ്പിച്ച കുഞ്ഞുപയ്യൻ ഫൈനലിൽ മെസ്സിക്കെതിരെ ബൂട്ടണിയും. സ്പെയിനിന്റെ ഭാവി താരം ലമിൻ യമാലാണ് ആ ഭാഗ്യതാരം. 2007 ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യുനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കാലണ്ടറിനുവേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിനായാണ് 5 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ലമിൻ യമാലിനെ മെസ്സി കുളിപ്പിച്ചത്. മെസ്സി തൊട്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും വലതുവിങ്ങിലെ വിശ്വസ്തനാണ് യമാൽ. അർജന്റീന സ്പെയിൻ കലാശപ്പോരിന് മുൻപ് അന്നെടുത്ത ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ലോകകപ്പ് ജേതാക്കൾ ആരെന്നറിയാൻ കലാശപ്പോരിന്റെ ഫൈനൽ വിസിൽ വരെ കാത്തിരിക്കണമെങ്കിലും ആഘോഷങ്ങൾക്കുള്ള കിക്ക് ഓഫ് വിസിൽ നേരത്തെ മുഴങ്ങും. ഫൈനൽ മത്സരം അരങ്ങേറുന്ന ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ സമാപന ചടങ്ങാണ് ഫിഫ ഒരുക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഫൈനൽ. സമാപന ചടങ്ങുകൾ ഞായറാഴ്ച രാത്രി 11 ആരംഭിക്കും. ഇറ്റാലിയൻ ഗായിക ലൗറ പൌസിനി, അമേരിക്കൻ ഗായിക നിക്കോൾ ഷേസിംഗർ, ഇംഗ്ലീഷ് ഗായകൻ റോബി വില്യംസ്, അമേരിക്കൻ ഓൺലൈൻ ഇൻഫ്ലുവൻസർ ഐഷോ സ്പീഡ്, ഹോളിവുഡ് താരം ടോം ക്രൂസ് എന്നിവരടങ്ങുന്ന താരനിര ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനിടെ ലോകകപ്പ് ഫൈനലിനിടെയുള്ള ഹാഫ് ടൈം ഷോയുടെ സമയം കൂട്ടാൻ ഫിഫ ആലോചിക്കുന്നതായി വാർത്തയുണ്ട്. 11 മിനിറ്റ് മാത്രമുള്ള പരിപാടി എന്നായിരുന്നു നേരത്തെ ഫിഫ അറിയിച്ചത്. എന്നാൽ പരിപാടിയുടെ സമയം 20 മിനിറ്റാക്കാൻ ഫിഫ ആലോചിക്കുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെലിബ്രിറ്റികളെ ഉൾപ്പെടുത്തിയുള്ള സംഗീത പരിപാടിയാണ് ഇടവേളാ സമയത്ത് ആലോചനയിൽ. 11 മിനിറ്റാകും പരിപാടിയുടെ ദൈർഘ്യം. ആലോചന നടപ്പായാൽ ലോകകപ്പിന്റെ ഇടവേളയിൽ ആദ്യമായായിരിക്കും സംഗീത പരിപാടി അരങ്ങേറുക. ലോകകപ്പ് സെമിഫൈനലിൽ സ്പെയിനിന്റെ കുതിപ്പു തടയാൻ ശ്രമിക്കാതെ ഫ്രാൻസ് അലസമായി മത്സരിച്ചതാണ് തോൽവിക്ക് പിന്നിലെന്ന് വെളിപ്പെടുത്തി ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ. ഞങ്ങൾ വളരെ അലസമായിട്ടാണ് മത്സരിച്ചത്. അവരെ പ്രതിരോധിക്കാവുന്ന ഇടങ്ങളിലെല്ലാം പരാജയപ്പെട്ടുവെന്നും എംബാപ്പെ മത്സരശേഷം പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിന്റെ ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം ആനക്കള്ളൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം നാദിർഷാ.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:15 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ. പാടുന്നത് പി ബീന.

പി ബീന പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആമി എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ, അർണബ് ദത്ത എന്നിവർ പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, ഈണം എം ജയചന്ദ്രൻ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം. വരികൾ കാനേഷ് പോനൂർ, ഈണം എം ജയചന്ദ്രൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചക് ദേ ഇന്ത്യ എന്ന ചിത്രത്തിൽ സുഖ്വീന്ദർ സിംഗ്, സലിം മർച്ചന്റ്, മരിയാന ഡിക്രൂസ് എന്നിവർ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
0: ആകാശവാണി കോഴിക്കോട്, ലളിതഗാനങ്ങൾ. ആദ്യഗാനം കെ സി കെ നേടിയനാടിൻ്റെ രചനയ്ക്ക് ഹരിപ്പാട് KPN പിള്ള സംഗീതം നൽകി. കമുകറ പുരുഷോത്തമൻ പാടിയത്.

ഉദയം കണികാണും എന്നാരംഭിക്കുന്നിടത്ത് ഗാനം പാടിയത് ചന്ദ്രിക ഗോപിനാഥ്. ഗാനത്തിൻ്റെ രചന പി പി ശ്രീധരനുണ്ണി, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

പി പി ശ്രീധരനുണ്ണിയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി. മീര പ്രേമാനന്ദ് പാടിയ ഗാനം ഹൃദയം നിറയെ സ്വപ്നങ്ങൾ എന്നാരംഭിക്കുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ ഉദ്യമി യോജന എന്നത് വ്യവസായ മന്ത്രാലയത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന 10 ലക്ഷം രൂപ വരെ ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കൂടാതെ ഒരു ഘട്ടം പ്രവർത്തന മൂലധനവും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രവർത്തന മൂലധനം പദ്ധതി ചെലവിന്റെ 25% കവിയാൻ പാടില്ല. പ്രവർത്തന മൂലധനം സബ്സിഡിക്കായി പരിഗണിക്കുകയില്ല. കയർ ഉദ്യമി യോജനയുടെ പ്രയോജനങ്ങൾ. 1. കയർ ഉദ്യമി യോജന രാജ്യത്തിനകത്ത് ചെറുകിട കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2. 10 ലക്ഷം വരെയുള്ള പദ്ധതികൾക്കാണ് സഹായം ലഭിക്കുക. 5% മാത്രമാണ് സംരംഭകൻ വഹിക്കേണ്ടത്. 3. ആകെ പദ്ധതി ചെലവിന്റെ 40% സബ്സിഡിയായി ലഭിക്കും. എന്നാൽ പ്രവർത്തന മൂലധനം സബ്സിഡിയിൽ ഉൾപ്പെടില്ല. 4. പദ്ധതിയുടെ 55% വായ്പയായി ലഭിക്കുന്നു. ഇത് ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. 5. തിരിച്ചടവിനുള്ള കാലാവധി 7 വർഷം വരെ ആണ്. കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ 2nd ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും. 2. എല്ലാ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും. 3. SC ST OBC ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുകൾ വഴിയും ധനസഹായം ലഭിക്കും. MSME ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലെ അംഗവായ്പാ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളും കയർ ഉദ്യമി യോജന പ്രകാരം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളാണ്. കയർ ഉദ്യമി യോജന പ്രകാരം നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഈടായി സമർപ്പിക്കേണ്ടതില്ല എന്ന സവിശേഷതയും ഉണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനുള്ള ഫോറം ഇനി പറയുന്ന സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. കയർ ബോർഡ് ഓഫീസ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കയർ പ്രോജക്ട് ഓഫീസ്, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ, കയർ ബോർഡ് അംഗീകാരമുള്ള നോഡൽ ഓഫീസുകൾ. ഇതുകൂടാതെ കയർ ബോർഡ് വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടലിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷകർ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ

0: ലോഗിൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ വിശദാംശങ്ങളും രേഖകളും സമർപ്പിക്കുക. ആവശ്യമുള്ള രേഖകൾ ഇവയൊക്കെയാണ്: ഒന്ന്, സ്കീം സഹായത്തിനായുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോം; രണ്ട്, യൂണിറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശ രേഖയുടെ പകർപ്പ്; മൂന്ന്, കയർ വ്യവസായ പരിചയത്തിൻ്റെ തെളിവ്; നാല്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിൻ്റെ തെളിവ്; അഞ്ച്, ഇൻവോയ്സ് സഹിതം വാങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുന്ന യന്ത്രങ്ങൾ; ആറ്, ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്ന വ്യാവസായിക സ്ഥാപന സർട്ടിഫിക്കറ്റ്; ഏഴ്, ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ വർക്ക്ഷെഡ് നിർമ്മാണത്തിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും; എട്ട്, നിർദ്ദിഷ്ട പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് പ്രൊഫൈൽ; ഒൻപത്, SC/ST വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്; പത്ത്, മറ്റേതെങ്കിലും പിന്തുണയ്ക്കുന്ന രേഖകൾ ആവശ്യമെങ്കിൽ അവ. ഗുണഭോക്താവ് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ: യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക; കയർബോർഡിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാതിരിക്കുക; കയർബോർഡ് അനുവദിക്കുന്ന ഗ്രാൻഡ് തുകയിൽ കുറയാത്ത തുകയ്ക്ക് ഇൻഷുർ ചെയ്യുക; യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കയർബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി യൂണിറ്റ് ഏതു സമയത്തും ലഭ്യമാക്കുക; കുറഞ്ഞത് 5 വർഷമെങ്കിലും യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക; യൂണിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയർബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഈ വ്യവസ്ഥകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ കയർബോർഡ് തീരുമാനിക്കുന്ന നിരക്കിൽ മുഴുവൻ സഹായവും പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ഗുണഭോക്താവിന് ബാധ്യതയുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ. Prime Minister Narendra Modi today laid the foundation stone and inaugurated multiple development projects in Jalandhar, Punjab, worth over 5,470 crore rupees. The projects worth over 5,470 crore rupees aimed at strengthening connectivity, improving passenger convenience and accelerating economic development in the region. The Prime Minister inaugurated 75 redeveloped railway stations, including Jalandhar Cant, under the Amrit Bharat Station Scheme. Addressing a public gathering in Jalandhar, Prime Minister Modi said, "The NDA government at the center prioritizes serving every citizen of India, making their lives easier and providing them with new opportunities for progress." He said it is their endeavor to ensure that every family, whether poor or middle class, receives the best possible facilities, and this spirit of Nagrik Deva Bhava is reflected in government's work.
3: साथियों, विकास कार्यों को गति देते हुए अब यहां जालंधर से कई नई रेल सेवाएं शुरू की गई है। आज अमृतसर से काशी के बीच रेल सेवा भी शुरू हुई है। इससे गुरु रविदास जी के भक्तों के लिए पंजाब से काशी जाना और अधिक आसान हो जाएगा।
2: टुडे the Prime Minister flagged off India's first hydrogen-powered train between Jind and Sonipat at Jind Railway Station in Haryana. The Prime Minister also laid the foundation stone and dedicated development projects worth over 14,000 crore rupees, including national highway projects including Delhi-Amritsar-Katra Expressway, which will reduce travel time between Delhi and Katra to about 6 hours. Speaking on the occasion, Railways Minister Ashwani Vaishnav called the launch of the country's first hydrogen-powered train a historic achievement, saying it reflects India's resolve to develop indigenous hydrogen technology. The Prime Minister launched also several developmental projects in key areas, including the health sector, in Chandigarh and addressed a gathering. Ahead of the monsoon session of Parliament, a meeting of the group of ministers was held in New Delhi today. Union Ministers Amit Shah, Rajnath Singh, Rajiv Ranjan Singh, Kinjara Rappu Ram Mohan Naidu and Kiran Rijiju were present in the meeting. During the meeting, the leaders chalked out the strategy for the upcoming parliamentary session. The monsoon session of Parliament will commence from the 20th of this month and continue till the 13th of next month. President Draupadi Murmu will embark on state visits to Moldova,

0: North Macedonia and Romania from the 19th to the 25th of this month. Briefing media New Delhi's Secretary West in the Ministry of External Affairs, C.B. George, said these state visits have been undertaken at the invitation of the Presidents of the Republic of Moldova, the Republic of North Macedonia and Romania. He said these visits are of considerable historical significance as they will mark the first ever bilateral visit by an Indian president to the Republic of Moldova and North Macedonia. He said the visit to Romania will be the first state visit by an Indian president in over three decades. Union Finance Minister Nirmala Sitharaman, along with Andhra Pradesh Chief Minister N. Chandrababu Naidu, distributed loans worth 3,216 crore rupees to 1,03,246 beneficiaries under various central government schemes at the credit outreach program held in Narasara Opet in Palnadu district of Andhra Pradesh today. The sectors for which assistance was given include agriculture, MSMEs and housing, education, vehicle and solar energy. India Meteorological Department has forecast heavy rainfall today over parts of Arunachal Pradesh, Assam, Meghalaya and Odisha. Parts of Bihar, Chhattisgarh, East Madhya Pradesh, East Uttar Pradesh, Jharkhand, Nagaland, Manipur, Mizoram, Tripura, Uttarakhand, Vidarbha, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. Benchmark domestic equity indices ended over 1% higher today. The Sensex surged 965 points to close at 78,151. The Nifty gained 262 points to settle at 24,334. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം ആദ്യ 10 ദിവസം കൊണ്ട് 100% പൂർത്തിയാക്കിയ 5 എന്യൂമറേറ്റർമാരുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിട്ട് സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നിവയാണ് 5 എന്യൂമറേറ്റർമാർ പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ്, തളിപ്പറമ്പ് നഗരസഭകളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റു പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കേഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയ്ക്കടുത്ത് ചെലവിട്ട് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാടശ്ശേരി മലയിൽ ഓക്സൻസ് ലാബ് എന്ന സ്വകാര്യ ഗവേഷണ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജനുവരിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മണ്ണ് പരിശോധനയ്ക്ക് ശേഷം 15 മുതൽ 20 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ച് സെൻസറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തേണ്ടത്. IIT റൂർക്കിയുടെ നേതൃത്വത്തിലാണ് മലയുടെ ഉയരത്തിൽ നിന്നും താഴോട്ട് 8 പോയിന്റുകളിലായി സെൻസറുകൾ സ്ഥാപിക്കുക. മാടശ്ശേരി മലയിൽ സ്ഥാപിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മണ്ണിന് സമാന ഘടനയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതയും പരിശോധിക്കാൻ സാധിക്കും. പൈലറ്റായി നടത്തുന്ന പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ July 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ കഴിയണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണം. കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയവിതരണത്തിൽ പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരന്റെ വീട്ടിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംഘവും സന്ദർശനം നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള യോഗം ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മീഷൻ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ആശുപത്രിയുടെ

0: ഭാഗത്തു നിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കുട്ടിയുടെ രക്ഷിതാവിനോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ജലജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ ഉൾപ്പെടെ 1299 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തി. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പുകവലി നിരോധിത ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കോട്ട്പായ് ആക്ട് പ്രകാരം പിഴ ഈടാക്കി. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് വ്യവസായ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന അങ്കണവാടിയിൽ കുട്ടികൾ വലിയ തോതിൽ പൊടിശല്യം നേരിടുന്നതായുള്ള പരാതിയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ സിറ്റിംഗിൽ ഹാജരായെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് കമ്മീഷൻ കാണുന്നതെന്നും അതിനാൽ സംഭവസ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. അങ്കണവാടിയിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാത്ത തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാമ്പുകളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പാമ്പ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ലോക സർപ്പദിനം ജില്ലയിൽ ആചരിച്ചു. ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥികളായ അർമാൻ മുഹമ്മദ് ഷഫി, മുഹമ്മദ് അയാൻ ഇബ്രാഹിം എന്നിവർ ഒന്നാം സ്ഥാനം നേടി. അങ്ങാടിക്കടവിലെ ലിറ്റിൽ ബഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ TS സംജിത് രാജ്, ബെനിറ്റോ സണ്ണി ടീം രണ്ടാം സ്ഥാനവും കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹിനായ ഫാത്തിമ, സിയ ഫാത്തിമ ടീം മൂന്നാം സ്ഥാനവും നേടി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല, എം പ്രകാശുമായി അഭിമുഖം, ഒന്നാം ഭാഗം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ KM നരേന്ദ്രൻ ചെയ്ത പ്രഭാഷണം. R രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിനെക്കുറിച്ച് P രശ്മി സംസാരിക്കുന്നു. സരസ്വതി വിജു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 10:00 ജയശ്രീ രാജീവിൻ്റെ സംഗീത കച്ചേരി. ഇടപ്പള്ളി അജിത് കുമാർ വയലിൻ, ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, MN ബൈജു വീണ, ജയപ്രകാശ് ഓടക്കുഴൽ. 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി ചങ്ങമ്പുഴയുടെ കവിത സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ആലാപനം അപർണ സത്യനാഥ്. തുടർന്ന് പ്രഭാതഗീതം, അധ്യാത്മരാമായണം രണ്ടാം ദിവസം, ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം, ഉമാമഹേശ്വര സംവാദം, പാരായണം ചെയ്യുന്നത് ചന്ദ്രിക ഗോപിനാഥ്. തുടർന്ന് ശ്രദ്ധ പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം ആദ്യമായി, തുടർന്ന് ആരോഗ്യമാമൂല്യം ഡോക്ടർ ലെജി കെ ജോസ് പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ് കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു S ഹരീഷ് എഴുതിയ നോവൽ. തുടർന്ന് ഇന്നത്തെ ഗാനം രാഗപരാഗം, കൃഷിദീപം, ഇളയനില. 8:30 സസ്നേഹം, ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൻ ദേവൻ. 9:00 സുവർണ മലരുകൾ. 9:30 പൂക്കുട. മലപ്പുറം അരക്കുപറമ്പ് പ്രണവം ആർട്സ് ക്ലബ്ബിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 സോപാന സംഗീതം, അവതരിപ്പിക്കുന്നത് പല്ലാവൂർ വാസുദേവ പിഷാരടി. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്.

6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല. എം പ്രകാശുമായി അഭിമുഖം, അവസാന ഭാഗം. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം പഞ്ചമന്റെ ഗ്രാമം, രചന സുധാകരൻ നമ്പ്യാർ, വാകയാട്. സംവിധാനം സി കൃഷ്ണകുമാർ. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. 10:00 ദേശീയ സംഗീത പരിപാടി, ദേവബ്രത് മിശ്രയുടെ സിത്താർ. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

അവസരേസ്മിൻ റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ ദേശസ്യ പ്രഥമസ്യ ഹൈഡ്രോജന ശക്തിയുതസ്യ റെയിൽയാനസ്യ പ്രചാലനം ഐതിഹാസികം സാഫല്യം ച ഉക്തവാൻ. യത് എതത് സ്വദേശീയ ഹൈഡ്രോജൻ തന്ത്രജ്ഞാനസ്യ വികാസസ്യ ഭാരതസ്യ സങ്കല്പം പ്രതിബിംബയതി ഇതി. അനന്തരം പ്രധാനമന്ത്രിണാ ചണ്ഡീഗഡ് നഗരെ അനേകാഹ വികാസ പരിയോജനാഹ സമാരബ്ധാഹ. ജനസമൂഹം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ചണ്ഡീഗഢസ്യ വികാസേന ജനാനാം ജീവനം പരിവർത്തിതമസ്തി ഇതി. ചണ്ഡീഗഢസ്യ സ്വാസ്ഥ്യസേവായാഹ വിസ്താരഹ പ്രചലതി യേന ലക്ഷശഃ ജനാഹ ഉപകൃതാഹ ഭവിഷ്യന്തി. സമുദ്രീയ പ്രശാസന മഹാനിദേശാലയേന DGMA ഇത്യനേന നൗകാസ്വാമിനഃ നൗകാപ്രബന്ധകാഃ റിക്രൂട്ട്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് സർവീസ് ലൈസൻസ് കമ്പനീസ് ഇത്യതേഭ്യശ്ച നിർദ്ദേശഃ പ്രദത്തഃ യത് ആഗാമി ആദേശപര്യന്തം ഹോർമുജ് ജലസന്ധ്യാഃ മാധ്യമേന യാത്രാ കുർവത്സു നൗകാസു ഭാരതീയാനാം നാവികാനാം നിയുക്തിം നിവാരയന്ത്വിതി. സമുദ്രതടീയ പ്രശാസനേന ഗൾഫപ്രദേശേ വർദ്ധിത അസുരക്ഷായാഹ സ്ഥിത്യാനുസാരം ഭാരതീയാനാം നാവികാനാം സുരക്ഷായാഹ സംരക്ഷായാഹ ച നിവാരകോപായാനാം വിഷയേ പരാമർശഃ പ്രദത്തഃ. യൂറോപീയ സംഘഃ പാകിസ്ഥാനെ മാനവാധികാരസ്ഥിതിം പ്രതി ഗഭീരാം ചിന്താം പ്രകടിതവാൻ. സാമാന്യീകൃത പ്രാധാന്യതാ യോജന അഥവാ GSP+ ഇത്യസ്യാന്തർഗതം വ്യാപാരലാഭായ പാകിസ്ഥാനസ്യോ നിരന്തര പ്രവേശ 2027 ഇതി വർഷാത് സംശോധിതസ്യ GSP സംരചനായാഹ അന്തർഗതസ്യ അന്താരാഷ്ട്രീയ പ്രതിബദ്ധതാനാം അനുപാലനം പ്രതി അവലംബിതഃ ഭവിഷ്യതി ഇതി ഉക്തം. സംഘഃ സാവധാനം ഉക്തവാൻ അദ്യതനീയം സംവിധാന സംശോധനാനാം വിഷയ അപ്പി പ്രതിവേദനേ ചിന്ത പ്രകടിത. സഹ അവദത് യത് ഏതേഷാം പരിവർത്തനാനാം കാരണേന ന്യായപാലികായാഹ സ്വാതന്ത്ര്യം ഇതോപി ദുർബലം ജാതം. അല്പസംഖ്യകാനാം സമുദായാനാം സ്ഥിതിം പ്രകാശ്യ പ്രതിവേദനേ ഉക്തമസ്തി യത് തേ നിരന്തരം ഭേദഭാവം വ്യക്തിഗതം ആക്രമണം ജനസമൂഹഹിംസാം പൂജാസ്ഥലാനാം ക്ഷതിം ച സമ്മുഖീകുർവന്തഃ സന്തി ഇതി. പ്രതിവേദനാനുസാരം അനേന അപരാധിനാം ദണ്ഡമുക്തിഃ പീഡിതാനാം മധ്യേ ഭയം ച അഭവത്. സഹ ഇതോപി അവദത് യത് പാകിസ്ഥാനദേശസ്യ വിധി സംരചനാ ധാർമ്മിക ജാതീയ ഭാഷിക അല്പസംഖ്യകാനാം പര്യാപ്തതയാ മാന്യതാം സംരക്ഷണം വാ ന കരോതി ഇതി. സംസ്കൃതവാർത്തയാ സംസ്കരണമിതം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ കാര്യക്രമോയം ആകാശവാണിയാ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂരഭാഷീയതന്ത്രാംശെ അപ്പി ഉപലബ്ധോ ഭവിഷ്യതി. സർവകാരേണ ക്രീഡായാം സ്വച്ഛതാം ആനേതും ദേശസ്യ വൈധാനികം സംസ്ഥാഗതം ച സംരചനാം സുദൃഢം കർത്തും രാഷ്ട്രീയ ഡോപ്പിംഗ് നിരോധ അധിനിയമ ദ്വാവിംശതുത്തര ദ്വിസഹസ്രം അഥ രാഷ്ട്രീയ ഡോപ്പിംഗ് നിരോധ സംശോധനം അധിനിയമ പഞ്ചവിംശത്യുത്തര ദ്വിസഹസ്രം ഇത്യതയോഃ ആരംഭസ്യ സൂചന ദത്ത അസ്തി. ക്രീഡാസു ഡോപ്പിംഗ് നിരോധായ ക്രീഡാലൂനാം അധികാരാണാം രക്ഷണായ അന്താരാഷ്ട്രീയ സ്വീകൃത ഡോപ്പിംഗ് വിരോധി മാനകാനാം അനുഗുണം ക്രീഡാസ്പർധായാഃ അഖണ്ഡതായൈ ച വിധിരേഷ സമഗ്രം വൈധാനികം ആധാരം പ്രദദാതി. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു അസ്യ മാസസ്യ 9-10 പഞ്ചവിംശതി ദിനാങ്ക പര്യന്തം മോൾഡോവ ഉത്തര മെസിഡോനിയ റോമാനിയ ദേശാനാം രാജകീയ ഭ്രമണം കരിഷ്യതി. നവദെഹ്ലി നഗരെ പ്രസാരമാധ്യമൈ സഹ വാർത്താലാപം കുർവൻ വിദേശമന്ത്രാലയസ്യ സചിവ CB ജോർജ് ഇത്യസ അവദത് യത് ഏതാനി രാജ്യപര്യടനാനി മോൾഡോവ ഗണരാജ്യസ്യ ഉത്തര മെസിഡോനിയ ഗണരാജ്യസ്യ റോമാനിയ ഗണരാജ്യസ്യ ച രാഷ്ട്രപതീനാം ആമന്ത്രണേന ക്രിയന്തേ ഇതി. സഹ അവദത് യത് അസ്യാഹ യാത്രായാഹ ഐതിഹാസികം മഹത്വം വർത്തതേ. യതഃ ഏതത് മോൾദോവ ഗണരാജ്യസ്യ ഉത്തര മെസിഡോനിയ ദേശസ്യ ച ഭാരതീയ രാഷ്ട്രപതേഹ പ്രഥമ ദ്വൈപാക്ഷിക യാത്ര ഭവിഷ്യതി. സഹ അവദത് യത് റോമാനിയ ദേശസ്യ യാത്ര ത്രിഷു ദശകേഷു ഭാരതീയ രാഷ്ട്രപതേഹ പ്രഥമ രാജകീയ യാത്ര ഭവിഷ്യതി. ഭാരതസ്യ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ അരുണാചലപ്രദേശസ്യ അസം രാജ്യസ്യ മേഘാലയസ്യ ഒഡിസാ രാജ്യസ്യ ച കേസുചിത് ഭാഗേഷു പ്രചണ്ഡവൃഷ്ടിഃ ഭവിഷ്യതി ഇതി പൂർവാനുമാനം കൃതമസ്തി. ബിഹാരസ്യ ഛത്തീസ്ഗഢസ്യ പൂർവ മധ്യപ്രദേശസ്യ പൂർവ ഉത്തരപ്രദേശസ്യ ജാർഖണ്ഡ് നാഗാലാൻഡ് മണിപ്പൂർ മിജോറാം ത്രിപുര ഉത്തരാഖണ്ഡ് രാജ്യാദിഭിസ് സമം വിദർഭസ്യ പശ്ചിമബംഗസ്യ സിക്കിം രാജ്യസ്യ ച കേഷുചിത് ഭാഗേഷു അപ്പി ദിനേ മധ്യമാത് പ്രബല പര്യന്തം വർഷ ഭവിതുമർഹതി ഇതി ഉക്തമസ്തി. ദില്ലി രാജ്യസ്യ മുഖ്യമന്ത്രി രേഖാ

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ

0: പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
2: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10

0: ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ പി സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78151 നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,40,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്. മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബ ബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപദ തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല, പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി

ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബമൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടക മാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നും വിളിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിന്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമസ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള

ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാനസമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെട്ട്

ഇരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ മാത്രമല്ല, മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വയലും വീടും

0: എല്ലാവർക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത്. കാലം തെറ്റിയുള്ള മഴയും ഉഷ്ണതരംഗവും മൂലം ജൈവ വൈവിധ്യ ശോഷണത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്ന കാഴ്ചകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം മനുഷ്യന്റെ ആരോഗ്യ മേഖലയിലും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു.
2: ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് വിശദമാക്കാനായി വയലും വീടും പരിപാടിയിൽ പങ്കെടുക്കുന്നു ക്ഷീരവികസന വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടറും വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി ബോർഡിന്റെ അഡ്വൈസറുമായ എം പ്രകാശ്.
3: സ്വാഗതം സാർ.
4: നമസ്കാരം.
3: ഈ കാലാവസ്ഥാ വ്യതിയാനം ലോകം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയങ്ങളിലൊന്നാണ്.
4: അതെ.
3: എന്നാൽ ഈ ക്ലൈമറ്റ് സ്മാർട്ട് കൃഷിയും ക്ഷീരമേഖലയും നമുക്ക് അതുപോലെ തന്നെ സാധാരണക്കാരായ കർഷകർക്ക് സുപരിചിതമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.
4: തീർച്ചയായും.
3: എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്യുന്നത്?
4: ആദ്യമായിട്ടിങ്ങനെ ഈ ഒരു ഇത്തരത്തിലൊരു നൂതനവും അത് വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയം തിരഞ്ഞെടുത്ത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്ത ആകാശവാണിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു വിഷയം പൊതു ഇതിൽ ഒരു മാധ്യമത്തിലൂടെയും നമ്മുടെ ശ്രോതാക്കളിലോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
3: തീർച്ചയായിട്ടും
4: അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിലൊരു സന്തോഷമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഇപ്പോൾ ഒരു ചോദ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് നമുക്കിതെന്ന് പറയുന്നത്. മാനവ സംസ്കാരം നമുക്കറിയാം രൂപപ്പെട്ടത് മുതൽ മലിനീകരണവും ഇതുപോലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉടലെടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ നമ്മുടെ വ്യാവസായിക ഒരു വിപ്ലവം തുടങ്ങുന്ന സമയം മുതൽ ഇതൊരു വലിയ മാറ്റം വന്നു. മുൻപ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വളരെ വളരെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു,
3: തരണം ചെയ്യാൻ പറ്റുന്ന രീതി
4: തരണം ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം നമുക്കറിയാം ജൂൺ 1 മഴ പെയ്യുമെന്ന്

0: പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ പിന്നെ ചെമ്മിൻ്റെ ഇലയോ അല്ലെങ്കിൽ കൊടയോ പിടിച്ചു പോകുന്നൊരു കാലമായിരുന്നു. ആ കറക്റ്റ് കാലാവസ്ഥ വളരെ കൃത്യമായിട്ട് വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഞാൻ വരുന്നു, അവിടെ ഇന്ന് വരെ മഴ പെയ്യാത്ത പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിലാണ് നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്നത്, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ള പലർക്കും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് തരത്തിലാണ് നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം വരുന്നത്. ഒന്ന്, മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാവുന്ന വ്യതിയാനത്തിൻ്റെ കാരണം, അതെ, പ്രകൃതിയിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് നീതീകരിക്കാനാവാത്ത ഒരു പ്രവർത്തനങ്ങളുടെ ഫലമാണ് അത് വരുന്നത്. രണ്ടെന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാരണങ്ങളുണ്ടാവുന്നത്. അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇപ്പം വ്യവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹരിതവാതകങ്ങൾ, അതാണ് ഈ അന്തരീക്ഷ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കാനും കാലാവസ്ഥയെ തകിടം മറിക്കാനും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ പ്രധാനമായിട്ട് ഈ ഹരിതവാതകങ്ങൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥേൻ, പിന്നെ നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബഹിർഗമനമാണ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പൊതുവായിട്ട് നമ്മുടെ ഈ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഊർജ്ജമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രകൃതിദത്തമായിട്ട് വരുന്ന കേസിൽ നമ്മളിപ്പോൾ അറിയാം, ഈ ഒരു അന്തരീക്ഷത്തിൽ ബാഷ്പം കൂടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ വൾക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അഗ്നിപർവ്വതങ്ങളിൽ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന കേസ്, അതിന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, സ്വാഭാവികമായിട്ട് വരുന്ന കേസ്. പക്ഷേ നമ്മുടെ ഈ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ അളവ് വളരെ കൂടുന്നു. നാൾക്ക് നാൾ നമ്മുടെ ഇന്ധനത്തിൻ്റെ ഉപയോഗം കൂടുന്നു, നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു. അപ്പോൾ ക്രമാതീത ഉണ്ടാവും, അപ്പോൾ അവരുടെ ആവശ്യങ്ങളും കൂടുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ അപ്പോൾ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. വികസനവും പ്രകൃതിയും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണിയായിട്ടാണ് ഇപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുണിസെഫിന് തന്നെ ഒരു പഠനം ഉണ്ട്. ഈ പഠനത്തിൽ പറയുന്നത് 2050 ആകുമ്പോഴേക്കും നമ്മുടെ അന്തരീക്ഷ താപനില 1.7 മുതൽ 2.6 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഉയരുമെന്നാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ ശോഷിച്ചു പോകും, ചിലത് എക്സ്റ്റിങ്ക്ട് ആവുക, അല്ലെങ്കിൽ അത് നാമാവശേഷമായി പോകുന്നൊരവസ്ഥയിലെത്തും.
1: ജീവൻ്റെ നിലനിൽപ്പ്
0: ജീവൻ്റെ അതെ, ഒരുപാട് ജീവജാലങ്ങൾ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, വയനാട്ടിലെടുക്കുകയാണെങ്കിൽ കുറുക്കൻ ഇല്ലാതെ, അപ്പോൾ കുറുക്കൻ ഇല്ലാതോടു കൂടി എന്താ വെച്ചാൽ, കുറുക്കനായിരുന്നു പന്നിയുടെ കുഞ്ഞുങ്ങൾ തിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പന്നി പെരുകി, ഇതെല്ലാം ഒരു ശ്രേണിയാണ്. അപ്പോൾ ഒരു ജീവി ഇല്ലാതായാൽ ആ ശ്രേണി മുറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പിന്നെ ജൈവവൈവിധ്യം ശോഷണം നടന്നതെന്ന് മാത്രമല്ല, നമുക്കവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നമുക്ക് ആരോഗ്യ മേഖലയിൽ ഇപ്പം നമുക്ക് നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. കാരണം ജീവികളും ഇതിൻ്റെ ഒരു പരിവർത്തനം വരും. അതായത് നമ്മുടെ ഈ രോഗ അണുക്കളും പരിവർത്തനം വരുമ്പോൾ നമ്മുടെ നിലവിലുള്ള മരുന്ന് പറ്റാതെ വരും. കാരണം എല്ലാവരും അതിജീവനത്തിൻ്റെ ഒരു ഇതാണല്ലോ, എല്ലാ ജീവജാലങ്ങളും അതിജീവിക്കുകയാണ്. അപ്പോൾ അവരും അതിജീവിക്കും. രോഗ അണുക്കൾ അത് നമ്മുടെ കൃഷിയിലായാലും മനുഷ്യരിലായാലും മറ്റ് ജീവജാലങ്ങളിലൊക്കെ ആണെങ്കിലും ഇതിലും വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ന് നമ്മൾ
1: അനിയന്ത്രിതമായ രീതിയിലാണ്
0: വരുന്നത്. ആദ്യമൊക്കെ വളരെ ചെറിയ ചെറിയ പ്രത്യാഘാതങ്ങളായിരുന്നു, ഇപ്പം നമുക്ക് വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം 2026 നമുക്കിപ്പം വയനാട്ടിലൊരു മഴയുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ജൂൺ മാസത്തിൽ മാത്രം വയനാട്ടിൽ ലഭിക്കേണ്ട മഴയുടെ ഒരു 62% 68% മഴ ഇല്ല, 32% മഴയെ കിട്ടിയുള്ളൂ. ഇപ്പോൾ നമുക്ക് നെല്ലിൻ്റെ കൃഷി ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല, കാപ്പിയുടെ ഉൽപ്പാദനം കുറയും, കാർഷികവിളകളുടെ പ്രശ്നം വരും, പശുകൃഷിയിൽ വലിയ പ്രശ്നങ്ങൾ വരികയാണ്. കാരണം പശുവിന് വെള്ളം കുടിക്കാനില്ലെങ്കിൽ മനുഷ്യരെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വരുവാണ്. ആ കുടിവെള്ളത്തിന് ജലലഭ്യത കുറയുന്നതോടുകൂടിയുള്ള രോഗാവസ്ഥയെ നമുക്ക് വലിയ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു
1: ഏവരുടെയും മനസ്സിലുള്ള കാഴ്ച, വയനാടിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ മഴയും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ സാറ് സൂചിപ്പിച്ച ഒരു കാര്യം, ഇപ്പോൾ ജൂലൈ എത്തിയിട്ടും കൃത്യമായിട്ടുള്ള മഴയും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്.
0: അതൊരു വലിയ പ്രശ്നം നമുക്കിപ്പോൾ നിലനിൽക്കുന്നത്.
1: ഈ ഹരിതവാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിലെത്തുന്നത് ഏത് വികസന മേഖലകളിൽ നിന്നാണ്? ഇതിൽ കാർഷിക മേഖലയുടെ പങ്ക് എന്താണെന്ന് പറയാം?
0: തീർച്ചയായിട്ടും അത് നമുക്ക് ഏകദേശം എല്ലാ വികസന മേഖലകളിലും നമുക്ക് ഏറെയും കുറഞ്ഞുള്ള ഹരിതവാതകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഊന്നി പറയേണ്ടത് വനനശീകരണമാണ്, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ്. അതായത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ അങ്ങനെയുള്ള ഇന്ധനങ്ങളുടെ, കൽക്കരി പോലുള്ള ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു.

0: നമ്മളിപ്പോൾ ചൂട് കൂടുമ്പോൾ നമ്മൾ എയർ കണ്ടീഷനും ഫ്രിഡ്ജും ഇതെല്ലാം നമ്മൾ വീട്ടിൽ വാരുമ്പം അവിടെ ഒരു ശീതീകരണികളിൽ നിന്നും വരുന്നുണ്ട്, ഇത് ഹരിതവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ജനസംഖ്യ വർധന നേരത്തെ നമ്മൾ പറഞ്ഞു, അത് വർദ്ധിക്കുമ്പോഴും ഇതേപോലെ തന്നെ ഹരിതവാതകങ്ങൾ ഇത് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആ കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മുടെ വികസന മേഖലയിൽ വരുന്ന
1: ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുബന്ധിച്ച് തന്നെ അവരുടെ സൗകര്യങ്ങൾ കൂടുന്നു.
0: കൂടുതൽ സൗകര്യങ്ങൾ വരുന്ന വാഹനങ്ങൾ കൂടെ ഉപയോഗിക്കുന്നു, വീടുകൾ കൂടുതൽ പണിയുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നു, അങ്ങനെ എല്ലാത്തരം ആവശ്യങ്ങൾക്കും. കാരണം യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഈ ആഗോളതാപനത്തിൻ്റെ കാരണക്കാരൻ. കാരണം അവൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി, അത് നമ്മുടെ മനുഷ്യർക്കൊരു ഒരു പ്രശ്നമുണ്ട്. ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മനുഷ്യൻ്റെതാണ്,
1: അവൻ്റെ
0: മാത്രമാണെന്നുള്ള സ്വാർത്ഥതയിൽ നിന്നാണ് ഇതെല്ലാം പൊതുവെ ഉടലെടുക്കുന്നതെന്നുള്ള നമുക്ക് പറയാൻ പറ്റും. ജനസംഖ്യ വർധനൻ്റെ പരിണിതഫലമാണ് 62% ആഗോളതാപനത്തിനും കാരണമെന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. കൂടാതെ ഊർജത്തിൻ്റെ ഉപയോഗം, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ട് ഊർജ്ജം വേറെ ആരും ഉപയോഗിക്കുന്നു. അപ്പം ഊർജത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി, അത് നമ്മൾ വളർത്തുന്ന നായ്ക്കൊക്കെ ഊർജ്ജം നമ്മൾ തന്നെ ഇത് ചെയ്യുന്നത്, അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഊർജത്തിൻ്റെ ഉപയോഗത്തിൻ്റെ 76.7% താപനത്തിന് കാരണമാകുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാർഷിക അനുബന്ധ മേഖല, നമ്മൾ പറയും കൃഷി നമുക്കൊരു പ്രശ്നമില്ല, ഇത് നമുക്കിത് വളരെ സേഫാണ്, കാരണം കൃഷി എല്ലാം കാർബണിങ് വലിച്ചെടുക്കുക എന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ അവിടെ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ അധികം വളവിട്ടാൽ ആയിക്കോട്ടെ, അല്ല അവിടെ നമ്മൾ ട്രാക്ടർ മറ്റ് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി അവലംബിക്കുമ്പോൾ, അപ്പം ഇതെല്ലാം കൃഷിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇതെല്ലാം കൂടെ വരുമ്പം 12.3% പിന്നെ ഹരിതവാദ പ്രഭാവത്തിന് ഇത് കാരണമാകുന്നുണ്ട്. പിന്നെ മാലിന്യമാണ് 3.8%. അപ്പം മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് 3 കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞാൽ, ഒന്ന് ഇന്ധനത്തിൻ്റെ, അതായത് ഫോസിൽ ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ ഊർജ്ജ മേഖലയിൽ ഒരു നല്ല ഇടപെടലും, കാർഷിക അനുബന്ധ മേഖലകളിലെ ഇടപെടലും, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്, അതായത് നമ്മൾ മാലിന്യങ്ങൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു.
1: അതുപോലെ തന്നെ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് അതെന്താണ്? കേരളം എന്നാണ് ഈ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറുമെന്ന് കരുതപ്പെടുന്നത്?
0: നമ്മുടെ ഈ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇന്ത്യ ഈ അടുത്ത കാലത്താണ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയധികം ഇതിൻ്റെ ചർച്ച ചെയ്യപ്പെടുകയും ഇതിൻ്റെ ഒരു ആഗോളതാപനത്തിൻ്റെ ഈവൻ നമ്മുടെ ഈ ധ്രുവങ്ങളിലെ മഞ്ഞുപോലെ ഉരുങ്ങി ഉരുകുന്ന ഒരവസ്ഥയിൽ അവിടെയുള്ള ഹിമക്കരടികളടക്കം ഇതിൻ്റെ ഒരു വലിയ ഭീഷണി നേരിടുക, അതായത് അതിൻ്റെ ഹിമപാളികളിലടക്കം നമ്മുടെ വിള്ളൽ വീഴുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഘട്ടത്തിലാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒന്നടങ്കം ഇതിലും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഇതിനു വേണ്ടി കൊടുക്കണം എന്നുള്ള രീതിയിൽ വന്നത്. പലരും വിചാരിക്കും നമ്മൾ ഈ എന്താ പറയുക, നമ്മൾക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല, കാര്യമായിട്ട് വ്യവസായങ്ങളില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ലോകത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം നോക്കിയാൽ 58% കേവലം 4 രാജ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നോക്ക്, ബാക്കി എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഇരകളാണ് ഈ ദുരന്തത്തിൻ്റെ. അവർ പാപമൊന്നും ചെയ്തിട്ടില്ല, അവർ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മൾ വലിയ വലിയ പിന്നെ നമ്മുടെ വികസനം എന്നോളം ആവശ്യപ്പെടുന്ന രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഇതിൻ്റെ കാരണക്കാരെ. അത് നോക്കിയാൽ ഈ 58% ചൈനയാണ് ആദ്യത്തെ, 33% ചൈനയിൽ ഈ ഹരിതവാദങ്ങൾ അല്ലെങ്കിൽ ഈ ആഗോളതാപനത്തിൻ്റെ കാരണക്കാരവരാണ്. അമേരിക്ക 12%. ഇപ്പം അമേരിക്കയും ചൈനയും തമ്മിൽ എത്ര അന്തരമാണെന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഇന്ത്യ 8%. അപ്പം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും നമ്മൾ ഇന്ത്യയും തമ്മിൽ 4% വ്യത്യാസമേ ഉള്ളൂ. റഷ്യ 5%. അപ്പം ഈ 4 രാജ്യങ്ങളാണ് നമ്മുടെ 58% ഹരിതവാതകങ്ങളും ഇവിടെ ഭൂമിയിൽ പിന്നെ പുറന്തള്ളപ്പെടുന്നത്. നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നമ്മളെന്തിനാണ് നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്, അല്ലെങ്കിൽ മറ്റേ ഇവരെ ജപ്പാന് വേണ്ടി ചെയ്യുന്ന പണിയാണ്, ഇല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇംഗ്ലണ്ടിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്, വികസിത രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഇത് നമുക്കൊന്നും ബാധമല്ല, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ വലവിന് വേണ്ടി പണിയെടുക്കുന്നതാണെന്നാണ് നമ്മുടെ ആളുകൾ പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ ശരിയല്ല, നമ്മൾ 3rd സ്ഥാനം നിൽക്കുകയാണ്. അപ്പം അത് ശരിക്കും അതൊരു ഒരു എന്താ പറയുക, നമ്മുടെ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ധാരണയുടെ ഒരു പ്രശ്നമാണ് അവിടെ എന്ന് തോന്നുന്നു. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇപ്പം ആ ഒരു തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് നമ്മൾ ഈ ഇത് വരണം എന്നുള്ളത്. അങ്ങനെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 2070 ആകുമ്പോൾ, നോക്കൂ ഇപ്പം 26 ആയിട്ടുള്ളൂ, 70 എത്ര കാലം കിടക്കുന്നു, അത്രമാത്രം സങ്കീർണമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ സൗരോർജ്ജം ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ വലിയ പ്രാധാന്യം വന്നിരിക്കുന്ന ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മൾ 2070 ഇന്ത്യ രാജ്യം കാർബൺ ന്യൂട്രലായിട്ട് പോകുന്ന ലോകരാജ്യങ്ങളോട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉറപ്പുകൊടുത്തിരിക്കുകയാണ്. കേരളം 2050 20 കൊല്ലം മുമ്പ് തന്നെ വരുമെന്നാണ്.

0: നമ്മൾ പിന്നെ ഗവൺമെൻറ് പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ കേരളം ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഒരു പ്രവർത്തനം പോരാ എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പോലും ഇല്ല, നമ്മൾ 2050 ആകും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, ഇതുവരെ യാതൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ ശ്രമം പരിശ്രമം നടത്തേണ്ടി
1: വരുന്നുണ്ട്.
0: പക്ഷേ രസം വെച്ചാൽ നമ്മൾ ഇന്ത്യ ഇതുപോലെ പ്രഖ്യാപിക്കുമ്പോഴും ലോകത്തിൻ്റെ കാലാവസ്ഥ വ്യതിയാനം കുറയ്ക്കുന്നതിൽ ഒരു റാങ്കിങ് ഉണ്ട്, ഒരു പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ 23, നമ്മുടെ ഒരു ശുഭപ്രതീക്ഷ ഇത് അതിലെത്തും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യമായിട്ട് മാറുന്നു, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത.
1: ഇനി നമുക്ക് ക്ഷീരമേഖലയിലോട്ടൊന്ന് ചുവട് വയ്ക്കാം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ കാർഷിക മേഖലയോടൊപ്പം തന്നെ ക്ഷീരവികസന മേഖലയ്ക്കും വലിയ പങ്കുണ്ടല്ലോ. ഇക്കാര്യം ഒന്ന് വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: തീർച്ചയായും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ഹരിതവാതകങ്ങളുടെ ബഹിർഗമനത്തിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും വളരെ വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് നമുക്കുള്ളത്. ഇപ്പോൾ ആഗോളതാപനത്തിൻ്റെ നമ്മൾ റാങ്ക് ചെയ്താൽ, ഏത് കാലാവസ്ഥ അതിൻ്റെ കാരണം നമ്മൾ പോയാൽ, ആദ്യം നമ്മൾ പറഞ്ഞു ഊർജ്ജ മേഖലയാണ്. ഊർജ്ജ മേഖലയുടെ തൊട്ട് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള കൃഷിയാണ്.
1: അതെ.
0: അപ്പോൾ ആ കാർഷിക മേഖല ഇതിൽ വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ നമുക്ക് ആവശ്യമുണ്ട്. അവിടെ നമുക്ക് കാർഷിക മേഖലയിൽ ഉള്ള ഊർജത്തിൻ്റെ ഉപയോഗം, കാർഷികോൽപാദനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ ഈ മരം നമ്മൾ മുറിച്ചു മാറ്റുന്നുണ്ട്. അതായത് വനത്തിലെ മരം മാത്രമല്ല നമ്മൾ വെട്ടുന്നത്, കൃഷിയിടങ്ങളിലെ വ്യാപകമായ രീതിയിലുള്ള മരം മുറി നടക്കുന്നുണ്ട്. ഇതടക്കം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു
1: ബാധിക്കുന്നുണ്ട്.
0: വാസ്തവത്തിൽ അത് നമ്മൾ ആളുകൾ വിചാരിക്കും എൻ്റെ പുറമേ ഇതൊരു മരം മാറ്റിയാൽ എന്ത് സംഭവിക്കാനാണ്. പക്ഷേ ഇതെല്ലാം ഈവൻ ഇപ്പോൾ മരം മുറിക്കുന്നതിൽ ഇപ്പോൾ EUDR എന്ന് പറഞ്ഞ പുതിയൊരു നിയമം വന്നിട്ട്, യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്ട്രേഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്നത് 2020 നമ്മുടെ ഈ പിന്നെ സാറ്റലൈറ്റ് ഉപഗ്രഹ ചിത്രം ഒരു പ്രദേശത്തിൻ്റെ നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ ഇപ്പോൾ കിട്ടുമല്ലോ, അപ്പോൾ എടുത്തിട്ട് അവിടെ വനനശീകരണം വന്നിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയൻ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാപ്പിയുടെ, അപ്പോൾ അവർ കഴിഞ്ഞ ഡിസംബർ ആയിരുന്നു ടൈം ഡെഡ്ലൈൻ, 2025 December ആയിരുന്നു, ഒരു വർഷമോടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ യൂറോപ്യൻ യൂണിയൻ അവർ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ടാണ് ഇപ്പോൾ കാപ്പിക്ക് ഉദാഹരണത്തിന് നല്ല വില കിട്ടി 2-3 വർഷമായിട്ട് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം പിന്നെ ഇന്ത്യയിൽ ഇപ്പോഴും ഈ തണലിലാണ് വളർത്തുന്ന കാപ്പിയാണ്. ദിവസം ബ്രസീലിലെ കാപ്പി, ഇന്തോനേഷ്യ കാപ്പിയൊക്കെ എന്ന് പറയുന്നത് ബ്രസീലിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം തനിവിളയായിട്ടാണ് അപ്പോൾ കാപ്പി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇതിൻ്റെ ഒരു ഇത് വളരെ കുറച്ച് വില കോട്ട് ചെയ്തു. ഇത് അവരുടെ കാപ്പി ബ്രസീലിലെ കുറച്ച് പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ അവരുടെ കുറച്ച് ഈ കാപ്പിയുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി എന്ത് പറ്റുന്ന വെച്ചാൽ ഇന്ത്യയിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് നല്ല കാപ്പിക്ക് വിലയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ആ കാർഷിക പ്രവർത്തനങ്ങളും കൂടെ കൂടി നമ്മളുടെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിലൊരു മാനദണ്ഡമായിട്ട് മാറുകയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കർഷകർ നമുക്കിത് തീർച്ചയായിട്ടും ഈ മരം മുറിച്ച് മാറ്റുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മളീ പരിസ്ഥിതിക്ക് ദോഷം വരുത്തിയാൽ നമ്മുടെ ഉൽപ്പന്നത്തിന് വിലയില്ലാതായി പോകുക എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ കർഷക സമൂഹത്തിന് വളരെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാർഷിക വ്യവസായങ്ങളും ആഗോളതാനത്തിന് കാർഷിക മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം കാർഷിക മേഖല നമുക്ക് തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് നമുക്കിത് പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ക്ഷീരമേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാർഷിക മേഖലയുടെ ഹരിതവാതകത്തിൻ്റെ 11% ക്ഷീരമേഖലയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഡയറി മേഖലയൊന്നും ഇതൊക്കെ ഭയങ്കര സുരക്ഷിതമാണെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. ഇല്ല, സുരക്ഷിതമല്ല വാസ്തവത്തിൽ. അതായത് അവിടെ നമുക്ക് ഈ മനുഷ്യൻ്റെ ഇടപെടലുള്ള ഹരിതവാതകത്തിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിൽ ക്ഷീരമേഖലയുടെ സമ്പാദനം 3%, 2.7% അപ്പോൾ ക്ഷീരമേഖലയും വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണെന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ നമ്മളത്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതുവരെ ഒരു തരിമ്പ് പോലും നമ്മളെ മേഖലയിലോട്ട് കടന്നിട്ടില്ല ഇതുവരെ. അതായത് പിന്നെ ഈ കാർഷിക മേഖലയിൽ ഒന്ന് ചെറിയ ചെറിയ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഡയറി മേഖലയിൽ ഇന്ന് വരെ ഈ ഹരിത ഒരു ഡയറി ഫാമിങ്ങിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി യാതൊരു പദ്ധതികളോ യാതൊരു പ്രചരണമോ യാതൊരു തുടക്കമോ കുറിച്ചിട്ടില്ലെന്നുള്ളത് വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു കാര്യം തന്നെ.
1: ക്ഷീരമേഖലയിൽ ഈ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരും തന്നെ ബോധവാന്മാരല്ല എന്നുള്ളത് തന്നെയാണ്.
0: അത് വളരെ സത്യമാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കർഷകരിലേക്ക് കൊടുക്കേണ്ട ആളുകളുണ്ടല്ലോ, നമ്മൾ ഔദ്യോഗിക സംവിധാനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇവരാണല്ലോ നമ്മൾ ഇതിലേക്ക് വരുന്നത്. ആ ഔദ്യോഗിക സംവിധാനങ്ങളോ ഗവേഷണ സ്ഥാപനങ്ങളോ ഒന്നും ഇതിൻ്റെ ഒരു ഗൗരവം ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം.
1: അതുപോലെ തന്നെ ഈ ക്ഷീരവികസന മേഖലയുടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്നുണ്ട്?
0: ഈ ഹരിതവാതകങ്ങളുടെ ബഹിർഗമനം, നമ്മളിപ്പം ക്ഷീരമേഖലയിൽ നമ്മുടെ ഡയറി പാലുൽപ്പാദനം മുതൽ നമ്മുടെ ഉപഭോക്താവിൻ്റെ വിപണി വരെ

0: ഉള്ള കാര്യങ്ങളിൽ മുഴുവൻ ഘട്ടങ്ങളിലും നമുക്ക്, അതായത് സപ്ലൈ ചെയിൻ എന്ന് പറയുമല്ലോ, നമ്മൾ ആ സപ്ലൈ ചെയിനിൽ മുഴുവൻ ആഗോളതാപനത്തിന് ഇത് ചെയ്ത് ഹരിതവാദന ബഹിർഗമനം നടക്കുന്നുണ്ട്. അത് കൂടുതലും കുറവ്, ഓരോ മേഖലയിലും കൂടുതലും കുറവാണെന്നേ ഉള്ളൂ, അല്ലാതെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മേഖലയും സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പിന്നെ ഇപ്പോൾ തീറ്റപ്പുൽ കൃഷി അവിടെയാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഇവർ പശുവിൻ്റെ ഇത് പുല്ലാണല്ലോ തുടങ്ങുന്നത്. തീറ്റപ്പുല്ലായിക്കോട്ടെ, തൊഴുത്തായിക്കോട്ടെ, പശുക്കളായിക്കോട്ടെ, പാൽ സംഭരണ കേന്ദ്രങ്ങളായിക്കോട്ടെ, പാൽ ശീതീകരണ കേന്ദ്രങ്ങളായിക്കോട്ടെ, ഇപ്പം തണുപ്പിക്കുന്ന ഇപ്പം പഴയ പോലെ സെൻട്രലൈസ് ചെയ്തിട്ട് കേന്ദ്രീകൃത ശീതീകരണമല്ല, ഇപ്പോൾ പാൽ സൊസൈറ്റി വഴിയൊക്കെയാണ് കൂടുതലും. ഇപ്പോൾ വയനാട്ടിൽ തന്നെ 46 പാൽ സൊസൈറ്റികളിൽ ശീതീകരണങ്ങളുണ്ട്. അപ്പം അവിടെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ സംസ്കരണശാലകൾ, മൂല്യവർദ്ധന കേന്ദ്രങ്ങൾ പലതരത്തിൽ, ചെറുതും വലുതായിട്ടുള്ള മൂല്യവർദ്ധന കേന്ദ്രങ്ങൾ. പിന്നെ നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ വിപണന ബൂത്തിൽ നിന്നാണല്ലോ, ഒരു സെയിൽസ് ഔട്ട്ലെറ്റിൽ നിന്നാണല്ലോ ഈ സാധനം വാങ്ങുന്നത്. ഇവിടം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യമാണ്. പിന്നെ അതിൽ നമുക്ക് മൊത്തത്തിൽ കണക്കാക്കുമ്പം ഡയറി ഫാം തന്നെയാണ് നമ്മൾ ഈ ആഗോളതാപനത്തിൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ ഹരിതവാതക ബഹിർഗമനത്തിൻ്റെ ക്ഷീരമേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്ട് മൊത്തം ക്ഷീരമേഖലയിലെ കാർബൺ ബഹിർഗമനത്തിൻ്റെ ഏതാണ്ടൊരു 72% നമ്മുടെ ഡയറി ഫാമിൽ നിന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഹരിതവാദ ഡയറി മേഖലയെ നിയന്ത്രിക്കാൻ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഡയറി ഫാമുകളുടെ പ്രവർത്തനം,
1: ക്ഷീരമേഖല പ്രവർത്തനം
0: സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത് ഒന്നും ഉടച്ചു വാർക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നു, അത്രയും നമുക്ക് നല്ലതായിട്ട് മാറും.
1: ഈ തീറ്റപ്പുൽ കൃഷി അത് കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ രീതിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: അതൊരു വളരെ ഒരു ഗൗരവമുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ നമ്മുടെ പ്രൊഫഷണൽ മേഖലയടക്കം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കർഷകർ ഉൾപ്പെടെ നമ്മൾ ചിന്തിക്കുന്നത്, ഈ പുൽകൃഷി നടത്തുന്നത് കേവലം പശുവിനെ തീറ്റയ്ക്ക്
1: വേണ്ടിയാണ്,
0: അത് മാത്രമാണ്. ഇതിൻ്റെ ഒരു മറ്റു വശം, അതായത് ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക ഘടകം നമ്മൾ പരിഗണിക്കുന്നില്ലെന്നുള്ളതാണ് ശരി. പുൽകൃഷിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയും, കാർബൺ പാദമുദ്ര കുറയ്ക്കാനായിട്ട് അന്തരീക്ഷത്തിലെ കാർബണെ വലിച്ച് എടുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഈ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ പുല്ലുകളായിരുന്നു, അസംസ്കൃത മാംസ്യം കുറഞ്ഞ പുല്ലുകളായിരുന്നു. ഇപ്പോൾ CO3 CO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200-250 ടൺ ഉൽപ്പാദനം ഒരു ഹെക്ടറിൽ നിന്നും, അതിൻ്റെ മാംസ്യം 7% പക്ഷേ CO5 നേപ്പിയറും സൂപ്പർ നേപ്പിയറിലേക്ക് എത്തിയപ്പോൾ 500 ടൺ വരെ ഒരു ഹെക്ടറിൽ 2.5 ഏക്കറിൽ നിന്ന് ഉൽപ്പാദനം വന്നു. ഉൽപ്പാദനം അങ്ങ് 2.5 ഇരട്ടിയൊക്കെ ആയിട്ട് മാറി. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ അത് വളരാൻ വേണ്ടി അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ വലിച്ചെടുത്താണ് ഇത് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഭയങ്കര നമുക്ക് പറയാൻ തെറ്റാണ്, പക്ഷേ വളരെ വളരെ കൂടുതലായിട്ടുള്ള കാർബൺ വലിച്ചെടുക്കാൻ ഈ തീറ്റപ്പുൽ കൃഷിക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ കാർബൺ പാദമുദ്ര കുറച്ച് കാലാവസ്ഥ വ്യതിയാനത്തെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ തീറ്റപ്പുൽ കൃഷി ഒരു നല്ല ടൂളാണ്, ഒരു നല്ലൊരു ഒരു ഉപകരണമായിട്ട് നമുക്ക് കൊണ്ടുവരാം. അവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാൽപ്പാന ചിലവ്, നമ്മൾ ഈ അന്തരീക്ഷത്തെ നമുക്ക് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെ നമ്മൾ വലിയൊരു തോതിൽ ചെറുക്കുമെന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ പാലുൽപ്പാദന ചെലവ് കുറയ്ക്കാനായിട്ട്, അവിടെയാണല്ലോ ഇതിൻ്റെ ഒരു സുസ്ഥിരത, അല്ലെ കൃഷിക്കാരനും എന്തെങ്കിലും ഗുണം കിട്ടുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനും ഒപ്പം പശുവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്കിത് വളരെയധികം ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തീറ്റപ്പുൽ കൃഷിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രയോറിറ്റി കൊടുക്കുകയും, തീറ്റപ്പുൽ കൃഷി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻസെൻറ്റീവ്, അതായത് ഈ ഉൽപ്പാദനത്തിന് വേണ്ടി പശുവിൻ്റെ തീറ്റ എന്നുള്ള രീതി മാത്രമല്ല, പിന്നെ ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക ഘടകം പരിഗണിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നയത്തിൽ ഒരു സ്പെഷ്യൽ ഇൻസെൻറ്റീവ് തന്നെ കൊടുത്താൽ പോലും, അതായത് ഒരു പ്രോത്സാഹനം, അധിക പ്രോത്സാഹനം കൊടുത്താൽ പോലും തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ എത്രമാത്രം കാർബൺ അല്ലെങ്കിൽ വലിച്ചെടുക്കലിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ 0.84 മുതൽ 1.16 വരെയാണ് സങ്കര നേപ്പിയറിൻ്റെ നമ്മുടെ ഈ കാർബൺ വലിച്ചെടുക്കാനുള്ള ഒരു അളവ് വരുന്നത്. മക്കച്ചോളമാണ് 0.11 മുതൽ 0.56 വരെ, വൻപേറാണ് 0.13 മുതൽ 0.45 വരെ. അപ്പോൾ അത്രമാത്രം കൂടിയ അളവിൽ ഈ കാർബണിനെ ഇത് വലിച്ചെടുക്കുന്നുണ്ട്, സെക്വിസ്ട്രേഷൻ എന്ന് പറയും. ഇതിൻ്റെ നമ്മളൊരു അതിലും രസകരമായിട്ടുള്ളൊരു കാര്യം, തീറ്റപ്പുല്ലിൽ ശരാശരി ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഈ മൊത്തം ശുഷ്ക പദാർത്ഥം, അതിൻ്റെ ഒരു ഖരപദാർത്ഥം വെച്ച് നോക്കിയാൽ ഇതിൻ്റെ ഓർഗാനിക് കാർബണിൻ്റെ അളവ് 56% പഠനം. ഇതൊരു വലിയ സംഭവമാണ്, നമ്മുടെ തീറ്റ കൃഷി എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഇത് ഇന്ന് വരെ, ഞാനിപ്പോൾ ഒരു മേഖലയിൽ 1987 കടന്നു വന്ന ഒരാളാണ്, വാസ്തവത്തിൽ ഈ ഒരു പ്രാധാന്യം ഒരിക്കലും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.

0: ഇത് നമ്മൾ ശരിക്കും ആ ഒരു ഒരു തീറ്റ പുൽകൃഷിയെ വലിയ രീതിയിലുള്ള ഇത് പുൽകൃഷി ഇത് മാത്രമല്ല, മണ്ണ് ജല സംരക്ഷണം, അതായത് നമ്മൾ
1: അതാണ്
0: മണ്ണൊലിപ്പ് തടയാനായിട്ട്, അതുപോലെ കയ്യാലകളുടെ ബലം കൂട്ടാൻ വേണ്ടി, ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി,
1: മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടാൻ
0: ഫലഭൂയിഷ്ഠത
1: വേണ്ടി.
0: വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒക്കെ നമുക്ക് ഈ തീറ്റ കൃഷി നമുക്ക് ആവശ്യമുണ്ട്. ഇത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഇതുവരെ എല്ലാം പ്രശ്നം നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ണ് പരിശോധന നടത്തിയിട്ടേ വളപ്രയോഗം ശുപാർശ ചെയ്യാവുള്ളൂ. പക്ഷേ നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ മൊത്തമായിട്ടിങ്ങനെ ഒരു ഒരു ഒരു ഒരു സ്കെയിലിലാണ് ഈ ഇത് പറയുന്നത്. ഏത് നമ്മുടെ റെക്കമെൻഡേഷൻസ് നമ്മുടെ ഇന്നതാണ്, ഇത്ര കിലോ യൂറിയ ഇറക്കണം, ഇത്ര നൈട്രജൻ പിന്നെ അല്ലെങ്കിൽ പൊട്ടാഷ്യം ഇറക്കണം, ഇന്നൊക്കെ യഥാർത്ഥത്തിൽ അതല്ല നമ്മൾ മണ്ണ് പരിശോധിച്ച്. കാരണം 500 ടൺ ഒരു ഹെക്ടറിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന വരുമ്പം മണ്ണ് ഇതിൻ്റെ അകത്തുള്ള പോഷകങ്ങളാണല്ലോ വലിച്ചെടുക്കുന്നത്, അത് എത്രമാത്രം പോഷണത്തിൻ്റെ ശോഷം വരും. അപ്പം നമ്മൾ ഈ പുൽകൃഷി തോട്ടങ്ങളിൽ കാണുമ്പോൾ പറയും, ആദ്യത്തെ വർഷം വലിയ ഉൽപ്പാദനം കിട്ടും, രണ്ടാമത്തെ വർഷം കുറയും, ഒരു 5 വർഷം കഴിയുമ്പോഴത്തേനും അവസാനം CO3 ആണോ CO5 ആണോ സൂപ്പർനൈപ്പർ ആണോ അതുപോലെ തിരിച്ചറിയും മേലെ ശോഷിച്ച അവസ്ഥയിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ശരിയായ രീതിയിലുള്ള വളപ്രയോഗം, ജൈവവളത്തിൻ്റെ പ്രയോഗം വർദ്ധിപ്പിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്ലറി, നമ്മുടെ ചാണകത്തിൻ്റെ മട്ടും ചാണകവും അടക്കം നമ്മളിങ്ങോട്ട് നമ്മുടെ തൊഴുത്തിലുള്ള പിന്നെ ഇതിൻ്റെ നമ്മുടെ ദ്രവ മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും ഒക്കെ നമുക്ക് കൃഷിയിലേക്ക് നോക്കുണ്ടോ, അല്ലെങ്കിൽ തീറ്റപ്പുൽ കൃഷിയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് രാസവളത്തിൻ്റെ അളവ് കുറയ്ക്കാം, അവിടെ ചിലവ് കുറയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കണിവജലസേചനം ഡ്രിപ്പ്, ഞാൻ പാലക്കാട് വെച്ച് നമ്മൾ നോക്കിയിരുന്നു ഒരു ഫീൽഡ് പരീക്ഷിച്ചപ്പോൾ 40% കണിക ജലസേനത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. അത്ര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷ്മത കൃഷിയുണ്ടല്ലോ, പ്രസിഷൻ, അത് ഇതിൽ കൊണ്ടുവരാൻ പറ്റും, വളരെ ഇത് കൊണ്ടുവരാൻ പറ്റും. അപ്പം വളവും വെള്ളവും ചോട്ടിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ശരിയായിട്ടുള്ള നമ്മൾ പരിചരണം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ തീറ്റപ്പുല്ലും പയറും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സമ്മിശ്രമായിട്ടാണ് തീറ്റ കാലികൾ കൊടുക്കേണ്ടത്, അത് കൃഷി ചെയ്യേണ്ടതും. ഇപ്പം നമ്മൾ ചോളം നടുവാണെങ്കിൽ ഒരു ചോളം ഒരു നിര, പിന്നെ ഒരു നിര പയർ, അങ്ങനെയും കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് മുറിച്ച് പശുവിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമീകൃത ആഹാരം നമ്മൾ ബേസ് ലെവലിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് കൃഷിക്കാർ അത്തരത്തിൽ നമ്മളൊരു കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി തീറ്റപ്പുൽകൃഷിയിലേക്ക് നമ്മൾ പോകണം. പുല്ലും പയറും പറഞ്ഞല്ലോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ ശീമക്കൊന്ന പോലുള്ള വൃക്ഷവിളകളോട് കൂടി കൊണ്ടുവരാം. ശീമക്കന്ന് ശരിക്കും ആളുകൾക്ക് ശീമക്കന്നയുടെ ഒരു ഗുണം അറിയില്ല. ഇത് നമ്മുടെ ഒരു ജീവൻ ടോൺ പോലെയാണ് പശുവിൻ്റെ. ഈ ശീമക്കന്ന എന്ന് പറയുന്ന ഒരു ഒരു ഒരു പശുവിൻ്റെ ഒരു ജീവൻ ടോണാണ്. ആളുകളുടെ വിചാരം ഇത് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കുന്ന, വാസ്തവത്തിൽ ആ പാവം വളാധികം വലിച്ചെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഒരു പയറുവർഗത്തിൽപ്പെട്ടതാണ് ഈ സാധനം. അപ്പം അധികം വളം എടുക്കുന്നില്ല, പക്ഷേ അവൻ പെരുദോഷമാണ് വളം എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ എവിടെ ശീമക്കന്ന ഇടയിലും പലരും വെട്ടിക്കളയുന്നൊരവസ്ഥയാണ് ഉള്ളത്. ആ ശീമക്കന്നയുടെ ഇലയിൽ ഏതാണ്ട് 12 മുതൽ 18% കയറുമുണ്ട് നമുക്ക് ഡ്രൈ മാറ്ററിൻ്റെ പ്രോട്ടീൻ മാംസ്യമാണുള്ളത്. അപ്പോൾ അത്രയും വലിയ ഇതിൻ്റെ വൈറ്റമിനെ വളരെ കൂടുതലാണ്. അപ്പം മറ്റേ അപ്പം മാംസ്യം കൂടുതലുള്ളതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, കലത്തിയിട്ട് അധികം കൊടുക്കേണ്ട, കുറയ്ക്കാം. വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് എന്താണ്, നമ്മൾ വലിയ വില കൊടുത്ത് കൊടുക്കുന്നത് നമ്മുടെ കാൽഷ്യം ഇത് കുറയ്ക്കുക, മഗ്നീഷ്യം ഉണ്ട് ചെന പിടിക്കാനായിട്ട്, ഇതൊക്കെ ഉള്ളെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി
1: തീറ്റയായിട്ട് ഇത്
0: വലിയൊരു റിസോഴ്സാണ്, വലിയൊരു ശീമൊക്കെ പറയുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കുന്നു, അധികം മൂത്തോ ചെറുതായിട്ടുള്ള ഇല, പിന്നെ ഇളയതുള്ള ഇലയല്ല, മീഡിയം സൈസ് ഇതാണ്. അത് നമ്മൾ പിന്നെ മുറിച്ചിട്ടൊരു 5 കിലോ വരെയാണ് ഒരു ഒരു പശുവിൻ്റെ ദിവസം കൊടുക്കാവുന്നത്. അതൊരു 3 മണിക്കൂർ നമ്മൾ തണലത്ത് ഇട്ട് വാട്ടണം, എന്നിട്ട് മറ്റ് പുല്ലിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. കറവയ്ക്ക് ശേഷം ആൾക്കാരുടെ വിചാരം ശീമക്കന്നയുടെ മണം പാലിൽ വരുന്നതാണ്. അപ്പോൾ കറവയ്ക്ക് ശേഷം മറ്റു പുല്ലുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളൊരു രീതി അവലംബിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുൽകൃഷി പശുവിന് നമുക്ക് തീറ്റയായി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യാം. കൃഷിക്കാരൻ്റെ പാലുൽപാദന ചെലവ് ഇന്ന് ഏകദേശം ഒരു 40% കുറയ്ക്കാനും പറ്റും. വാസ്തവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 രൂപ 26 പൈസയായിരുന്നു നമ്മുടെ ഒരു 16 വർഷം മുമ്പ് പാലിൻ്റെ വില. അതിൻ്റെ വില ഒരു 4 ഇരട്ടി കഷ്ടി വർദ്ധിച്ചപ്പം 5.5 ഇരട്ടി കാലിത്തീറ്റയുടെ വില വർദ്ധിച്ചു. അന്ന് 300 രൂപയുടെ കാലിത്തീറ്റ ഇപ്പോൾ 1,550 രൂപയായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഇടപെടൽ പശു വളർത്തൽ. അതുകൊണ്ട് പശു വളർത്തൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 20-30% കർഷകർ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഇതിൽ നിന്ന് മാറിപ്പോയി. കാരണം അവർക്കിത് ലാഭമില്ലാത്തതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ രീതി നെൽകൃഷി പോലത്തെ ഒരു പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വേളയാണ്. പക്ഷേ പുല്ലിൻ്റെ വില പോലും പുല്ലിനില്ല എന്നുള്ളതാണ് സത്യം.
2: ക്ലൈമറ്റ് സ്മാർട്ട് ഡയറി ഫാമിംഗ് അഥവാ കാലാവസ്ഥാ സൗഹൃദ ക്ഷീരമേഖല, ഈ വിഷയത്തെക്കുറിച്ച് ക്ഷീരവികസന വകുപ്പ്

മുൻ ജോയിന്റ് ഡയറക്ടറും വയനാട് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി ബോർഡിന്റെ അഡ്വൈസറുമായ എം പ്രകാശുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം വയലും വീടും പരിപാടിയിൽ.

0: വയലും വീടും സമാപിക്കുന്നു.
1: ഇന്ന് പാട്ടി വേണം.
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
3: എവിടെയാ പോകുന്നത്?
2: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,200 രൂപ, വടകര 25,940 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,300 രൂപ. നാളികേരം 1,000 പാലക്കാട് 26,000 രൂപ, പൊന്നാനി 17,500 രൂപ, കോഴിക്കോട് 18,200 രൂപ. മഞ്ചേരി ക്വിന്റലിന് 4,900 രൂപ, മാനന്തവാടി ക്വിന്റലിന് 5,600 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,500 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,500 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിന്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിന്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,500 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ. കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ. മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി 24,000 രൂപ. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 15,000 രൂപ, മാനന്തവാടി പുതിയത് 10,600 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര ക്വിന്റലിന് പാലക്കാട് 4,200 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 4,800 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 750 രൂപ, മാനന്തവാടി ലഗോൺ 760 രൂപ. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 4,500 രൂപ, മാനന്തവാടി 4,100 രൂപ. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,920 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,950 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,500 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 3,500 ര�ൂപ, മഞ്ചേരി 4,000 രൂപ, കോഴിക്കോട് 4,100 രൂപ, മാനന്തവാടി 2,600 രൂപ. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശല 18,300 രൂപ, പാലക്കാട് മട്ട 4,800 രൂപ, ബോധന 3,750 രൂപ. അരി മാനന്തവാടി ക്വിന്റലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,700

രൂപ, കുറുവ 4500 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7400 രൂപ, മാനന്തവാടി 7200 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2550 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും പല സ്ഥലങ്ങളിലും മഴ പെയ്തു. കാസർഗോഡ് 17 സെന്റിമീറ്ററും കണ്ണൂരിൽ 10 സെന്റിമീറ്ററും വടകരയിൽ 5 സെന്റിമീറ്ററും മഴ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ലക്ഷദ്വീപിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും 1-2 ഇടങ്ങളിൽ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: महिलाओं के सेल्फ हेल्प ग्रुप्स हैं उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു.

0: തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജക നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞ ആഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
0: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണം

0: ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: യുവസാഹിത്യം.
2: യുവസാഹിതിയിൽ ഇന്ന് പ്രീതു രാജേഷ് എഴുതിയ കഥ കേൾക്കാം, ഒസാവയുടെ ദൈവം.
3: ചുമട്ടുതൊഴിലിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച 10 ഉം 100 ഉം നോട്ടുകൾ കൊണ്ട് അയാളൊരു ലോകം പണിയാൻ തീരുമാനിച്ചു. തോളിലും തലയിലും കയറിക്കൂടുന്ന ചുമടുകളുടെ ഭാരം, അതൊരു ഭാരമായി അനുഭവപ്പെടാത്തത് ഉടമയുടെ പോക്കറ്റിനുള്ളിൽ തല പൊക്കുന്ന ഗാന്ധിജിയെ കാണുമ്പോഴാണ്. കുറേയധികം ഗാന്ധിമാർ ചേർന്ന് പലപ്പോഴായി സ്വരുക്കൂട്ടിയ അയാളുടെ ചെറിയ സമ്പാദ്യം. റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കൂട്ടത്തിലൂടെ കനത്ത ഭാരമുള്ള ഭാണ്ഡക്കെട്ടുകളും ബാഗുകളുമായി നടക്കുമ്പോൾ ഇടയ്ക്ക് വിയർപ്പിൽ മുങ്ങി തൊണ്ട വരളും. 10-20 കിലോ ഭാരം വരുന്ന യാത്രക്കാരന്റെ കെട്ടും ഭാണ്ഡവും തോളിലും തലയിലും തികയാതെ വരുന്നത് കഴുത്തിലും തൂക്കി അഴുക്കും പൊടിയും പുരണ്ട നീലയുടുപ്പും നീലപ്പാന്റുമിട്ട ദരിദ്രനായ പോർട്ടറുടെ ദാഹം ആരു ശമിപ്പിക്കാൻ? ഒരു കൈകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ ഇടയ്ക്കൊക്കെ അയാൾ ചിന്തിക്കാറുണ്ട്. ചുമടുടമയായ യാത്രികനെ സംബന്ധിച്ചിടത്തോളം തന്റെ കെട്ടുഭാണ്ഡങ്ങളുടെ ഭാരം ചുമക്കുന്ന മനുഷ്യൻ കുറച്ചുനേരമെങ്കിലും തന്റെ തൊഴിലാളിയാണ്. ടൈയും കോട്ടുമിട്ട് പത്രാസ് കാട്ടി ചുമക്കാവുന്നതിലുപരി ഭാരം ചുമപ്പിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോൾ പോർട്ടറിന്റെ ശാരീരിക അധ്വാനത്തിനും കൂലിക്കും പറഞ്ഞുറപ്പിച്ച വിലയിൽ നിന്നും 5-ഉം 10-ഉം താഴ്ത്തി വിലപേശി തുടങ്ങും. വട്ടക്കണ്ണട വെച്ച രാഷ്ട്രപിതാവ് ഒരു പോക്കറ്റിനുള്ളിൽ നിന്നും മറ്റൊരു പോക്കറ്റിനുള്ളിലേക്കുള്ള കൂടുമാറ്റത്തിന്റെ വാദപ്രതിവാദങ്ങളിൽ അമർഷം രേഖപ്പെടുത്തും. ശാന്തിപുരം റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുതൊഴിലാളികളിൽ ഈ 5-ഉം 10-ഉം രൂപയ്ക്ക് തർക്കിക്കാത്തതായി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒസാവ. ശാന്തിപുരം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിരാമനാണ് ചെമ്പൻ തലമുടിയും ചാരക്കണ്ണുകളുമുള്ള ആ ചെക്കനെ ഒസാവ എന്നാദ്യം വിളിച്ചത്. അവന്റെ പേരന്വേഷിച്ചവർക്കെല്ലാം ആ പേര് ഒരു കൗതുകമായി. ഒസാവ സ്കൂളിൽ പോയിട്ടില്ല എങ്കിലും വായനയും എഴുത്തും നല്ല വശമാണ്. വടിവൊത്ത ഹ എന്ന അക്ഷരം എഴുതിയപ്പോൾ തന്നെ സാധുവായ ഭാസ്കരന്റെ ശ്രമം പാഴായില്ലെന്നതിന് ആദ്യ ദിനം തന്നെ തെളിവായി. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള തല്ലിമരത്തിന്റെ ചായയിൽ ചമ്രം പിടിഞ്ഞിരുന്ന് ചെരുപ്പ് നന്നാക്കുന്ന ഭാസ്കരനൊപ്പം യാത്രക്കാരുടെ പൊട്ടിയ ചെരുപ്പ് തുന്നിക്കെട്ടാനും മോടി പിടിപ്പിക്കാനും ഒസാവ പങ്കുചേർന്നു. ആദ്യ ദിനം പണി തുടങ്ങും മുൻപ് ഭാസ്കരൻ അന്വേഷിച്ചു, പേരെന്താ കുഞ്ഞേ? ഒസാവ. നാടേതാ? ശാന്തിപുരം വേമലക്കാട് എക്സ്പ്രസിൽ നിന്നും ഡ്യൂട്ടി

0: കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കുഞ്ഞിരാമൻ മാസ്റ്ററാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. ഭാസി ഊരും പേരും അറിയില്ല, പക്ഷേ വിശ്വസിക്കാം, ഇവന്റെ കൂടെയുണ്ടായിരുന്ന ഒട്ടരും തമിഴന്മാരും കർണാടകക്കാരും ആസാമികളും സേലം പോകുന്ന വണ്ടിയിൽ കയറി എങ്ങോട്ടോ പുറപ്പെട്ടു. പല ദേശക്കാരാകും, ഊരു ചുറ്റുന്നവരല്ലേ. പോകുമ്പോൾ ഒപ്പമുള്ളോര് ആരുണ്ട് ഇല്ലെന്ന് അന്വേഷിക്കുന്ന പതിവുണ്ടാകില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവനീ പരിസരത്തുണ്ട്. ചെക്കന്റെ കുടിയും കിടപ്പുമൊക്കെ റെയിൽവേ ക്യാന്റീനടുത്തും. പേരും നാടും ചോദിച്ചു. ഉത്തരമില്ലാഞ്ഞതുകൊണ്ട് ഞാനിവനെ ഒസാവ എന്ന് വിളിച്ചു. ഭാഷ അറിയാം, മട്ടും ഭാവവും കണ്ടിട്ട് കുഴപ്പക്കാരനല്ല. കൂടെ നിക്കട്ടടോ, തനിക്കൊരു തണലാകും.
1: സാറ് പറഞ്ഞാ പിന്നെ മറുവാക്കില്ല.
0: പറഞ്ഞു മുഴുവിപ്പിച്ച് കുഞ്ഞിരാമൻ മാസ്റ്റർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു മറഞ്ഞു. സ്റ്റേഷനിലേക്കെടുക്കുന്ന വണ്ടികളുടെ സമയ വിവര അനൗൺസ്മെന്റുകൾ മൈക്കിലൂടെ സ്ത്രീ ശബ്ദത്തിൽ സ്റ്റേഷനാകെ മുഴങ്ങിക്കേട്ടു. ഭാസ്കരൻ തുടർന്നു.
1: കൂലി എന്ത് തരേണ്ടി വരും കുഞ്ഞെ, ദിവസേന എന്റെ ചെലവ് കഴിയാനുള്ളത് പോലും ഈ പണിയിന്ന് തരപ്പെടാറില്ല. മോടി കൂട്ടാൻ കാലെണ്ണം വേണ്ടത്ര കൃത്യമായി എത്താറില്ലെന്നത് തന്നെ കാരണം. ഒരു ജോഡി കാൽ മോടി കൂട്ടുന്നതിന് 5 രൂപ, 10 എണ്ണം വന്നാലേ 50 രൂപ കിട്ടൂ. കാല്.
0: സംശയത്തോടെ ഒസാവ ഭാസിയെ നോക്കി.
1: കാലെന്നാൽ ചെരുപ്പെന്നർത്ഥം. ഒരു ജോഡി ചെരുപ്പ് അഥവാ ഷൂസ്. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. കാലെണ്ണം ചെരുപ്പെണ്ണം, കാല് മോടി പിടിപ്പിക്കല് വിട്ട് ഇനിയിപ്പോ ചെരുപ്പ് തുന്നിക്കെട്ടുന്നതിന്റെ കണക്ക് പറഞ്ഞാലോ. അല്പം ഒന്ന് നരച്ച് കേടുപാട് വന്നാ പിന്നെ പറമ്പിലെ വാഴച്ചൂട്ടിലാണ് ഇന്ന് എത്ര വില കൂടിയ ചെരുപ്പുകളുടെയും സ്ഥാനം. അത് തുന്നിക്കെട്ടാൻ ആരും മെനക്കെടാൻ. പുതിയ ഫാഷനിലുള്ളതൊന്ന് വാങ്ങാമെന്നേ ആളുകൾ ചിന്തിക്കൂ. അറുപിശുക്കന്മാരായ വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും പിന്നെ ഈ വഴി തേടി വന്നാലായി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള പണി പോലും എന്നും ഉണ്ടാകില്ലെന്നർത്ഥം. ഇനി പണിക്കൊപ്പം കൂട്ടിയാൽ കൂലി തരാൻ ചില്ലറ ചിലപ്പോഴേ ഉണ്ടാകൂ. ഒന്നും വിചാരിക്കരുത് കുഞ്ഞെ, നിന്നെ വെയിലും മഴയും കൊള്ളിച്ച് ഈ ദരിദ്രൻ ഒന്നും നേടാനില്ലെന്ന് സാരം.
0: ഒസാവ ഇട്ടിരുന്ന ചുവന്ന കീറക്കുപ്പായം പൊക്കിക്കാണിച്ചു. അവന്റെ തേഞ്ഞൊട്ടിയ വയർ ഏതോ ദരിദ്ര രാജ്യങ്ങളുടെ ഭൂപടത്തിന്റെ അടയാളമായി. ഭാസ്കരൻ തല ആകാശത്തേക്കുയർത്തി കൈ നെഞ്ചിലേക്ക് വെച്ചു. ഹൃദയസ്പന്ദനങ്ങളിൽ ഒരു മുഖം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഊണുറക്കവും ഒന്നിച്ചാകാം, കഴിക്കുന്നതിൽ പകുതി പങ്കിടാം. ഉച്ചയൂണ് പങ്കിടാൻ വകയില്ലെങ്കിൽ അന്നത്തെ ദിനം 4 മണിക്കൊരു ചായയും ബോണ്ടയും, ബാക്കിയുള്ളവ മിച്ചം പണി പോലെ. അന്ന് വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒസാവ ബെഞ്ചിലിരുന്ന മാസികയിലെ താളുകളിലെ ചിത്രങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും മെല്ലെ കൈയോടിച്ചു. വായിക്കാനറിയോ? നിഷേധാർത്ഥത്തിൽ ഒസാവ തലയാട്ടി.
1: സ്കൂളിൽ പോയിട്ടുണ്ടോ?
0: അതിനും നിഷേധാർത്ഥത്തിൽ തലയാട്ടി.
1: അക്ഷരറിയോ?
0: മറുപടി ആവർത്തിച്ചു.
1: കഥ കേൾക്കാൻ ഇഷ്ടാണോ?
0: സന്തോഷം നിറഞ്ഞൊരു ചിരിയോടവൻ മൂളി.
1: ഇങ്ങ് കൊണ്ടാ.
0: സംശയത്തോടെ ഒസാവ അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി.
1: വേഷവും പണിയൊന്നും നോക്കണ്ട കുഞ്ഞെ, പഠിക്കാൻ മോശമായിരുന്നില്ല. ഒരനിയനുണ്ടായിരുന്നു, അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കാനായിരുന്നു മോഹം. മിടു മിടുക്കനായിരുന്നു. അക്കാലത്ത് എനിക്ക് മുത്തൂര് കശുവണ്ടി ഫാക്ടറിയിലാണ് പണി. ഫസ്റ്റ് ക്ലാസ് കശുവണ്ടി കയറ്റി അയക്കുന്ന മുന്തിയ കച്ചോടുള്ള ഫാക്ടറി. ആഴ്ചയില് 500 രൂപ കിട്ടും. ആദ്യം 500 കൂലി, പിന്നെ പണിയും പണിക്കാരും കൂലിയും കുറഞ്ഞു കുറഞ്ഞ് 50 എന്ന നിലയിലെത്തി. പറമ്പ് നിറയെ തോട്ടണ്ടി മരങ്ങൾ ഉണ്ടായിരുന്ന നാട്ടിൽ തോട്ടണ്ടി ക്ഷാമം രൂക്ഷമായി. വെളിയിന്ന് പൊന്നും വില കൊടുത്ത് തോട്ടണ്ടി വാങ്ങി ആര് വ്യവസായം നടത്താനാണ്? ഉപജീവനം പോയോര് വേറെ പണികൾ ചെയ്യാൻ തുടങ്ങി. ജോലിയും പോയി കൂലിയും പോയി. ജീവിതമാകെ കൂനു പിടിച്ച അക്കാലത്താണ് അനിയനൊരപകടം ഉണ്ടാകുന്നതും ദീർഘകാല പരിചരണത്തിന് ശേഷം അവൻ ഉണർന്നപ്പോൾ

ചുറ്റുപാടുകൾ അവൻ അന്യമാകുന്നതും. ഓർമ്മശക്തി ക്രമേണ കുറഞ്ഞു. പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പിറുപിറുത്ത് ലക്ഷ്യം തെറ്റിയുള്ള ഇറങ്ങിപ്പോകലുകൾ പതിവായി. പോകുന്നിടത്ത് നിന്നൊക്കെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നു, സംരക്ഷിച്ചു, ഒത്തിരി നാള് കൂട്ടിരുന്ന് പരിചരിച്ചു. അങ്ങനെ ഒരിക്കൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോയതാണ്. ഒത്തിരി അന്വേഷിച്ചു, പക്ഷേ എന്നത്തെപ്പോലെയും അവനെ കണ്ടെത്താനായില്ല. എന്റെ ചെറിയൊരു അശ്രദ്ധ. അന്നം മുട്ടിയപ്പോൾ പണി എന്തെങ്കിലും തരപ്പെടുത്താനിറങ്ങിയതാണ് വീട്ടീന്ന്. ഈ റെയിൽവേ സ്റ്റേഷനിലാണ് അവനെ അവസാനം കണ്ടതെന്ന് പരിചയക്കാർ പറയുന്നു. എന്നെങ്കിലും ഇതേ റെയിൽവേ സ്റ്റേഷനിൽ അവൻ മടങ്ങി വന്നാലോ? ഏട്ടനെ അന്വേഷിച്ച് അവൻ അലയാൻ പാടില്ല. അന്നു മുതൽ ഇരിപ്പും കിടപ്പും ഒക്കെ ഇവിടെ തന്നെയാണ്. ഓരോ ട്രെയിനുകളുടെയും ഇരപ്പിലും കൂകിവിളിയിലും ഭാസിയേട്ടാന്നൊരു വിളി. എന്നെങ്കിലും മടങ്ങി വന്നാലോ? ഭാസിയുടെ കൈകളും ചുണ്ടുകളും വിറച്ചു. ഒസാവ അയാളുടെ കണ്ണീര് തുടച്ച് കൈകൾ മുറുകെ ചേർത്തു പിടിച്ചു. ഒരു വീടുണ്ട് കുഞ്ഞേ, വല്ലപ്പോഴും പോയി തുടച്ചു വൃത്തിയാക്കും. അവൻ വെച്ചിട്ടു പോയതൊക്കെ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട്, വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. കുറേ വായിക്കും, പ്രസംഗം നടത്തും. ചായകുടിയും കഴിഞ്ഞ് പതിവില്ലാതെ ഭാസി വീടിനെ ഓർത്തു. വലിയേതോ ചിന്തകൾ അയാളെ കീഴടക്കിയിരുന്നു. മനസ്സ് വ്യത്യസ്ത ദിശകളിലൂടെ ഭൂതകാലത്തിലേക്ക് ഊളിയിടുമ്പോഴും കാലുകൾ വഴിതെറ്റാതെ അതേ വീടിനെ ലക്ഷ്യമാക്കി ചലിച്ചു. ഭാസിയെ പിന്തുടർന്ന് ഒസാവയും. നടത്തം ചെന്ന് അവസാനിച്ചത് ഒരഞ്ചു സെന്റ് ഭൂമിയിലാണ്. കൊമ്പുകൾ വെട്ടിയൊതുക്കിയാൽ ബലമുള്ളൊരു വേലി ഇനിയും കെട്ടാമെന്ന നിലയിൽ അതിർവരമ്പിലെ വേലിപ്പത്തലുകൾ നിലതെറ്റി വളർന്നിരുന്നു. വേലിക്കപ്പുറമുള്ള മട്ടിപ്പാലമരത്തിൽ കറുത്ത നിറത്തിൽ ആട്ടാൻ പുഴുക്കൾ ആയിരം കാലുകളുമായി അടുങ്ങിയിരിക്കുന്നു. മുറ്റം മണ്ണു കാണാനാകാത്ത വിധം അറുകൻ പുല്ലുകൾ കീഴടക്കി. കുടമുല്ല ചെടികൾ പൂവിടാതെ ഇലകൾ മാത്രമായി ശേഷിച്ചു. ഒത്ത നടുവിൽ ചുമരുകൾ പലക തറച്ചു മേൽഭാഗം കറുത്ത ഷീറ്റിട്ടൊരു പഴയ വീട്. ഭാസി ഒസാവയ്ക്ക് നേരെ താക്കോൽ നീട്ടി. രണ്ടു പാളികൾ ചേരുന്ന പലകവാതിലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച ചങ്ങലകൾ കറ്റത്തുള്ള ദ്രവിച്ച താഴ് തുറന്ന് ഒസാവ അകത്തേക്ക് പ്രവേശിച്ചു. രണ്ടു മുറികൾ മാത്രമുള്ളൊരു വീട്. അതിലൊരു മുറി അടച്ചിട്ടിരിക്കുന്നു. മറ്റേതിൽ പാചക സാമഗ്രികളും മറ്റു വസ്തുവകകളും അതാതു സ്ഥാനങ്ങളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഭാസ്കരൻ മുണ്ടിന്റെ മടിക്കുത്തിൽ നിന്ന് മറ്റൊരു താക്കോൽ കൂടി ഒസാവയെ ഏൽപ്പിച്ചു. എന്നെങ്കിലും എന്റെ ബാലുവിനെ അറിയണമെന്ന് തോന്നിയ തുറന്നോളൂ. എന്നെങ്കിലും എന്ന വാക്ക് വർഷങ്ങളേറെ കഴിഞ്ഞുപോയി. ആ വാതിലുകൾ എല്ലായ്പ്പോഴും അടഞ്ഞു തന്നെ കിടന്നു. പ്രായാധിക്യം ഭാസിയെ ഇരിപ്പുകാരനാക്കി. ഒസാവ കുഞ്ഞിരാമന്റെ സഹായത്താൽ റെയിൽവേ പോർട്ടറായി. ഒഴിവു സമയം എഴുത്തും വായനയും ശീലമാക്കി. ഭാസിയെ പിന്നീട് ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങാൻ ഒസാവ അനുവദിച്ചിട്ടില്ല. ഭാസി എന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ അയാളത് അനുസരിച്ചു. ജോലി കഴിഞ്ഞു വന്നൊരു സായാഹ്നം ഒസാവ വീട്ടിലെത്തിയപ്പോൾ ഭാസി വലിയൊരാലോചനയുടെ പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. ഇന്ന് അവനെ കാണാതായ ദിവസം. അയാളുടെ നാവ് പിറുപിറുത്തു. ഒരു യാന്ത്രികത സംഭവിച്ചതുപോലെ ഒസാവ ബാലുവിന്റെ മുറിയുടെ ചാവിയെടുത്തു. അടഞ്ഞുകിടന്ന വാതിൽ തുറന്നു. വർഷങ്ങളായി പൊടിപിടിച്ചു കിടന്ന് ചിലന്തികൾ കീഴടക്കിയ മുറി. കിഴക്ക് വശത്തെ അടഞ്ഞ ജനാലയ്ക്കരികെ പുസ്തകങ്ങൾ ചിട്ടയോടെ അടുക്കിവെച്ചൊരു മേശയും അരികിലൊരു കസേരയും. മേശപ്പുറത്ത് സ്വാമി വിവേകാനന്ദനും രവീന്ദ്രനാഥ ടാഗോറും ഹിറ്റ്ലറും സന്ധി ചേർന്നൊരുമിച്ച് ഒരേ നിരയിൽ ഇരിപ്പിടം പങ്കിട്ടു. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഭാരത ചരിത്രവും ഒപ്പമുണ്ട്. മേശയുടെ ഡ്രോവറിനകത്ത് സൂക്ഷിച്ചിരുന്ന കറുത്ത പുറംചട്ടയുള്ള പഴയ ഡയറി. ഒസാവയുടെ കൈകൾ അതിലേക്ക് പാഞ്ഞു. ഞാനും എന്റെ ദൈവവും ബാലു. കറുത്ത മഷി കൊണ്ട് ആദ്യ താളിൽ വലുതായി എഴുതിയിരുന്നു. നൂറോളം താളുകൾ വരുന്ന ഡയറിയിൽ

വളരെ കഷ്ടിച്ച് മൂന്നോ നാലോ താളുകളിൽ ബാലുവിന്റെ കൈപ്പടയിൽ കുറച്ചു വാചകങ്ങൾ. അതിലെ ആദ്യ വാചകം ഇങ്ങനെ: ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കുരിശിന്മേൽ പള്ളിയിലെ പുണ്യാളന്റെ തിരുപ്പെരുന്നാൾ ആഘോഷരാവ്. മെഴുകുതിരികൾ ഉരുകിയണഞ്ഞ പള്ളിക്കും ഒന്നോ രണ്ടോ കിലോമീറ്റർ മാറി കാട്ടുപന്നികൾ മേയുന്നൊരു ചെളിംപ്രദേശം. പ്ലാസ്റ്റിക് കവറിലാക്കി ആരോ ഉപേക്ഷിച്ചൊരു പിഞ്ചു കുഞ്ഞിനെ ആ വഴി പോയൊരു വിശുദ്ധ പുണ്യാളൻ എടുത്തുകൊണ്ടുവന്നു, വളർത്തി വലുതാക്കി അനിയനെന്ന് സ്നേഹത്തോടെ വിളിച്ചു. കുറവുകളില്ലാതെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി. അവനെ പഠിപ്പിക്കാൻ രാപ്പകലോളം വിയർപ്പൊഴുക്കി. ജന്മരഹസ്യമറിയാനുള്ള അവകാശം ഭാസിയേട്ടൻ ആ കഥ വെളിപ്പെടുത്തിയ തീയതി ഡയറിത്താളിൽ കുറിച്ചിരുന്നു. അതേ തീയതിയിൽ സമയം രേഖപ്പെടുത്തി കുറിച്ച അടുത്ത താളിലെ വരികളിൽ ബാലു നെടുകയും കുറുകയും കുറെയേറെ വരകൾ വരച്ചിരുന്നു. ആ അക്ഷരങ്ങൾ

0: പ്ലാസ്റ്റിക് കവറിലാക്കി ആരോ ഉപേക്ഷിച്ചൊരു പിഞ്ചു കുഞ്ഞിനെ ആ വഴി പോയൊരു വിശുദ്ധ പുണ്യാളൻ എടുത്തുകൊണ്ടുവന്നു, വളർത്തി വലുതാക്കി, അനിയനെന്ന് സ്നേഹത്തോടെ വിളിച്ചു, കുറവുകളില്ലാതെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി, അവനെ പഠിപ്പിക്കാൻ രാപ്പകലോളം വിയർപ്പൊഴുക്കി. ജന്മരഹസ്യമറിയാനുള്ള അവകാശം ഭാസിയേട്ടൻ ആ കഥ വെളിപ്പെടുത്തിയ തീയതി ഡയറിത്താളിൽ കുറിച്ചിരുന്നു. അതേ തീയതിയിൽ സമയം രേഖപ്പെടുത്തി കുറിച്ച അടുത്ത താളിലെ വരികളിൽ ബാലു നെടുകയും കുറുകയും കുറെയേറെ വരകൾ വരച്ചിരുന്നു. ആ അക്ഷരങ്ങൾ പേനത്തുമ്പിന്റെ അഗ്രം കൊണ്ട് കീറിത്തുളഞ്ഞു. നാളെ നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ നിനക്കവരോടൊപ്പം മടങ്ങാം. അതിരുവിട്ട് എന്നെ നീ സ്നേഹിക്കാൻ പാടില്ല. അധികാരത്തോടെ പോകരുതെന്ന് വിലക്കാനും അവകാശത്തോടെ നിന്റെ മടക്കത്തെ തടയാനും ഞാൻ ആരുമല്ല. വർഷങ്ങൾക്കിപ്പുറവും ബാലുവിന്റെ കണ്ണീരിന്റെ നനവ് ആ അക്ഷരങ്ങളിൽ പതിഞ്ഞുകിടന്നിരുന്നു. പുസ്തകത്തിന്റെ തുടർത്താളുകളിൽ മറ്റൊന്നും എഴുതിയിരുന്നില്ല. അവസാന താളിൽ വീണ്ടും കുത്തിക്കുറിക്കലുകൾ. ജനനം, ജീവിതം, മരണം. ഒരു ജീവിതം മൂന്ന് വാക്കുകളിൽ തീർന്നുപോകുന്നു. ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ചെറിയ കാലയളവിൽ ദൈവങ്ങളാകാൻ ചില മനുഷ്യർക്കേ സാധിക്കൂ. എന്റെ ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരു ആരാധനാലയം പണിയണം. വെളുത്ത ശംഖുപുഷ്പങ്ങൾ ആ പാദത്തിലർപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭക്തനാകണം. അയാളുടെ ലോകത്തെ പിന്തുടരണം. ആ ദൈവത്തിന്റെ പിൻഗാമിയാകണം. ഒസാവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ ഡയറി മടക്കി. അടഞ്ഞുകിടന്ന ജനാല മെല്ലെ തുറന്ന് പുറത്തേക്ക് നോക്കി. വള്ളിപ്പടർപ്പുകളിൽ പുതിയ വെള്ള ശംഖുപുഷ്പങ്ങൾ ഇതൾ വിരിച്ചിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പതിവ് പോലെ ഒസാവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ജോലി തുടങ്ങി. തിരക്കിനിടയിലൂടെ ഒരു യാത്രക്കാരന്റെ ബാഗും ചുമന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ട്രെയിനിനെ ലക്ഷ്യം വെച്ച് നടന്നു. ബാഗ് ട്രെയിനിൽ യാത്രക്കാരന്റെ സീറ്റിനടിയിൽ ഭദ്രമായി ഒതുക്കിവെച്ചു. അയാൾ പറഞ്ഞതിലും 50 രൂപ കൂടുതൽ ഒസാവയ്ക്ക് നേരെ നീട്ടി. വേണ്ട സാറേ, ചെയ്ത ജോലിക്കുള്ള കൂലി തന്നാ മതി. 50 രൂപ യാത്രക്കാരന്റെ സീറ്റിലേക്ക് മടക്കിവെച്ച് ട്രെയിൻ സ്റ്റാർട്ടാകും മുൻപ് പുറത്തിറങ്ങി. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ബേപ്പൂക്കായുടെ കടയിൽ നിന്നൊരു ചായ കുടിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആ കാഴ്ച ഒസാവയുടെ കണ്ണിലുടക്കുന്നത്. സേലത്തേക്ക് പോയ തമിഴന്മാരും കർണാടകക്കാരും ആസാമികളും അന്നുപേക്ഷിച്ചത് ഒരാൺകുഞ്ഞിനെയാണ്. നീലക്കണ്ണുകളും ആന ചെവിയും നീണ്ട മൂക്കുമുള്ളൊരു 3 വയസ്സുകാരൻ. അവന്റെ ശ്രദ്ധ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ചെറിയൊരു പെൺകുട്ടിയുടെ കയ്യിലിരുന്ന ബോർബോൺ ബിസ്ക്കറ്റിലേക്കും അമേരിക്കൻ നട്സിലേക്കുമായിരുന്നു. അടുത്തിരുന്ന പ്രായമായ സ്ത്രീ അവളെ കൊഞ്ചലോടെ ശകാരിക്കുന്നുണ്ട്. ട്വിങ്കി, ആകെ 4 പല്ലേ വന്നിട്ടുള്ളൂ. ചവയ്ക്കാതെ വിഴുങ്ങിയാൽ ദഹിക്കില്ല, തിരികെ തികട്ടും. സെർലാക്ക് കഴിച്ച് അല്പം നേരമേ ആയുള്ളൂ. അവരത് പറഞ്ഞു മുഴുമിക്കും മുൻപ് അത് സംഭവിച്ചു. അകത്തേക്ക് വിഴുങ്ങിയതെല്ലാം ട്വിങ്കി പുറത്തേക്ക് തികട്ടി. പകുതി ദഹിച്ച സെർലാക്ക് ദ്രാവക കുഴമ്പിൽ അമേരിക്കൻ നട്സ് കേടുപാടുകളില്ലാതെ പൊന്തിച്ചു കിടക്കുന്നു. നീലക്കണ്ണും ആനച്ചെവിയുമുള്ള 3 വയസ്സുകാരന്റെ തലച്ചോറ് കണ്ണുകളെയും കൈകളെയും ഞൊടിയിടയിൽ വിവരമറിയിച്ചു. സാഹചര്യം അനുകൂലമായപ്പോൾ കൈകൾ പ്രവർത്തിച്ചു. അവ ഛർദിയിലെ പൊന്തിച്ചുകിടന്ന നട്സിലേക്ക് നീണ്ടതും പുറകിൽ നിന്നൊരാൾ കുപ്പായ കോളറിൽ പിടുത്തമിട്ട് വിലക്കേർപ്പെടുത്തി. അവകാശികളായി അനുവാദം ചോദിക്കാൻ ആരുമില്ലെന്നുറപ്പാക്കി ആ നീലക്കണ്ണൻ നീണ്ട മൂക്കനെ ഒസാവ വീട്ടിലേക്കൊപ്പം കൂട്ടി. മുറ്റിയ വേലിപ്പത്തലുകൾ വെട്ടിയൊതുക്കി മുറ്റത്ത് നിന്നിരുന്ന ഭാസി ഒസാവയോട് ചോദ്യമാരാഞ്ഞു. എന്തു ഭാവിച്ചാണ് കുഞ്ഞേ നീ? ആരെങ്കിലും ഇവനെ തേടി വന്നാലോ? അന്നാദ്യമായി ഭാസ്കരന്റെ ചോദ്യങ്ങൾക്ക് ഒസാവയ്ക്ക് കൃത്യമായി ഉത്തരങ്ങളുണ്ടായി. അയാൾ വലിയ വാക്കുകളാൽ പ്രസംഗിക്കാൻ പഠിച്ചു. ഭാസിയേട്ടാ, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്തൊക്കെ ഭ്രാന്താണ് കുഞ്ഞേ ഈ പറയുന്നത്?
1: ആരോരുമില്ലാതിരുന്ന എനിക്ക് വർഷങ്ങൾക്ക് മുൻപൊരു കുചേലൻ അയാളുടെ കുടിലിൽ അഭയം നൽകി. ഊരും പേരും അറിയാതിരുന്ന എന്നെ അയാൾ ബുദ്ധിമുട്ടറിയിക്കാതെ വളർത്തി. വിശന്നപ്പോൾ

0: ഭക്ഷണം തന്നു, കിടക്കാൻ ഇടം തന്നു. ഒറ്റപ്പെടലിന്റെ നിഗൂഢതയെ എന്നിൽ നിന്നകറ്റി. എനിക്കും മുൻപ് മറ്റൊരാൾക്കും അയാൾ ദൈവമായി. അനിയനെന്ന് കരുതി ജീവിതം നൽകി. പടിയിറങ്ങിപ്പോയ ആ അനിയനു വേണ്ടി ഇന്നും ആ ദൈവം കാത്തിരിക്കുന്നു. ഇന്നെനിക്കാ ദൈവത്തിന്റെ ശിഷ്യനാകണം, അയാളുടെ ലോകത്തെ പിന്തുടരണം, ആ ദൈവത്തിന്റെ പിൻഗാമിയാകണം. ഭാസ്കരൻ ഒസാവയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. നമ്മുടെ ബാലു തിരികെ വന്നെന്ന് കരുതിയാ മതി ഭാസിയേട്ടാ.
1: പ്രീതു രാജേഷ് എഴുതിയ ഒസാവയുടെ ദൈവം എന്ന കഥയാണ് യുവസാഹിതിയിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അഞ്ജന ശ്രീ. യുവസാഹിതിയിൽ അവസാനമായി അശ്വതി ധന്യ എഴുതി അവതരിപ്പിച്ച കവിത കേൾക്കാം.
2: പ്രകൃതി.

0: അശ്വതി ധന്യ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നമ്മൾ കേട്ടത്.
1: യുവസാഹിതി സമാപിക്കുന്നു.
0: യുവവാണി സമാപിക്കുന്നു. ശുഭരാത്രി. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ജോണി വാക്കർ. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ്.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ബിജിബാൽ ഈണം നൽകി. സുദീപ് കുമാർ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം ചിത്രം മഹേഷിൻ്റെ പ്രതികാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെ കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
0: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ.

മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൗഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത എന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമാണ് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. തുണി നിർമ്മാണം, സോഴ്സിംഗ്, നവീകരണം, നിക്ഷേപം എന്നിവയ്ക്കുള്ള മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരുന്നു മേള. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കലാകാരന്മാർക്ക് ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അവസരമൊരുക്കും. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം മന്ത്രി M. ലിജു ആലപ്പുഴയിൽ പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴു എന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ്

0: ബ്രസീലിൽ പുതുതായി സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യത്തെ ചർമ്മദാനം നടന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചർമ്മദാനമാണിത്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ തിരുവനന്തപുരം സ്വദേശി ബി മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ഭരതൻ ഈണം നൽകി ചിത്രപാടിയത്. ചിത്രം കേളി.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്യുന്നത് അധ്യാപകൻ വി കൃഷ്ണ കിഷോർ.
1: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ല നാം ഇനി മുതൽ പഠിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് മുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാം. ഈ സിലബസ് ഉപയോഗിച്ചാണ് നാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകേണ്ടത്. ഇത് മുന്നിൽ കണ്ട് വേണം പാഠഭാഗങ്ങളെ നാം സമീപിക്കേണ്ടത്. പ്ലസ് വൺ ഫിസിക്സിലെ വിവിധ അധ്യായങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്സ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഫിസിക്സ്. പ്രധാനമായും ഇത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു. പ്രകൃതിയിലെ അളവുകൾ എങ്ങനെ കൃത്യമായി നിർണയിക്കാം? വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു? അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചലിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ക്രമാനുസൃതമായി ഉത്തരം നൽകുന്ന രീതിയിലാണ് പ്ലസ് വൺ ഫിസിക്സിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തെ അധ്യായം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അഥവാ ഏകകങ്ങളും അളവുകളും. എല്ലാ ശാസ്ത്ര പഠനത്തിൻ്റെയും അടിത്തറ അളവെടുപ്പാണ്. ചലനം, ബലം, ഊർജം എന്നിവ പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവെടുപ്പ് പഠിക്കണം. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് SI യൂണിറ്റ്സ് അഥവാ SI ഏകകങ്ങൾ, ഡൈമെൻഷൻസ് അഥവാ മാനങ്ങൾ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക അക്കങ്ങൾ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് അളവെടുപ്പിലെ പിശകുകൾ. ഇതാണ് മുഴുവൻ ഫിസിക്സിൻ്റെയും അടിത്തറ. അടുത്ത ചാപ്റ്റർ നേർരേഖയിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അളവെടുപ്പ് പഠിച്ച ശേഷം ചലനത്തെ വിവരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നാം പഠിക്കുന്നത് സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വേഗത അഥവാ സ്പീഡ്, പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, മന്ദീകരണം അഥവാ ഡിസിലറേഷൻ. ആദ്യം ഒരു മാനത്തിലുള്ള ചലനമാണ് പഠിക്കുന്നത് അഥവാ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ. അടുത്ത അധ്യായം രണ്ട് തലത്തിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. യഥാർത്ഥ ജീവിതത്തിലെ ചലനങ്ങൾ കൂടുതലും രണ്ട് മാനത്തിലുള്ളവയാണ്. ഈ അധ്യായത്തിൽ വെക്ടറുകൾ, വെക്റ്റർ സങ്കലനം അഥവാ വെക്റ്റർ അഡീഷൻ, പ്രക്ഷേപ ചലനം അഥവാ പ്രൊജക്ടൈൽസ്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നിവ പഠിക്കുന്നു. വെക്റ്റർ എന്ന ആശയം പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ആവശ്യമായി വരും. അടുത്തത് ചലന നിയമങ്ങളാണ്. ഇതുവരെ വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്. ഇനി അവ എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നാം പഠിക്കുന്നു. ഇതിന് ഉത്തരം നൽകുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് ബലം അഥവാ ഫോഴ്സ്, ജഡത്വം അഥവാ ഇനേർഷ്യ, ആക്കം അഥവാ മൊമെൻറ്റം, ഘർഷണം അഥവാ ഫ്രിക്ഷൻ. മെക്കാനിക്സിൻ്റെ ഹൃദയഭാഗമാണ് ഈ അധ്യായം. അടുത്ത ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, ശക്തി, വർക്ക്, എനർജി ആൻഡ് പവർ. ഒരു ബലം സ്ഥാനമാറ്റം ഉണ്ടാക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പ്രവൃത്തി അഥവാ വർക്ക്, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശക്തി അല്ലെങ്കിൽ പവർ. അടുത്തത് കണസമൂഹവും ഭ്രമണ ചലനവും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതുവരെ കണങ്ങളുടെ ചലനമാണ് പഠിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുക്കൾക്ക് ഭ്രമണ ചലനവും ഉണ്ട്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ദ്രവ്യമാന കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് മാസ്, ബലാഘൂർണം അഥവാ ടോർക്ക്, കോണീയ ആക്കം അഥവാ ആംഗുലർ മൊമെൻറ്റം, ജഡത്വ ആഘൂർണം അഥവാ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഉരുളൽ ചലനം അഥവാ റോളിംഗ് മോഷൻ. ഇത് രേഖീയ ചലനത്തിൽ നിന്ന് ഭ്രമണ ചലനത്തിലേക്കുള്ള വിപുലീകരണമാണ്. അടുത്ത ചാപ്റ്റർ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ.

ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം, ഗുരുത്വത്വരണം, ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി, ഗ്രഹങ്ങളുടെ ചലനം മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, പരിക്രമണകാലം പീരിയഡ് ഓഫ് റെവല്യൂഷൻ. ഒരു ആപ്പിൾ താഴെ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതും ഒരേ നിയമങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അടുത്തത് ഖരവസ്തുക്കളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പഠിക്കുന്ന പ്രധാന പദങ്ങൾ സമ്മർദ്ദം അഥവാ സ്ട്രെസ്, വികലനം അഥവാ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത, യങ്സ് മോഡുലസ് എന്നിവയാണ്. ശാസ്ത്രം എത്ര വളർന്നാലും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദാഹരണമായി, സ്റ്റീലിന് കൂടുതൽ ശക്തിയുണ്ട്, കാരണം താരതമ്യേന കൂടുതൽ ഇലാസ്റ്റികത അതിനുണ്ട് അഥവാ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനാണ്. അടുത്ത അധ്യായം ദ്രവങ്ങളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഖരങ്ങളിൽ നിന്ന് ദ്രാവകങ്ങളിലേക്കും വാതകങ്ങളിലേക്കും കടക്കുന്നു. പഠിക്കുന്ന ആശയങ്ങൾ മർദ്ദം അഥവാ പ്രഷർ, പ്ലവനബലം അഥവാ ബോയന്റ് ഫോഴ്സ്, പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ബെർണോളി സിദ്ധാന്തം എന്നിവയാണ്. ഇവ കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്നതും വിമാനങ്ങൾ പറക്കുന്നതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ദ്രവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയുടെ കംപ്രസിബിലിറ്റി പ്രധാനമാണ്. ദ്രവങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രതലബലവും വിസ്കോസിറ്റിയും. നാം കുളിക്കുന്നതിനും തുണികൾ വൃത്തിയാക്കുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ പ്രതലബലം കുറച്ച് തുണികളുടെ ഇഴകൾക്കിടയിൽ ഇറങ്ങി അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ, ആണ് നമ്മെ സഹായിക്കുന്നത്. എഞ്ചിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അടുത്ത ചാപ്റ്റർ ദ്രവ്യത്തിൻ്റെ താപഗുണങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇനി താപത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയങ്ങൾ താപനില അഥവാ ടെമ്പറേച്ചർ, താപം അഥവാ ഹീറ്റ്, താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ, വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, താപസംക്രമണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നിവയാണ്. ചൂടാക്കുമ്പോൾ ദ്രവ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് താപഗതിശാസ്ത്രം അഥവാ തെർമോഡൈനമിക്സ്. താപത്തെ എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ആന്തരിക ഊർജം അഥവാ ഇൻറ്റേർണൽ എനർജി, താപഗതിശാസ്ത്രത്തിൻ്റെ ഒന്നാം നിയമം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, രണ്ടാം നിയമം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്. താപയന്ത്രങ്ങൾ അഥവാ ഹീറ്റ് എഞ്ചിൻസ്, ശീതീകരണ യന്ത്രങ്ങൾ അഥവാ കൂളിംഗ് എഞ്ചിൻസ് എന്നിവയാണ്. ഒരു യന്ത്രത്തിനും 100% കാര്യക്ഷമത ലഭിക്കാത്തതിൻ്റെ കാരണം ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്തതായി ഗതിക സിദ്ധാന്തം അഥവാ കൈനറ്റിക് തിയറിയാണ്. താപഗതിശാസ്ത്രം താപത്തെ മാക്രോസ്കോപ്പിക് ആയി അഥവാ സ്ഥൂലതലത്തിൽ പഠിപ്പിക്കുന്നു. ഗതിക സിദ്ധാന്തം അതിനെ മൈക്രോസ്കോപ്പിക് ആയി വിശദീകരിക്കുന്നു അഥവാ സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് തന്മാത്രകളുടെ ചലനം, മോളിക്യുലർ മോഷൻ, വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, RMS വെലോസിറ്റി ഓർ RMS പ്രവേഗം എന്നിവയാണ്. താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് ദോലനങ്ങൾ അഥവാ ഓസിലേഷൻസ്. പല വസ്തുക്കളും മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നു. ഈ അധ്യായത്തിൽ ആനുകാലിക ചലനം പീരിയോഡിക് മോഷൻ, ലളിത ദോലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പ്രിംഗ് ദോലനം വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്സ്, പെൻഡുലം എന്നിവ നാം പഠിക്കുന്നു. അവസാനത്തെ അധ്യായം തരംഗങ്ങൾ അഥവാ വേവ്സ് ആണ്. ദോലനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അത് തരംഗമാകുന്നു. ഇവിടെ നാം പഠിക്കുന്നത്

0: തരംഗ ചലനം അഥവാ വേവ് മോഷൻ, ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ്, തരംഗ പ്രവേഗം അഥവാ വേവ് വെലോസിറ്റി, ആവൃത്തി അഥവാ ഫ്രീക്വൻസി, ഡോപ്ലർ പ്രഭാവം എന്നിവയാണ്. ഇതോടെ പ്രകൃതിയിലെ അതിമനോഹരമായ ഒരു പ്രതിഭാസത്തിലേക്ക് പഠനം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങളുടെ ലഘുവായ നിർവചനം മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ ഏകകം, ഭൗതിക അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിത മാനദണ്ഡം. ഡൈമെൻഷൻ, ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ പദത്തിൽ എഴുതുന്നത്. വെക്ടർ അഥവാ സദിശം, പരിമാണവും ദിശയും ഉള്ള അളവ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എക്സാമ്പിൾ പ്രവേഗം. സ്കെയിലാർ അഥവാ അദിശം, പരിമാണം മാത്രമുള്ള അളവ് അഥവാ ദിശയില്ല, ഉദാഹരണം മാസ്. വെർണിയർ കാലിപ്പേഴ്സ്, 0.01 സെന്റിമീറ്റർ വരെ കൃത്യതയോടെ നീളം അളക്കുന്ന ഉപകരണം. സ്ക്രൂ ഗേജ്, 0.0001 സെന്റിമീറ്റർ വരെ കൃത്യതയോടെ കനം അളക്കുന്ന ഉപകരണം. എറർ അഥവാ പിശക്, അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക സംഖ്യകൾ, ഒരു അളവിലെ അർത്ഥമുള്ള നിശ്ചിതമായ അക്കങ്ങൾ. ഫോഴ്സ് അഥവാ ബലം, വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റുന്ന ബാഹ്യ കാരണം. മാസ് അഥവാ പിണ്ഡം, വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് അഥവാ ജഡത്വത്തിൻ്റെ അളവ്. വെയ്റ്റ് അഥവാ ഭാരം, വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഗുരുത്വബലം. വെലോസിറ്റി അഥവാ പ്രവേഗം, ഒരു സെക്കൻഡിലെ സ്ഥാനാന്തരം, ഇതിന് ദിശയുണ്ട്. ആക്സിലറേഷൻ അഥവാ ത്വരണം, പ്രവേഗം മാറുന്നതിൻ്റെ നിരക്ക്. മൊമെൻ്റം അഥവാ ആക്കം, പിണ്ഡം ഗുണം പ്രവേഗം, ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തിൻ്റെ അളവാണ് മൊമെൻ്റം. ഇമ്പൾസീവ് ഫോഴ്സ്, സംവേഗബലം, വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഇമ്പൾസ് അഥവാ സംവേഗം, ഇത് ബലം ഗുണം സമയം ആണ്, ഇത് സംവേഗ വ്യത്യാസത്തിന് തുല്യമാണ്. ഇനേർഷ്യ അഥവാ ജഡത്വം, ചലന അവസ്ഥയുടെയോ നിശ്ചല അവസ്ഥയുടെയോ മാറ്റം എതിർക്കാനുള്ള വസ്തുവിൻ്റെ കഴിവ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം, ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന സമ്പർക്ക ബലം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം. പ്രഷർ അഥവാ മർദ്ദം, യൂണിറ്റ് വിസ്തീർണത്തിലെ ലംബ ബലം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തത്തിലെ പിണ്ഡം. ടോർക്ക് അഥവാ ചുഴറ്റുബലം, വസ്തുവിനെ തിരിക്കാൻ ശ്രമിക്കുന്ന ബലം. ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ, ബലങ്ങളുടെ തുകയും ടോർക്കുകളുടെ തുകയും 0 ആകുമ്പോൾ ഉള്ള അവസ്ഥ. സെൻറ്റർ ഓഫ് മാസ്, പിണ്ഡകേന്ദ്രം, വസ്തുവിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന ബിന്ദു. ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം, ഇതിന് ദിശയുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത, ബാഹ്യബലം നീക്കിയാൽ പഴയ രൂപം പ്രാപിക്കുവാനുള്ള കഴിവ്. സ്ട്രെസ്, യൂണിറ്റ് വിസ്തീർണത്തിലെ ആന്തരിക പുനഃസ്ഥാപക ബലം. സ്ട്രെയിൻ, ബലം മൂലമുണ്ടാകുന്ന രൂപവ്യത്യാസത്തിൻ്റെ അനുപാതം. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, ദ്രവപ്രതലം ഇലാസ്തിക സ്ഥലം പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസം. വിസ്കോസിറ്റി അഥവാ ശ്യാനത, ദ്രവത്തിൻ്റെ തട്ടുകളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഗുണം. ഫ്ലൂയിഡ് അഥവാ ദ്രവം, ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായി. ബോയൻസി അഥവാ പ്ലവത, ദ്രവത്തിൽ മുങ്ങിയ വസ്തുവിൽ മുകളിലേക്ക് പ്രവർത്തിക്കുന്ന പ്ലവബലം. ക്യാപ്പില്ലാരിറ്റി അഥവാ കേശീകത്വം, നേർത്ത കുഴലിൽ ദ്രവം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രമാനുസൃതമായി പഠിച്ചാൽ ഭൗതികശാസ്ത്രം എളുപ്പത്തിൽ ഗ്രഹിക്കാനും ദൈനംദിന ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുവാനും കഴിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്തത് അധ്യാപകൻ വി. കൃഷ്ണ കിഷോർ. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ഇന്നാദ്യം ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കെ എം നരേന്ദ്രൻ ചെയ്ത പ്രഭാഷണം കേൾക്കാം.
2: മലയാളത്തിൽ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പലതരം ആഖ്യാനത്തിൻ്റെ മണ്ഡലത്തിൽ കോഴിക്കോട് ആകാശവാണി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് മറ്റൊരു ചാനലിനും ഇന്ത്യയിലെ ഒരു ചാനലിനും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യമാണത്. കോഴിക്കോട് ആകാശവാണി അതിൻ്റെ സ്വന്തം നിലയ്ക്ക് ഇവിടെ സാഹിത്യത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ, സാഹിത്യേതര രംഗങ്ങളിൽ, സിനിമ നാടകം പോലുള്ള രംഗങ്ങളിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനം കൂടി കോഴിക്കോട് തന്നെയുണ്ട്, അത് മാതൃഭൂമിയാണ്. ഞാൻ പറയുമ്പോൾ പണ്ട് ഒരു പറച്ചിലുണ്ട്, കോഴിക്കോട് ആകാശവാണിയിൽ വൈകിട്ട് 5-5.5 മണിയാവുന്ന സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങും. അതിലാരൊക്കെ ഉണ്ടാവുക? ഉറൂബ്, കക്കാട്, പി ഭാസ്കരൻ, അക്കിത്തം, കെ കൊടുങ്ങല്ലൂർ, തിക്കോടിയൻ, ഇങ്ങനെയുള്ള ആളുകളാണ് ജോലി കഴിഞ്ഞ് അന്നത്തെ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുക. ഇതുപോലെ മാതൃഭൂമിയിൽ നിന്നും ഒരു സംഘം പുറത്തിറങ്ങും. മാതൃഭൂമിയിൽ നിന്ന് അന്ന് വൈകിട്ട് പുറത്തിറങ്ങാൻ ഉണ്ടാവുന്നത് എൻ വി കൃഷ്ണവാര്യർ, ജി എൻ പിള്ള, കുട്ടികൃഷ്ണമാരാർ, കെ പി കേശവമേനോൻ, അങ്ങനെയുള്ള വലിയ എഴുത്തുകാരുടെ ഒരു സംഘം അവരും പുറത്തിറങ്ങും. അവർ പുറത്തിറങ്ങിയിട്ട് മിഠായി തെരുവിലെ ഒരു ചായക്കടയിൽ അവരൊരുമിച്ച് കൂടും, വർത്തമാനം പറയാനും ഒരു ചായയും പരിപ്പ് കടയും അതുപോലെ. ഈ ചായയും പരിപ്പ് കടയുമുള്ള ആ ചെറിയ മീറ്റിങ്ങിൽ വെച്ചാണ് മലയാള സാഹിത്യത്തിൻ്റെ ഭാവി അജണ്ട രൂപപ്പെടുത്തുന്നത് എന്നാണെന്ന് പറയാറുള്ള ആളുകൾ. അപ്പോൾ അതാണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും മഹത്വം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മലയാളത്തിലെ കവിതയിലെ ആധുനികത എന്ന് പറഞ്ഞ ഒരു ദശ 1960-കളുടെ തുടക്കത്തിലാണ് തുടങ്ങിയതെങ്കിലും 50-കളുടെ അവസാനം തൊട്ട് ആധുനികതയുടെ ആദ്യ കിരണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരുന്നു. 1950-കളുടെ അവസാനം തൊട്ട് ആരായിരുന്നു അതിന് മുമ്പിൽ നിന്നിരുന്നത്? പ്രധാനമായും മാതൃഭൂമിയിലെ എൻ വി കൃഷ്ണവാര്യരും കോഴിക്കോട് ആകാശവാണിയിലെ അക്കിത്തവുമായിരുന്നു. അവരിലാണ് നമ്മൾ ആധുനികതയുടെ ആദ്യ കിരണങ്ങൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം അതിൻ്റെ ഏറ്റവും പുഷ്കലമായ ജ്വലിക്കുന്ന രൂപം കണ്ടത് എന്നങ്കക്കാടിലാണ്. അതിലാണ് ശുദ്ധമായ ആധുനികതയുടെ അതിൻ്റെ അത്യുഗ്രമായ തേജസ് നമ്മൾ കാണുന്നത്. ആധുനികത അതിൽ അഡൾട്രേഷൻ ഒന്നുമില്ല. അയ്യപ്പ പണിക്കരുടെ കവിതയിലൊക്കെ ആണെങ്കിലും 55% റൊമാൻറ്റിക് കവിതയാണത്, അല്ലാന്നാരും പറയില്ല. അതിനുശേഷം ലേറ്റർ മോഡേണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ കാണുന്ന ഒരു കവി ഇവിടെ പണ്ടുണ്ടായിരുന്ന നമ്മുടെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഉദയഭാനുവിലാണ്. പി ഉദയഭാനുവിൻ്റെ കവിത വേണ്ടത്ര നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിലാണ് ഈ ലേറ്റർ മോഡേണിറ്റി കാണുന്നത്. അപ്പോൾ ഈ ആധുനികത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ 3 പേരുടെ കയ്യിൽ, അതായത് അക്കിത്തം, പിന്നീട് കക്കാട്, ഏറ്റവും അവസാനം പി ഉദയഭാനു, ഏറ്റവും ചുരുങ്ങിയത് ഈ 3 പേരുടെ കയ്യിൽ വളരെ ഭദ്രമായി നിന്നിരുന്നു. ഇനി മലയാളത്തിലെ നോവൽ സാഹിത്യം, ഈ നോവൽ സാഹിത്യത്തിലെ മനുഷ്യ മനസ്സിൻ്റെ അഗാധതകളിലേക്ക്, ജീവിതത്തിൻ്റെ ഏറ്റവും ആഴമുള്ള പ്രഹേളികളിലേക്ക്, നമുക്ക് തീർക്കാൻ പറ്റാത്ത പ്രഹേളികളിലേക്ക് ചുഴിഞ്ഞിറങ്ങിപ്പോയ ഒരു രീതിയായിരുന്നു ഡോസ്റ്റോവിസ്കിയുടെ. അതാണ് നോവൽ സാഹിത്യത്തിൽ അദ്ദേഹത്തോളം ആരും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ലോക സാഹിത്യത്തിൽ തന്നെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതിനൊക്കെ തുല്യമായിട്ട് ഇവിടെ അതേ പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തി ഉറൂബ് തന്നെയാണ്. അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നോവൽ ഗദ്യത്തിന് മുറുക്കവും കൊടുത്തു. കാരണം അത്ര ഗൗരവം പിടിച്ച ഒരു ഗദ്യം അദ്ദേഹത്തിന് വേണ്ടി വന്നു. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സുന്ദരികളും സുന്ദരന്മാരായാലും ശരി, ഉമ്മാച്ചു ആയാലും ശരി, മറ്റ് കഥകളിലായാലും ശരി, വളരെ ദീർഘവും വളരെ ആഴമുള്ളതും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തതുമായ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അത് വ്യക്തിപരമായ പ്രശ്നമാവാം, ഒരു കാലത്തിൻ്റെ പ്രശ്നമാകാം, അങ്ങനെയുള്ള ഒരുപാട് വലിയ ആഴങ്ങളിലേക്ക്. ഇതിന് നേർ വിപരീതമായിട്ടുള്ള ഒരു വഴിയും മലയാള നോവൽ സാഹിത്യത്തിലുണ്ട്. അത് ബഷീർ മാഷ് നമ്മളെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എങ്ങനെയാണോ അതിന് നേരെ വിപരീതമാണ് ഇപ്പോൾ പാത്തുമ്മയിലാടോ, അല്ലെങ്കിൽ അത് എല്ലാം ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു രീതിയാണത്. അങ്ങനെയും ജീവിതത്തെ സമീപിക്കാം, അങ്ങനെ പലതരത്തിൽ സമീപിക്കാം. എന്തായാലും ഈ ഡോസ്റ്റോവിസ്കിയുടെ ഈ ഒരു രീതി ഇവിടെ മലയാളത്തിൽ അത് ഏറ്റവും കഠിനമായി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉറൂബ് തന്നെയാണ്. ഈ ഉറൂബിന് തുല്യമായിട്ട് പിന്നെ അതിൻ്റെ തുടർച്ച കാണണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മാതൃഭൂമിയിലേക്ക് പോകണം, എം ടി വാസുദേവൻ നായരിലേക്ക്. ഇങ്ങനെ ഈ രണ്ട് സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അന്ന് മലയാള സാഹിത്യത്തെ അങ്ങേയറ്റം പുഷ്കലമാക്കിയിട്ടുണ്ട്. ചിലർ തീരെ ശ്രദ്ധിക്കപ്പെടാതെയും പോയിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ കെ എ കൊടുങ്ങല്ലൂർ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് നിറഞ്ഞ പാണ്ഡിത്യത്തിലാണ്. സ്വന്തം അഭിപ്രായം

സ്ഥൈര്യത്തിലാണ്. കോഴിക്കോട് ആകാശവാണിയിൽ അദ്ദേഹം ചെയ്തത് ചിത്രീകരണം എന്നൊരു വിഭാഗത്തിലായിരുന്നു. പക്ഷേ ചിത്രീകരണം എന്ന് പറയുന്നത് ആകാശവാണിക്ക് ഉള്ളിലുള്ള പോലെ പുറമേ ഒരു സ്റ്റേജിലോ ഒന്നും കാണില്ല. സ്വാഭാവികമായിട്ടും ഈ കെ കൊടുങ്ങല്ലൂരിൻ്റെ ആ ഒരു പ്രാഗൽഭ്യം മുഴുവൻ, അതിലദ്ദേഹം വരുത്തിയ നൂതന സങ്കേതങ്ങളൊക്കെ തന്നെ ആകാശവാണിയുടെ പ്രക്ഷേപണത്തിനുള്ളിൽ ഒതുങ്ങി നിന്നു. അത് പുറമേക്ക് പോയില്ല. ഇതൊരു വലിയ ഡ്രോബാക്കായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമില്ലാഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മാധ്യമം പുറമേക്ക് കൂടി വരാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടും, പിന്നെ ആ വ്യക്തിയതെ നമുക്കറിയാം വളരെ അടഞ്ഞ് ആരോടും സംസാരിക്കാത്തൊരു നിശബ്ദ വ്യക്തിയാണ് എന്നതുകൊണ്ടുകൂടിയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള വ്യക്തികളുടെ സംഭാവനകൾ ആതുല്യം തന്നെയാണ്. അതുപോലെയാണ് ചലച്ചിത്ര സംഗീതത്തിൻ്റെ കാര്യത്തിലും, ലിറിക്ക് എഴുതുന്ന കാര്യത്തിലും, പാട്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിലും. അത് വേറൊരു രംഗമാണല്ലോ, അതിൻ്റെ ആഖ്യാനം എന്ന് പറഞ്ഞ് വേറെ ഒന്നാണല്ലോ. ഇപ്പോൾ പി ഭാസ്കറിനെക്കുറിച്ചും അല്ലെങ്കിൽ രാഘവ മാഷയെക്കുറിച്ചും നമുക്ക് ആരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച്. ഒരിക്കൽ ഒരു സ്റ്റേഷൻ ഡയറക്ടർ ഇവിടെ ഇരുന്നിട്ട് അടുത്ത ഓണക്കാലത്തേക്ക് നമുക്കൊരു പ്രോഗ്രാം വേണം, അതിന് താൻ ലിറിക്ക് എഴുതണം എന്ന് പി ഭാസ്കരനോടും നിങ്ങളായിരിക്കണം എൻ്റെ സംഗീത സംവിധാനം എന്ന് രാഘവ മാഷയോടും. അപ്പോൾ സ്റ്റേഷൻ ഡയറക്ടർ വിചാരിച്ചെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞു വെച്ചാൽ കാര്യം നടക്കുമല്ലോ. ആയിക്കോട്ടെ, ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്നാൽ നമുക്കൊരു ചായ കുടിച്ച് വരാം എന്ന് പറഞ്ഞ് രാഘവ മാഷയും കൂട്ടിയിട്ട് പി ഭാസ്കരൻ ഒരു ചായ കുടിക്കാൻ പോയി. അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് മേശപ്പുറത്തിരുന്ന് ആ ഇരിപ്പിലിരുന്നിട്ട് രണ്ട് കവിത അപ്പോൾ എഴുതി കൊടുത്തു, ലിറിക്സ്. അത്രയും നേരം അവർ ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ആ രണ്ട് ലിറിക്സും എഴുതി കഴിഞ്ഞിരുന്നു. നല്ല വരികളുമായിരുന്നു അത്, ഓണക്കാലത്തെക്കുറിച്ചുള്ള നല്ല വരികൾ. എന്നപ്പോൾ നമുക്കിതിൻ്റെ ട്യൂണും നോക്കാമെന്ന് പറഞ്ഞ് രാഘവ മാഷ് പി ഭാസ്കരനെയും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് എത്തി. അപ്പം അവിടെ വെച്ച് അര മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഫൈനൽ ഷേപ്പ്, അതിൻ്റെ കോമ്പോസിഷൻ്റെ ഫൈനൽ ഷേപ്പായിരിക്കുന്നു. ഇത്ര സ്പീഡിലാണ് അവർക്കന്ന് ചെയ്യാൻ പറ്റുമായിരുന്നത് എന്ന് അതിനർത്ഥം അവരുടെ പ്രതിഭയാണ് സൂചിപ്പിക്കുന്നത്. ആലോചിച്ച് പിടിച്ച ഓരോ സംഗതികളും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ദേ കുഡ് ഡു ഇറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അതിൻ്റെയും പിൽക്കാല തലമുറ എന്ന് പറയാവുന്ന പി എസ് നമ്പീശൻ രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ വസന്തരഥത്തിൽ യാത്ര ചെയ്യുകയാണ്. അത് കണ്ട് മതിമറന്ന് നിൽക്കുന്ന ജനങ്ങൾ ഒരുമിച്ചെഴുതിയ കവിത പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. രവീന്ദ്ര കവീന്ദ്ര രഥാരൂഢ നിൻ്റെ വസന്തപ്രയാണം ഇതാ ഞങ്ങൾ കണ്ടു. ആ അത്ഭുത രസത്തിൽ ജനങ്ങൾ ഒന്നിച്ചൊരു കവിത എഴുതി എങ്ങനെയിരിക്കും? അങ്ങനെയാണ് അതിൻ്റെ വരികൾ. ടാഗോറിൻ്റെ ഒരു വരി എന്ന് പറയുന്നത് താജ്മഹൽ എന്നത് കാലത്തിൻ്റെ കവിൾത്തട്ടിൽ വീണ കണ്ണുനീർത്തുള്ളിയാണ് എന്നൊരു ടാഗോറിൻ്റെ വരിയാണത്. അത് പി എസ് നമ്പീശൻ ഇങ്ങനെയാണ് മാറ്റി തീർത്തത്. കാലത്തിൻ കവിൾത്തട്ടിൽ വീണൊരു കണ്ണീർത്തുള്ളി താവക സ്പർശത്താൽ താജ്മഹലായി മാറി. നിങ്ങളുടെ സ്പർശം കൊണ്ടാണ് താജ്മഹലായി മാറിയത്, അത് വെറും ഒരു കണ്ണീർത്തുള്ളിയായിരുന്നു. ടാഗോർ എന്ന് തൊട്ടതുകൊണ്ടാണ് അത് താജ്മഹലായി മാറിയത്. ഇത് ഒരു സാധാരണ ചലച്ചിത്രഗാനം പോലുള്ള ലളിതഗാനത്തിൻ്റെ സ്ക്രിപ്റ്റിലുള്ള വരികളാണത്. ഇത് എഴുതിയത് എത്ര നേരം കൊണ്ടാണ്? ഇതുപോലുള്ള 6 പാട്ടുകൾ എഴുതിക്കഴിഞ്ഞ് അദ്ദേഹം ചായയും കുടിച്ച് ചാരി ഇരിക്കുന്ന സമയത്താണ് ഞാൻ രണ്ടാമത് ആ റൂമിലേക്ക് പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആഖ്യാന രംഗത്ത് അദ്ദേഹത്തിനുള്ള ഒരു മാസ്റ്ററി. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഉദയഭാനുവിനെ കുറിച്ച് പറയുന്നില്ലേ, ഈ ഉദയഭാനുവിൻ്റെ കഴിവുകളും ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം ഉദയഭാനുവിൻ്റെ ആദ്യകാല കവിതകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ സച്ചിദാനന്ദൻ്റെയൊക്കെ ആദ്യകാല കവിതകളൊക്കെ ഉണ്ടല്ലോ, 5 സൂര്യന്മാരൊക്കെ എഴുതുന്ന ആ ഒരു ശൈലിയിൽ, പരുക്കൻ ശൈലിയിലും കുറേയൊക്കെ എന്താ പറയുക, അധികാരത്തോട് കലഹിക്കുന്ന സ്വരവും അതുപോലുള്ള പദാവലിയുമൊക്കെയുള്ള ഉദയഭാനുവിനെയാണ് നമുക്ക് പൊതുവേ പരിചയമുള്ളത്. ഒരു പക്ഷേ സച്ചിദാനന്ദന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാംസ്കാരിക യുക്തികൾ കൂടി പിൽക്കാലത്ത് ഉദയഭാനുവിൻ്റെ കവിതയിലുണ്ടായിരുന്നു. ഇതേ ഉദയഭാനു നമ്മുടെ ലളിതഗാന രംഗത്ത് അദ്ദേഹം എഴുതിയ ചില വരികൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒ എൻ വി കുറുപ്പ് തോറ്റുപോകും അതിൻ്റെ ആ ഒരു മാർദ്ദവം കണ്ടിട്ടുണ്ടെങ്കിൽ. മൃദുലം നിഹാര കരങ്ങളാലെന്നെ പുണരുക ധനുമാസരാവേ. ഇത് ഉദയഭാനുവാണ് എഴുതിയതെന്ന് പറഞ്ഞാൽ, ഒരു നക്സൽ കവിയാണ് എഴുതിയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? തനിക്ക് ഇങ്ങനെ ഒരു വഴിയിലും എഴുതാൻ ഭംഗിയായിട്ട് പറ്റും, മറ്റേ വഴിയിലും എഴുതാൻ പറ്റും. ഒരു പക്ഷേ അത് കക്കാടിനും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കക്കാടിൻ്റെ ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ എന്നതുപോലെയാണോ യക്ഷനെക്കുറിച്ചൊക്കെ എഴുതിയ പാർക്കിൽ എന്ന കവിത? അല്ലല്ലോ. ആ വ്യത്യാസമൊക്കെ തന്നെ ഉദയഭാനുവിൻ്റെ ഉള്ളിലും കാണുന്നുണ്ടെന്നർത്ഥം. ആ റേഞ്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വഴിയിൽ മാത്രമല്ല തനിക്ക് എഴുതാൻ പറ്റുക, പലതരത്തിൽ എഴുതാനുള്ള കൃതഹസ്തത തനിക്കുണ്ട് എന്ന് കാണിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രണ്ടാൾക്കാരും. ഇനി ഇതിലൊക്കെ മറന്നുപോയ വേറൊരു വ്യക്തിയുണ്ട്, യു എ ഖാദർ. അദ്ദേഹം നോവൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തൃക്കോട്ടൂർ പെരുമയോ അതുപോലുള്ള ഒരു കൃതിയൊക്കെ അതുപോലെ വേറൊന്നില്ല. അങ്ങനെ ആ ഒരു മിത്തോളജിയുടെയും പഴമയുടെയും ആദിമമായ വേരുകളിലേക്കൊക്കെ തിരിച്ചു പോയിക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരാൾ അത്രയധികം പേരില്ല. അപ്പോൾ ഇത് ഈ നോവൽ സാഹിത്യം

0: സാഹിത്യമായാലും സംഗീതരംഗത്തായാലും സാഹിത്യരംഗത്തായാലും കോഴിക്കോട് ആകാശവാണിയുടെ സംഭാവനകളെക്കുറിച്ച് പറയുമ്പോൾ അത്ഭുതം തോന്നേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധമായ ആഖ്യാനങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതാഖ്യാനങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ, അത് ആകാശവാണിയോളം പ്രസൻറ്റ് ചെയ്ത ഒരു സ്ഥാപനം വേറെയില്ല. ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആകാശവാണി മാത്രമാണ്. അത്തരം ആഖ്യാനങ്ങൾ ഇന്ത്യ മുഴുവൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കൽക്കട്ട ആകാശവാണിയിൽ പോയി നോക്കൂ. ഞാനവിടെ പോയ സമയത്ത് ഒരേ സമയം തന്നെ അടുത്തടുത്ത സ്റ്റുഡിയോയിൽ നടക്കുന്നത്, അന്ന് സൗരവ് ഗാംഗുലിയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, സൗരവ് ഗാംഗുലിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒരു ഇതിൽ നടക്കുകയാണ്. കൽക്കട്ടയിലെ യാചകന്മാരെ വിളിച്ച് അവരുടെ ഒരു ഇൻ്റർവ്യൂ വേറെ സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. ഒരേ ദിവസമാണെന്ന് ആലോചിക്കണം. യാചകരെ മാത്രം വിളിച്ച് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പരിവേദനങ്ങളും ആലോചിച്ച് നോക്കണം. ഒരു തരത്തിലുള്ള ഐഡൻറ്റിറ്റി കാർഡും ഇല്ലാത്ത മനുഷ്യർ, ചരിത്രമില്ലാത്ത മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അടുത്ത സ്റ്റുഡിയോയിൽ വെച്ചിട്ട് സൗരവ് ഗാംഗുലിയെയും ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഈ വൈവിധ്യം എവിടെയുണ്ട്? ഇത് അവിടെ കൽക്കട്ടയിൽ നടക്കുകയാണ്. ഞാനൊരിക്കൽ ബറോഡ ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ പോയത് റെക്കോർഡ് ചെയ്തത് അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട്, അവരെയാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത്. ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. അത്തരം ആളുകൾ, അവരെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ നിഷ്കാസിതരായ മനുഷ്യർ അവിടെ ഒരു ഗ്രാമമായിട്ട് താമസിക്കുന്നുണ്ട്, അവരെ റെക്കോർഡ് ചെയ്തു. വേറൊരു ദിവസം താമസിച്ചത് 400 കൊല്ലം മുമ്പേ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു വലിയൊരു ട്രൈബ് അവിടെ ഗുജറാത്തിലുണ്ട്, അവരുടെ മാത്രം പരിപാടി. അവരിപ്പോഴും പഴയ ആഫ്രിക്കൻ ജീവിതം നിലനിർത്തുന്ന കൂട്ടരാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയാണ് റെക്കോർഡ് ചെയ്തത്. അവർ ഗുജറാത്തിയും സംസാരിക്കും, അവരുടെ സ്വന്തം ആഫ്രിക്കാൻ എന്നൊരു ഭാഷയുണ്ട്, അതും സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു വൈവിധ്യം നമുക്ക് മാത്രം അവകാശപ്പെടുന്നതാണ്. അപ്പം ആഖ്യാന വൈവിധ്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് നമ്മളാണ് അതിൻ്റെ കസ്റ്റോഡിയൻസ്.
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ KM നരേന്ദ്രൻ ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിനെക്കുറിച്ച് രശ്മി പി സംസാരിക്കുന്നു.
2: മഹാഭാരതത്തെ അവലംബിച്ച് മലയാളത്തിൽ രചിക്കപ്പെട്ട നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായവ 2 ആഴവും ഇനി ഞാൻ ഉറങ്ങട്ടെയുമാണ്. ഭാഷാചാരുതയിൽ ഇവയോട് ചേർത്ത് വയ്ക്കാൻ പാകത്തിലുള്ള മറ്റൊരു കൃതിയാണ് ആർ രാജശ്രീയുടെ ആത്രേയകം. കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭാഷയിലും പശ്ചാത്തലത്തിലുമാണ് ആത്രേയകത്തിൻ്റെ രചന. മഹാഭാരതത്തിലെ കഥാപാത്രമായ ശിഖണ്ഡിയുടെ അസ്തിത്വ വേദകളിലൂന്നി ലിംഗരാഷ്ട്രീയവും വംശവിദ്വേഷവുമൊക്കെ നോവലിൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നോവൽ വായിച്ചു തീരുമ്പോൾ ഇരവാനും ഘടോത്കച്ചനും ഉള്ളിലൊരു വിങ്ങുന്ന നോവായി അവശേഷിക്കും. കേട്ടുപതിഞ്ഞ മഹാഭാരത കഥയിൽ നിന്ന് വ്യത്യസ്തമായ പലതും ആത്രേയകമെന്ന നോവലിൽ കാണാം. മഹാഭാരതത്തിൻ്റെ ചുവട് പിടിച്ച് സാഹിത്യത്തിലും നിരവധി രചനകൾ ഉണ്ടായിട്ടുണ്ട്. പല കഥാപാത്രങ്ങളുടെയും ഉള്ളറിയാനും നമ്മൾ അടിയുറച്ച വിശ്വാസങ്ങൾ എത്ര കണ്ട് ശരിയായിരുന്നു എന്ന് സംശയിക്കാനും അത്തരം കൃതികൾ വഴിയൊരുക്കി. 2 ആഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ, കർണൻ, യയാതി, ദ്രൗപദി എന്നിവ ഉദാഹരണങ്ങൾ മാത്രം. മഹാഭാരതത്തിലെ ഭിന്നലിംഗക്കാരുടെ അവസ്ഥ, അവർ മാനസികവും ശാരീരികവുമായി നേരിട്ട പീഡനങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ ആത്രേയകം. അധികാരവും സ്വാർത്ഥ ലക്ഷ്യങ്ങളും സത്യാനന്തരകാലത്ത് എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ പുരാണങ്ങളിലും അതിൻ്റെ വകഭേദങ്ങൾ ഉണ്ടായിരുന്നെന്ന് ആത്രേയകത്തിൽ കാണാം. മഹാഭാരതത്തിലെ സംഭവവികാസങ്ങൾ വെറും കഥകളായോ പുരാണങ്ങളായോ വായിക്കാൻ സാധിക്കാനാവില്ല. നിഗൂഢ ലക്ഷ്യങ്ങളും നിക്ഷിപ്ത താൽപ്പര്യങ്ങളും അധികാരമോഹങ്ങളും സ്പഷ്ടമായി തുന്നിച്ചേർത്ത സമകാല ആഖ്യാനമാണ് ആത്രേയകമെന്ന് തെളിയിക്കുന്നു. നിരമിത്രൻ്റെ ജീവിതചക്രമാണെങ്കിൽ കൂടിയും മഹാഭാരതത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുരിതാവസ്ഥകളും കുടിയൊഴിക്കലിൻ്റെ ഭീകരാവസ്ഥയും പലായനത്തിൻ്റെ വേദനയുമടങ്ങുന്ന രാഷ്ട്രീയ ആഖ്യാനമാണ് ആത്രേയകം. ഒരു സാങ്കല്പിക വനനിർമ്മിതിയിലൂടെ പുതിയൊരു സംസ്കാരവും ജീവിത രീതിയും നോവലിൽ അനാവൃതമാകുന്നു. ഹരിണി, ഇള, കൃഷ്ണ, മഹാറാണി, വിശാഖ എന്ന പഞ്ചസ്ത്രീകളുടെ ജീവിതാഖ്യാനം കൂടിയാണ് ഈ നോവൽ. പാഞ്ചാലത്തിലെ ധ്രുപദ രാജാവിന്റെ സന്തതിയായിട്ടാണ് നിരമിത്രന്റെ ജനനമെങ്കിലും കൊട്ടാരത്തിനകത്തും പുറത്തും അയാൾ അനുഭവിച്ച മാനസിക ശാരീരിക ആക്ഷേപങ്ങൾ നിരവധിയാണ്. സ്വന്തം അസ്തിത്വത്തിൽ ജീവിക്കാൻ സാധിക്കാതെ പരിഹാസം

ങ്ങൾക്കും ചതിക്കും വിധേയനാകുന്ന കഥാപാത്രം. മനുഷ്യർ മറ്റു മനുഷ്യരോട് ചെയ്യുന്ന അവമതികൾ കർശനമായി വിലക്കിയ നിരമിത്രന് അനുഭവിക്കേണ്ടി വന്നത് ക്രൂരവും നിന്ദ്യവുമായ അനുഭവങ്ങളായിരുന്നെന്ന് നോവൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ എത്രത്തോളം ശരീരമാണെന്നും എത്രത്തോളം മനസ്സാണെന്നുമുള്ള അന്വേഷണത്തിലായിരുന്നു നിരമിത്രന്റെ ജീവിതം എന്ന് പറയാം. സ്വന്തം പിതാവിൽ നിന്നും അർദ്ധ സഹോദരനിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനങ്ങളിൽ രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന നിരവധി സന്ദർഭങ്ങൾ നോവലിലുണ്ട്. ഒരു സ്ത്രീയെ ആനന്ദിപ്പിക്കാൻ നിരമിത്രന് കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന ദ്രുപദ രാജാവ് രാജ്ഞിയെ ക്രൂരമായി ഭോഗിച്ച് പെണ്ണിന്റെ ശരീരത്തെ എങ്ങനെ ആസ്വദിക്കണമെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. രാജ്യ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിവുകളുമായാണ് നിരമിത്രൻ ആത്രേയകമെന്ന വനത്തിലെത്തുന്നത്. ആത്രേയകത്തിലെ നിർണായക കഥാപാത്രമാണ് ഹരിണി. ഗണിക സ്ത്രീയായിരുന്ന ഹരിണി ഒരു സമയത്ത് ദ്രുപദ രാജാവിന്റെ മഹാറാണിയായി അധികാരമേൽക്കുന്നു. മക്കളായ ദൃഷ്ടന്റെയും കൃഷ്ണയുടെയും സാന്നിധ്യവും ഇടപെടലും രാജഭരണത്തിന് അനിവാര്യമായിരിക്കെ ഹരിണി തന്റെ സാമർത്ഥ്യം വിനിയോഗിക്കുന്നു. പുരുഷൻ എക്കാലവും പ്രണയത്തോടെ പിന്തുടരുമെന്ന് കരുതി സ്വന്തം ഇഷ്ടങ്ങളും ആവശ്യങ്ങളും പറയാതിരിക്കുന്ന സ്ത്രീകൾ വിഡ്ഢികളാണെന്ന ഉപദേശവും ഹരിണി ലോകത്തിന് സമർപ്പിക്കുന്നുണ്ട്. മികച്ചൊരു അവസരം വന്നപ്പോൾ അവർ അത് കൃത്യമായി ഉപയോഗിച്ചു. മകൻ യുവരാജാവുകയും ഗണികസ്ത്രീ എന്ന നിലയിൽ നിന്നും മഹാറാണി എന്ന നിലയിലേക്കുള്ള സ്ഥാനമാറ്റവും അവർക്ക് ലഭിച്ചു. എന്നാലും രാജാവിന്റെ ആദ്യ ഭാര്യയുടെ രോഗാവസ്ഥയിൽ ദുഃഖിക്കുകയും അവരുടെ മരണത്തിന് ശേഷം മാനസാന്തരം സംഭവിക്കുകയും ചെയ്യുന്ന ഹരിണി എന്ന സ്ത്രീയെ തുടർന്ന് നോവലിൽ കാണാം. വിവാഹിതയാകാനൊരുങ്ങുന്ന കൃഷ്ണയോട് ഹരിണി ഉപദേശിക്കുന്ന ചില സംഗതികളുണ്ട്. ആരിൽ നിന്നാണെങ്കിലും ആനന്ദത്താൽ പരിചരിക്കപ്പെടാൻ സ്ത്രീ ശരീരത്തിന് അവകാശമുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരു ജീവിയുടെ ആനന്ദത്തെ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. കുറ്റബോധത്തിന്റെയോ ആത്മനിന്ദയുടെയോ പിടിയിൽ വീണു പോകാതെ നിനക്കൊപ്പമുള്ളയാൾ ആരായാലും നിന്നെ ആനന്ദിപ്പിക്കുവാൻ കഴിവുള്ളവനാകണം. സമകാല വിവാഹാനന്തര കുടുംബ വ്യവസ്ഥയുമായി ചേർത്തു വയ്ക്കാവുന്ന ഉപദേശമാണിത്. ഏതൊരു പെണ്ണിനും സ്വന്തം ശരീരത്തിലും മനസ്സിലും ആനന്ദം കണ്ടെത്താനും തന്നെ ആനന്ദിപ്പിക്കാൻ കഴിയുന്നവനോടൊപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ടെന്ന ബോധമാണ് ഹരിണി നൽകുന്നത്. ആത്രയകത്തിലെ ചികിത്സകയായ ഇള, കൊട്ടാരത്തിലെ ഗണിക വിശാഖ എന്നിവർ നോവലിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതം സേവനത്തിനുള്ളതാണെന്ന പൂർണ്ണബോധ്യത്തോടെ സ്വയം സമർപ്പിച്ചാണ് അവർ ജീവിക്കുന്നത്. ചൂടകന്റെ ചികിത്സാരഹസ്യങ്ങളും രീതികളും പേരക്കുട്ടിയായ ഇളക്കി കിട്ടുന്നു. അഭയം തേടി ആത്രേയകത്തിലെത്തുന്ന ഓരോ ജീവന്റെയും മാനസികവും ശാരീരികവുമായ മുറിവുകളെ ഉണക്കാൻ അവർക്ക് കഴിയുന്നു. വനത്തിൽ നിന്നും കൊട്ടാരത്തിലെത്തി കൃഷ്ണയുടെ ശരീര സംരക്ഷണ ചുമതല ഏറ്റെടുക്കുമ്പോഴും ഒരു ശരീരത്തെ സംരക്ഷിക്കുക എന്ന പ്രതിബദ്ധതയാണ് ഇള കാത്തു സൂക്ഷിക്കുന്നത്. വനത്തെ മറന്ന് കൊട്ടാരത്തിൽ അഭിരമിച്ചവളെന്ന കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടും തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാൻ ഇളക്കി കഴിയുന്നില്ല. ഒരേ സമയം മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ ചികിത്സാരീതികളും ഇള നടത്തുന്നത്. ഗണിക സ്ത്രീയാണെങ്കിലും ശരീരങ്ങളെ ആനന്ദിപ്പിക്കാൻ കഴിവുള്ള കരുത്തുറ്റ സ്ത്രീയാണ് വിശാഖ. ജന്മാന്തരങ്ങൾക്ക് മുന്നേ ലഭിച്ച ശാപ അനുഗ്രഹാശിസ്സുകൾ ഏത് ജന്മത്തിലും പിന്തുടരണോ എന്ന ശക്തമായ ചോദ്യം ഉന്നയിക്കുന്നതും വിശാഖ തന്നെയാണ്. ഒരേ സമയം നിരമിത്രന്റെയും ദശാർണ രാജകുമാരിയുടെയും സഖിയായും അതിലുപരി അവരുടെ മനസ്സറിയാനും കഴിയുന്നത് വിശാഖയ്ക്ക് മാത്രമാണെന്ന് നോവലിൽ കാണാം. കേട്ടുപഴകിയ കഥകളിൽ നിന്നും ഭിന്നമാണ് നോവലിൽ കൃഷ്ണയുടെ ജീവിതം. സഹോദരൻ ദൃഷ്ടന്റെ അധികാര ദുരമൂലം സ്വന്തം ജീവിതം കൊണ്ട് പകിട കളിക്കേണ്ടി വന്നവൾ. സ്വയംവര മണ്ഡപത്തിൽ വെച്ച് കർണനെ സൂതപുത്രനെന്ന് വിളിച്ച് അപമാനിക്കുന്നതും അതേ ദൃഷ്ടന്റെ ആവശ്യപ്രകാരമായിരുന്നെന്ന് നോവൽ തെളിയിക്കുന്നു. അർജുനനെ മാത്രം വിവാഹം ചെയ്തിട്ടും മറ്റു നാലു പേരുടെയും ഭാര്യയായി ജീവിക്കേണ്ടി വരികയും അധികാരത്തിനും വിജയത്തിനുമായി മറ്റു ദേശങ്ങളിലെയും വംശങ്ങളിലെയും പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന ഭർത്താക്കന്മാരെയും സപത്നിമാരെയും അംഗീകരിക്കേണ്ട അവസ്ഥയും കൃഷ്ണയ്ക്ക് വരുന്നു. അഞ്ചു പുരുഷന്മാർക്കുമായി സ്വന്തം ശരീരം കാത്തുസൂക്ഷിക്കാൻ കഠിന ചികിത്സാരീതികൾക്കും കൃഷ്ണ വിധേയയാകുന്നു. ഭർത്താക്കന്മാരുടെ അധാർമിക പ്രവൃത്തികളിലും കുട്ടികളുടെ അകാല മരണത്തിലും ഒരുപോലെ സാക്ഷിയാവുകയാണ് നോവലിൽ കൃഷ്ണ. തിരസ്കരിക്കപ്പെട്ട അനേകം മനുഷ്യരുടെ പ്രതീകമാണവൾ. പരിചരിക്കപ്പെടാൻ ഏറെ അർഹത ഉണ്ടായിട്ടും തിരസ്കരിക്കപ്പെട്ടവൾ. അകത്തും പുറത്തുമുള്ള അനന്തമായ യുദ്ധങ്ങളിലേക്ക് സ്വയംവരത്തിലൂടെ

വലിച്ചെറിയപ്പെട്ട കൃഷ്ണയ്ക്കു വേണ്ടിയാണ് നിരമിത്രൻ അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ആത്രയുഗത്തിലെ വേദനിപ്പിക്കുന്നൊരു ഓർമ്മയാണ് ധ്രുപദ രാജാവിൻ്റെ മഹാറാണി. പ്രസവിച്ച കുഞ്ഞിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിരവധി അവസരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന അമ്മയാണവർ. സ്വന്തം ഭർത്താവിനാൽ മകൻ്റെ മുന്നിൽ വച്ച് വന്യമായ രീതിയിൽ ലൈംഗിക ആക്രമണത്തെ നേരിട്ട മഹാറാണിക്ക് പിന്നീട് ദുരന്തത്തിൻ്റെ മുറിവ് ശരീരത്തിൽ മനസ്സിലും പേറി ജീവിക്കേണ്ടി വന്നു. രാജ്യത്ത് നിന്നും നിഷ്കാസിതനായ നിരമിത്രൻ്റെ ഓർമ്മയുമായി പിന്നീടവർ ശയ്യാവലംബയാകുന്നു. സപത്നിയായി എത്തുന്ന ഹരിണിയെയും അവരുടെ മക്കളെയും അംഗീകരിക്കാനും മഹാറാണി മടിക്കുന്നില്ല. ധ്രുവന്റെ സകലമാന ക്രൂരതകൾക്കും സാക്ഷിയാകുകയും ജീവിതവും മരണവും ശവസംസ്കാരവും വരെ തീവ്ര വൈകാരിക ഭാവത്തോടെ ദർശിക്കാവുകയും ചെയ്യുന്ന കഥാപാത്രമാണ് മഹാറാണി. നോവലിലെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശമാണ് ആത്രേയകമെന്ന വനാന്തരം. നിർമ്മിത വനമേഖലയാണെങ്കിൽ കൂടിയും അതിന്

0: ഇട്ട മഹാറാണിക്ക് പിന്നീട് ദുരന്തത്തിൻ്റെ മുറിവ് ശരീരത്തിലും മനസ്സിലും പേറി ജീവിക്കേണ്ടി വന്നു. രാജ്യത്ത് നിന്നും നിഷ്കാസിതനായ നിരമിത്രൻ്റെ ഓർമ്മയുമായി പിന്നീടവർ ശയ്യാവലംബയാകുന്നു. സപത്നിയ എത്തുന്ന ഹരിണിയെയും അവരുടെ മക്കളെയും അംഗീകരിക്കാനും മഹാറാണി മടിക്കുന്നില്ല. ധ്രുവന്റെ സകലമാന ക്രൂരതകൾക്കും സാക്ഷിയാകുകയും ജീവിതവും മരണവും ശവസംസ്കാരവും വരെ തീവ്ര വൈകാരിക ഭാവത്തോടെ ദർശിക്കാവുകയും ചെയ്യുന്ന കഥാപാത്രമാണ് മഹാറാണി. നോവലിലെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശമാണ് ആത്രേയകമെന്ന വനാന്തരം. നിർമ്മിത വനമേഖലയാണെങ്കിൽ കൂടിയും അതിൻ്റെ രീതികളും ശാന്തതയും എടുത്തു പറയേണ്ടതുണ്ട്. സ്വന്തം ഇടങ്ങളിൽ നിന്നും കുടിയൊഴിക്കപ്പെടുന്ന മനുഷ്യരും സംസ്കാരത്തിനായി എത്തുന്ന മൃതദേഹങ്ങളുമാണ് ആത്രേയകത്തിലെ അതിഥികളെന്ന് പറയാം. മുറിവേറ്റവർക്കും അശരണവർക്കും സ്വാന്തനമാകുന്ന ചികിത്സകൻ, ചൂടകൻ, പേരക്കുട്ടി ഇള, സഹായികൾ എന്നിവർ ലോകത്തിന് പുതിയൊരു തത്വം തന്നെ പഠിപ്പിക്കുന്നു. രതിയിലും മൃതിയിലും ജീവൻ ആഗ്രഹിക്കുന്നത് സ്വച്ഛതയാണെന്നും ശരീരത്തിലെ ഒരു അവയവവും മറ്റൊന്നിനേക്കാൾ നിസാരമോ സാരമോ അല്ലെന്നും മനുഷ്യൻ എന്നത് ഭൂമിയിലെ ദിവസങ്ങളും നിമിഷങ്ങളും ഓർമ്മകളും ശബ്ദങ്ങളും രുചികളും ബന്ധങ്ങളും നിറങ്ങളും സ്പർശങ്ങളും ആണെന്ന് ചൂടകൻ നിരമിത്രനെ മാത്രമല്ല ലോകത്തോട് മുഴുവൻ നൽകുന്ന ഉപദേശമാണ്. മനുഷ്യൻ എന്നത് എത്രത്തോളം ശരീരമാണെന്നും മനസ്സാണെന്നും ആത്രേയകത്തിൽ നിന്നാണ് നിരമിത്രന് വ്യക്തമാകുന്നത്. അങ്ങനെ ആത്രേയകമെന്ന പുണ്യഭൂമിക മറ്റൊരു കഥാപാത്രമായി നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. ചുരുക്കത്തിൽ, മഹാഭാരത ഇതിഹാസത്തെ മുൻനിർത്തിക്കൊണ്ട് അതിലെ പൊള്ളയായ ധാർമ്മിക ചിന്തകളെ പാടെ റദ്ദ് ചെയ്തും സത്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അനേകം കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതാൻ ആത്രേയകമെന്ന നോവലിന് കഴിഞ്ഞു എന്ന് പറയാം.
1: ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിനെ കുറിച്ച് രശ്മി പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി സരസ്വതി ബിജു എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത, ആകുലതകൾ.
2: ഞാൻ ഇത്ര നേരത്തെ മരിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരല്പം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ, അരി കഴുകി അടുപ്പത്തിട്ട് വെന്തളിഞ്ഞു പോകാൻ അനുവദിക്കില്ലായിരുന്നു. ഗ്യാസിന്റെ വില കണ്ട് നെറ്റിച്ചുളിക്കുന്ന മുഖത്ത് എങ്കിൽ ആശ്വാസം കാണുമായിരുന്നു. അകവും അടുക്കളയും തുടച്ച് ഫാനുകളും എസിയും വാഷിംഗ് മെഷീനും പ്രവർത്തിപ്പിച്ച് മുറ്റമടിക്കില്ലായിരുന്നു. അനന്തമായ കറണ്ട് ബില്ല് കണ്ട് പല്ലുറുമ്മി പിറുപിറുക്കുന്നത് എങ്കിൽ കുറയുമായിരുന്നു. മുറ്റമടിക്കുമ്പോൾ ചൂലിൻ്റെ താളം കേട്ടെത്തി നോക്കുന്ന അയൽപ്പക്കത്തേക്ക് കുറച്ച് കൊതിയും നുണയും ചിരിയും കൊടുത്തേനെ. മുറ്റത്ത് കാക്ക തൊടാതെ വാടുന്ന കൊപ്ര വെയിൽ ചായും മുന്നേ മഴ കൊള്ളാതെ അകത്തേക്കെടുത്തേനെ. മക്കളെത്തും മുമ്പ് സവാളയും പച്ചമുളകും അരിഞ്ഞ് ദോശയ്ക്ക് മുകളിലാക്കിയ പിസ റെഡിയാക്കിയേനെ. ഓഫീസ് കഴിഞ്ഞുള്ള പതിവ് കാപ്പിക്ക് ഇഷ്ടമുള്ള ഇലയട ഉണ്ടാക്കിയേനെ. അടുക്കളയിൽ വെട്ടി നന്നാക്കാൻ വെച്ച മീനുകൾ അടപ്പുതട്ടി പൂച്ച തിന്നില്ലായിരുന്നു. പഠിപ്പിക്കാനിറങ്ങുമ്പോൾ ചൂരൽ പിടിയാൽ ഇംഗ്ലീഷ് തേച്ച് അടിക്കില്ലായിരുന്നു. ആ നേരത്തെ കുഞ്ഞു കണ്ണിലെ നിസ്സഹായത കണ്ടില്ലെന്ന് നടിക്കില്ലായിരുന്നു. മക്കൾ ഉറങ്ങും വരെ കാത്തിരുന്ന് പതുക്കെ കൈവിരൽ കോർത്ത് പിടിച്ചമർത്തുമ്പോൾ എനിക്കുറങ്ങണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കില്ലായിരുന്നു. ആഡംബരങ്ങൾക്ക് നേരമുണ്ടായിട്ടും അതിർവരമ്പ് വെക്കില്ലായിരുന്നു. ഇനിയും ഏറെ ബാക്കിയുണ്ട്. പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ മാപ്പ് ചോദിക്കുന്നു. പുതിയൊരാൾക്ക് ഇടങ്ങളും ഇഷ്ടങ്ങളും കൈമാറാൻ ദിവസങ്ങൾ വേണ്ടിവരില്ല. എന്നാലും ഒന്നുമാക്കാതെ പോയതിലല്ല, ഒന്നിൽ മാത്രം ഒതുങ്ങി ഒന്നുമല്ലാതായവളുടെ സങ്കടപ്പറച്ചിലാണ്. പണികളെല്ലാം തീർത്ത് സുന്ദരിയാകാമെന്നു കരുതിയ കക്ഷം കീറിയ നൈറ്റി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ചൂലുപോലെ മൂലയിൽ ചുരുണ്ടുമരിച്ച പരേതാത്മാവിനോട് ഇനി എന്തു പറയാൻ? അതാവാം അകത്ത് വെള്ള പുതച്ച ശരീരം എടുക്കും മുമ്പ് രണ്ടു തുള്ളി കണ്ണീർ കണ്ണിൽ ബാക്കിവെച്ചത്. പ്രവാസി. വരുമ്പോൾ എന്നാണ് തിരിച്ചു പോകുന്നതെന്നും പോകുമ്പോൾ എന്നാണിനി മടക്കമെന്നും നെടുവീർപ്പിൻ്റെ ഇത്തിരി സമയത്തിനുള്ളിൽ കേൾക്കുന്നവൻ. പ്രവാസി. വരുമ്പോൾ എന്നാണ് തിരിച്ചു പോകുന്നതെന്നും പോകുമ്പോൾ എന്നാണിനി മടക്കമെന്നും നെടുവീർപ്പിൻ്റെ ഇത്തിരി സമയത്തിനുള്ളിൽ കേൾക്കുന്നവൻ. ദൂരത്തിരിക്കുമ്പോൾ ഗൃഹാതുരത കടമെടുക്കുന്നവൻ, അടുത്തുണ്ടാകുമ്പോൾ ആഴ്ചകൾക്കകം അന്യനാകുന്നവൻ, നെഞ്ചിലൊരു നെരിപ്പോടെരിയുമ്പോഴും മറ്റുള്ളവർക്കായി തീ കൂട്ടിയവൻ. ഉറുമ്പുകൾ. ഉറുമ്പുകൾ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവരാണ്. പീടികത്തിണ്ണയിലെ ചീഞ്ഞളിഞ്ഞവനിലേക്കും ഉടലും തലയും രണ്ടായി പിളർന്ന് രക്തം വാർന്നൊലിക്കുന്നവനിലേക്കും ഭയലേശമന്യേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവർ. ചിലപ്പോൾ ഉറുമ്പുകൾ പടയാളികളെപ്പോലെ നീണ്ട നിരയായി പോകുമ്പോഴും മുൻപേയുള്ളവൻ

എൻ്റെ മണം പിടിച്ചങ്ങനെ മുൻപോട്ടും പിന്നിലോട്ടും ദൂരം പിടിച്ചങ്ങനെ. മറ്റൊരിക്കൽ അസ്വാരസ്യങ്ങൾക്കൊടുവിൽ പുതിയവ കെട്ടിപ്പടുക്കാമെന്ന വ്യാമോഹത്താൽ കൂടുവിട്ടിറങ്ങിയവരെ തേടുന്നു. വഴിയിൽ അറിഞ്ഞു തന്നെ ചവിട്ടിയരയ്ക്കപ്പെടാം, അവരെയും കൈവിടില്ല. രക്തസാക്ഷികളാണവർ. ചേർത്തു പിടിച്ചും നിരയൊപ്പിച്ചും കൂടെ നടത്തുമ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും മുന്നോട്ടുള്ള പാതയിൽ കയറ്റിറക്കങ്ങളുണ്ടെന്ന്, വീണുകിടന്നാൽ കയറിയിറങ്ങുവാൻ ഉറുമ്പുകൾ മാത്രമേ കാണുവെന്ന്. 40 കഴിയുമ്പോൾ

ഇരുപതാം പടി മുതൽ തോഴിയായി അമ്മയായി കുറുകുന്ന പ്രണയമൊരു കൂട്ടിലാക്കി അരുമക്കിട

0: തുറന്നൂ ചിരിക്കണം, ഇനി മുതൽ എന്നെ ഞാൻ സ്നേഹിച്ചിടട്ടെ.
1: സരസ്വതി ബിജു എഴുതി അവതരിപ്പിച്ച കവിതകളോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ജയശ്രീ രാജീവിന്റെ സംഗീത കച്ചേരി കേൾക്കാം. അജിത് ഇടപ്പള്ളി വയലിൻ, ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, എം എൻ ബൈജു വീണ, ജയപ്രകാശ് ഓടക്കുഴൽ. ഹിമഗിരി തനയെ എന്ന് തുടങ്ങുന്ന മുത്തയ്യ ഭാഗവത കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രാഗം ശുദ്ധധന്യാസി ആദിതാളം.

ജയശ്രീ രാജീവിന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീചക്രരാജ സിംഹാസനേശ്വരി എന്ന് തുടങ്ങുന്ന രാഗമാലിക അഗസ്ത്യാർകൃതി ആദിതാളം.

0: ജയശ്രീ രാജീവിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അജിത് ഇടപ്പള്ളി വയലിൻ, ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, എം എൻ ബൈജു വീണ, ജയപ്രകാശ് ഓടക്കുഴൽ.
1: ആകാശവാണി കോഴിക്കോട്. ലളിതഗാനം പി പി ശ്രീധരനോണിയുടെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ള സംഗീതം നൽകി. ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയത് അകലെ നിലാവ് വന്നു.

ലളിതഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.